ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 22, കൊല്ലവർഷം 1201 കർക്കിടകം 28, 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെർട്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് സാഹിത്യ പ്രമുഖൻ.
1: വിഷാദ രോഗത്തിന് ചികിത്സ തേടിയാണ് അയാൾ നഗരത്തിലെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചത്. ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ, മക്കളുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം, അടച്ചു തീർക്കാനാവാത്ത ബാങ്കു വായ്പകൾ, ബന്ധുക്കളുമായുള്ള സ്വത്തുതർക്കം, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മനസമാധാനമില്ലാത്തതുകൊണ്ടുള്ള ഉറക്കക്കുറവ്, തൻ്റെ ദുഃഖത്തിനുള്ള കാരണങ്ങൾ ഓരോന്നായി അയാൾ ഡോക്ടറുടെ മുന്നിൽ നിരത്തി. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡോക്ടർ അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. നിരാശ ബാധിച്ച മുഖവും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയ കണ്ണുകളും, ജീവിതം പരാജയമായി പോയി എന്ന നിരാശാബോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരുതരം ശൂന്യതയാണ് അദ്ദേഹത്തിന് അയാളിൽ കാണാൻ കഴിഞ്ഞത്. അയാളുടെ കുടുംബ പശ്ചാത്തലവും പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും കുട്ടികളുടെ സ്വഭാവശൈലികളും അവരുടെ പഠന വിവരങ്ങളുമൊക്കെ വിശദമായി അന്വേഷിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, താങ്കളോടൊപ്പം 10-ാം ക്ലാസ് വരെ പഠിച്ചവരുടെ മേൽവിലാസം കണ്ടെത്തി അവരെക്കുറിച്ച് അന്വേഷിച്ചു തിരിച്ചു വരൂ. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നിരാശനായി അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഏതാനും ആഴ്ചകൾക്കു ശേഷം അയാൾ താൻ ശേഖരിച്ച വിവരങ്ങളുമായി വീണ്ടും അദ്ദേഹത്തെ കാണാനെത്തി. കുശല പ്രശ്നങ്ങൾക്കു ശേഷം അയാൾ കാര്യത്തിലേക്കു കടന്നു. തൻ്റെ സഹപാഠികളിൽ കുറേ ഏറെ പേർ മരണപ്പെട്ടുപോയി. ചിലർക്കു ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടു. ചിലരുടെ മക്കൾ ലഹരിക്കടിമപ്പെട്ട് ചികിത്സിച്ചാലും ഭേദമാകാത്ത വിധം രോഗികളായി ദുരിത ജീവിതം നയിക്കുന്നു. ശേഷിച്ചവരിൽ ചിലർ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുമാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് കൗൺസിലർ അയാളെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ആദ്യം കണ്ടതിനേക്കാൾ വളരെ ഉന്മേഷവാനാണെന്ന് അയാളെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ശരീരം കൂടുതൽ പുഷ്ടിപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾക്ക് പഴയതിനേക്കാൾ തിളക്കവും ഊർജ്ജസ്വലതയും കൈവന്നിരിക്കുന്നു. എന്തിനേയും നേരിടാമെന്നുള്ള ഒരാത്മവിശ്വാസം അയാളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ നോട്ടത്തെ കൗതുകത്തോടെ നേരിട്ടതിനു ശേഷം തൻ്റെ രോഗം പൂർണമായും ഭേദമായതായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ഉല്ലാസത്തോടെ ഇറങ്ങി നടന്നു. അയൽക്കാരൻ്റെ സുഖസൗകര്യങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നവരെയാണ് വിഷാദ രോഗങ്ങൾ പിടികൂടുന്നതെന്ന് അയാൾക്ക് ബോധ്യമായി. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളും അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളും വിഭിന്നമായിരിക്കും. ചില ചുറ്റുപാടുകൾ പോലും ചിലരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്തും. തനിക്കില്ലാത്ത സുഖങ്ങൾ അപരൻ അനുഭവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ടു കാര്യമില്ല. സുഖങ്ങൾ ആരിലും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അയൽക്കാരൻ്റെ വീട്ടിലെ ആർഭാടങ്ങളിൽ കുണ്ഠിതപ്പെടുന്നവർ അവരുടെ വീടുകൾക്കുള്ളിലെ വിഷമതകൾ കണ്ടെന്നു വരില്ല. സമ്പത്തും ദാരിദ്ര്യവും രോഗങ്ങളുമൊക്കെ മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളാണെന്ന യാഥാർത്ഥ്യം പലരും അറിയാതെ പോകുന്നു. ജീവിതത്തിൻ്റെ നശ്വരതയും ക്ഷണികതയും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ സാധിക്കില്ലെന്നറിയാം. ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആർക്കുമുണ്ടാകില്ല. സുഖങ്ങൾ മാത്രമായും ലഭിക്കില്ല. ചെറിയ രോഗങ്ങളിൽ പോലും അക്ഷമരാകുന്നവർ മാറാരോഗികളുടെ ആശുപത്രി വാർഡുകൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചാൽ അവരുടെ വിഷാദ രോഗത്തിന് ശമനമാകും. വരുമാനം കുറഞ്ഞുപോയതോർത്ത് സങ്കടപ്പെടുന്നവർ കയറിക്കിടക്കാനൊരിടമോ ജീവിക്കാനൊരു തൊഴിലോ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിനുള്ള വകയോ പോലുമില്ലാത്തവൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതം നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല. വളവുകളും തിരിവുകളും വീഴ്ചകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ താണ്ടി കിതച്ചു കിതച്ചു നീങ്ങുന്ന ഒരു പഴഞ്ചൻ KSRTC ബസ് പോലെയാണത്. സ്റ്റിയറിങ് പിടിക്കുന്നവൻ്റെ മനോബലം പോലെ ആയിരിക്കും അതിൻ്റെ സഞ്ചാരവും. എന്തിനേയും സമചിത്തതയോടെ നേരിടാനുള്ള ആന്തരിക ബലമാണ് ജീവിതത്തിൻ്റെ ബാലൻസിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. എന്തു വന്നാലും നേരിടുമെന്നുള്ള ആത്മവിശ്വാസവും ഏതു വീഴ്ചയിലും തളർന്നു പോകാത്ത മനസ്സുമുണ്ടെങ്കിൽ ജീവിതം കേൾക്കാൻ ഇമ്പമുള്ള ഒരു സംഗീതം പോലെ മധുരതരമായിരിക്കും.
0: സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത്യ പ്രമുഖൻ. ആകാശവാണി.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ ഒ എൻ വി കുറുപ്പിന്റെ സോജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആർ വിമലസേനൻ നായർ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഒ എൻ വി കുറുപ്പിൻ്റെ സോജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആർ വിമലസേനൻ നായർ.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ

ക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം 28-ാം ദിവസം. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി. 6:25 ഉദയഗീതം, ഷർമ്മിള ജി എസ്, ഗാഥ എന്നിവർ പാടിയത്. 6:30 പ്രഭാത പേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗുഡ് ഇംഗ്ലീഷ്, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 108. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, പി ഉണ്ണികൃഷ്ണൻ പാടിയ കൃതികൾ. 11:00 മുതൽ 12:00 വരെ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം, ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർ നാടകം വേനൽ മഴ, ഭാഗം 8. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈബർ ഡിവിഷൻ ഇൻസ്പെക്ടർ ജനറൽ ഹരിദ്ലാൽ ബി മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 3:30 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 4:45 തുടിതാളം. മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്ര ഗാനം. 5:20 അധ്യാത്മരാമായണ പാരായണം 28-ാം ദിവസം. ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 സുജ മഹേഷ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാം. ഡോക്ടർ ശൈലജകുമാരി MSമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. അഭിനന്ദ എം കുമാർ പാടുന്ന ലളിതഗാനം. അനന്തപുരി അനന്തകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം. ഗോപകുമാർ എം ഷേണായി അവതരിപ്പിക്കുന്ന കഥകളി സംഗീതം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM വികാസ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികൾ. അനിൽകുമാർ പവിത്രേശ്വരൻ നടത്തുന്ന പ്രഭാഷണം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത് 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 28-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: യുദ്ധാരംഭം, രാവണന്റെ പുറപ്പാട്, കുംഭകർണന്റെ നീതിവാക്യം, കുംഭകർണവധം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

ആകാശവാണി ഉദയഗീതം, ഷർമിള ജി എസ് ഗാഥ എന്നിവർ പാടിയത്. ഉണരുമീ ലോകത്തിന് അഭിവാദനം എന്നാരംഭിക്കുന്നു.

0: ഷർമിള ജി എസ്, ഗാഥ എന്നിവർ പാടിയ ഗാനമാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഉദയഗീതം സമാപിച്ചു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ചരിത്രത്തിൽ ഇന്ന്,
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പ്രഭാതഫേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഫേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രണ്ട് സന്നദ്ധ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ പുതുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. ധാതു ഖനനത്തിന്മേൽ നികുതി ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന ബിൽ ലോക്സഭ പാസാക്കി. NCERTക്ക് കൽപ്പിത സർവകലാശാല പദവി അനുവദിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ഇനി നാലു വർഷത്തിലൊരിക്കൽ നടത്താൻ തീരുമാനം. ചെറിയ ഇടവേളയിൽ നടത്തുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ മൂല്യം കുറയ്ക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് പുതിയ തീരുമാനം.
1: റോഡരികിലെ അഴുക്കുചാലിലേക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുമ്പോൾ നിസാരമായി തോന്നിയേക്കാം. എന്നാൽ ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവ നിശബ്ദമായി കേരളത്തിലെ നദികളെ ശ്വാസം മുട്ടിക്കുന്നു, നഗരങ്ങളെ വെള്ളപ്പൊക്കത്തിലാക്കുന്നു, മണ്ണിനെ വിഷലിപ്തമാക്കുന്നു, വന്യജീവികൾക്ക് ഭീഷണിയാകുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കായി നമ്മുടെ അത്താഴപാത്രങ്ങളിൽ പോലും എത്തുന്നു.
2: പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യം പുറത്തു നിന്ന് വരുന്നവർ കൊണ്ടുവിടുന്നത്, അതായത് വടുവുന്ന അമ്പലവും മാടായിക്കാവും സന്ദർശിക്കാൻ വരുന്നവർ.
1: കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണി പവിത്രൻ.
2: ഇവിടെ വെള്ളം ഒഴുകി താഴോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. പ്ലാസ്റ്റിക് എല്ലാം കൂടി താഴേക്കെല്ലാം ഒഴുകി പോയി. പിന്നെ നമ്മുടെ ഈ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യം തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടിടുന്നത്. ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പിന്നെ അടുത്ത ദിവസം വരുമ്പോഴേക്കും അതേ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൊണ്ട് തള്ളുന്നത്.
1: വിഴിഞ്ഞം തെന്നൂർകോണം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ മുക്കോല.
3: തെന്നൂർകോണം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ചില വീട്ടുകാര് പരാതി പറയാറുണ്ട്, രാത്രി കാലങ്ങളിൽ ഭാസ്കർ നഗർ റോഡിലെ വശങ്ങളിൽ ഈ മാലിന്യം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ചിലരുണ്ട്, കൂട്ടറിൽ കൊണ്ടുവന്ന് എറിഞ്ഞു പോകുന്ന പതിവുണ്ട്. ഇതിനൊക്കെ പ്രതിവിധിയായ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്.
1: നിലമ്പൂർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുജീബ് തുറക്കൽ.
4: നമ്മുടെ നാട് കാണിച്ചുരം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ ചുരത്തിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. അത് നേരെ പോയിട്ട് നമ്മുടെ കാരക്കുടമ്പുഴയിലേക്കാണ് അത് പോകുന്നത്. കുറേ കുടിവെള്ള പദ്ധതികൾ ഈ കാരക്കുടമ്പുഴന്റെ തീരത്ത് ഉണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്.
1: കരുനാഗപ്പള്ളിയിൽ നിന്നും കുഞ്ഞുമോൻ.
5: കരുനാഗപ്പള്ളി കോടതി കിടക്കുന്നതിനോട് ചുറ്റുവട്ടമെന്ന് പറയുന്ന മൊത്തം വയൽ പ്രദേശമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഒരു ക്യാമറ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അതൊരു നോക്കുകൂത്തിയായിട്ട് ഇരിക്കുകയാണ്. ഇവിടുന്നുള്ള കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിപ്പോ മാറിയിരിക്കുന്നത്.
1: പനമരം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് തോമസ് പാറക്കാലായിൽ.
6: ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പനമരത്തെ ബത്തേരി റോഡ് നെല്ലിയാമ്പ റോഡിലേക്കൊക്കെയുള്ള വഴികളിൽ പ്ലാസ്റ്റിക് കണ്ടമാനം കുമിഞ്ഞുകൂടും. ഇപ്പോഴും അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
1: ജൈവ മാലിന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക പ്ലാസ്റ്റിക്കുകളും നൂറുകണക്കിന് വർഷങ്ങൾ വിഘടിക്കാതെ തുടരുകയും മണ്ണിനെയും ജലാശയങ്ങളെയും ഭക്ഷ്യ ശൃംഖലയെയും പോലും മലിനമാക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. ജനസാന്ദ്രതയും വളരുന്ന ടൂറിസം മേഖലയും ഉപഭോക്തൃ നിയന്ത്രണ സമ്പദ് വ്യവസ്ഥയും കേരളത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് ആയിരക്കണക്കിന് ടണ്ണായി ഉയർത്തുന്നു. ഗണ്യമായ അളവിൽ ശേഖരിച്ച് പുനരുപയോഗം ചെയ്യുമ്പോഴും ഒരു വലിയ അളവ് ഇപ്പോഴും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും വലിച്ചെറിയപ്പെട്ട നിലയിൽ തന്നെയാണ്.
7: ബീച്ച് കാണാൻ തന്നെ വേദന പോയിട്ട് അവിടെ ഡംപ് ചെയ്യാം.
1: കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഹരിത കർമ്മസേന അംഗം റാണി.
7: ഇന്നത്തെ ഒത്തിരി മുങ്ങലാ, ഒരു തെര അടിക്കുമ്പോ നേരെ കരയിലേക്ക് കയറും ചെയ്യും, അത് വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ കടന്ന് കിടന്ന് അത് അത്ര മോശമായി പോവാ ബീച്ച് ഏരിയകളൊക്കെ.
1: ബ്രഹ്മപുരം പ്ലാന്റിനടുത്ത് താമസിക്കുന്ന ബെന്നി.
8: എനിക്കൊന്നും പണ്ടൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് കത്തിയതിന് ശേഷം ഈ കയറ്റം പോലും എനിക്ക് രണ്ടോ മൂന്നോ സ്ഥലത്ത് നിന്നിട്ടാണ് കയറാൻ പറ്റുള്ളൂ. ഭയങ്കര കതപ്പ് ശ്വാസമുട്ട്. ഇതിനുശേഷം ഇവിടെയുള്ള വിക്കി ചെറുപ്പക്കാർക്കൊക്കെ എല്ലാവർക്കും തന്നെ ശേഷം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലുള്ള
1: കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ജീവൻ നിലനിർത്തുന്ന വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്ന വനങ്ങൾ തന്നെ മനുഷ്യന്റെ അശ്രദ്ധയുടെ ഇരകളാകുന്ന കാഴ്ചയും കുറവല്ല. വനപാതകളിലും വെള്ളച്ചാട്ടങ്ങളിലും വന്യജീവി കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാരികളും യാത്രക്കാരും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണപ്പൊതികളും മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കളും വനത്തിന്റെയും വന്യജീവികളുടെയും സ്വൈരം കെടുത്തുന്നു.
9: അടുത്തിടെയായിട്ട് നമ്മളൊരു കേസ് ബുക്ക് ചെയ്യേണ്ടി വന്നു.
1: നിലമ്പൂർ റേഞ്ച് വള്ളുവശ്ശേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത്.
9: കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ് ഊട്ടിയിലേക്ക് പോകുന്ന പ്രധാന ഒരു റോഡാണത്. ഈ റോഡിന്റെ ഇരുവശവും

0: ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
1: വിദേശ രാജ്യങ്ങളുടെ കേസും ഇന്ത്യയും കമ്പയർ ചെയ്യുമ്പോൾ
0: കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മൈക്രോ പ്ലാസ്റ്റിക് ഗവേഷക ഡോക്ടർ റിയ കെ അലക്സ്.
1: ഇന്ത്യയിൽ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്, നമുക്ക് റെഗുലേഷൻസ് ഉണ്ട്, ലോസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും അത് പാളിപ്പോകുന്ന കണ്ടിട്ടുള്ളത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇല്ലീഗലി ഡംപ് ചെയ്താൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് സോർട്ട് ചെയ്ത് വേസ്റ്റ് ഡംപ് ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ടാക്സുകൾ വരും, ഫൈനുകൾ വരും. പലയിടത്തും ഇപ്പൊ പ്ലാസ്റ്റിക് സ്ട്രോകൾ മാറിയിട്ട് പേപ്പറിന്റെ സ്ട്രോകൾ അല്ലെങ്കിൽ ബാംബു അങ്ങനത്തെയൊക്കെ ഉള്ള സ്ട്രോകൾ വരുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ അവിടെ വരുന്ന നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഭയങ്കര ചീപ്പാണ്, പെർ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. അല്ലാത്ത ഒരു നാച്ചുറൽ അല്ലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിലോട്ട് പോകുമ്പോൾ മാർക്കറ്റിലെത്തുമ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് കൂടുതലാണ്. മറ്റേതിൽ നിന്നും ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ സബ്സിഡീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് കിട്ടണം. കൺവീനിയൻസ്, അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി, ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
0: സീറോ പ്ലാസ്റ്റിക് ഷോപ്പുകളുടെയും റീഫിൽ സ്റ്റോറുകളുടെയും വരവ്, അനാവശ്യ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഇല്ലാതെ പലചരക്ക് സാധനങ്ങളും മറ്റും വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് അവസരം നൽകുന്നു. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് പകരം തുണി നാപ്കിനുകളും വീണ്ടും ഉപയോഗിക്കാവുന്ന കോട്ടൺ ബാഗുകളും സ്റ്റീൽ പാത്രങ്ങളും മറ്റ് പരമ്പരാഗത പരിസ്ഥിതി സൌഹൃദ വസ്തുക്കളും ഉപയോഗിക്കുന്നതിലൂടെ ദൈനംദിന പ്ലാസ്റ്റിക് ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാനും കഴിയും.
2: സാധാരണ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നാപ്കിൻസ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്.
0: കുടുംബശ്രീ സംരംഭക ജാസ്മിൻ ജെയിംസ്.
2: അത് കത്തിച്ച് കളഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണത്തിനും ക്യാൻസറിനും ഒക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഹൈജീനിക് സേഫ്റ്റി ക്ലോത്ത് നാപ്കിൻ കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ്, വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല.
0: തൃപ്പൂണിത്തുറയിലുള്ള പ്ലാസ്റ്റിക് ഫ്രീ മാർജിൻ ഷോപ്പ് മാനേജർ രാഹുൽ.
3: വീടുകളിൽ നിന്ന് പാത്രം കൊണ്ടുവന്ന് ഐറ്റംസ് റീഫില് ചെയ്യാനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുറമെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അതിന്റെ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവരുന്നിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഒരു അതിന്റെ ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് സേവിംഗ് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്.
0: പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളിയെ നേരിടുന്നതിന് സുസ്ഥിരമായ രീതികളും ഉത്തരവാദിത്ത മാലിന്യ സംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ക്ലീൻ കേരള പോലുള്ള സംരംഭങ്ങൾ വിശാലമായ ഒരു ചട്ടക്കൂട് നൽകുന്നുണ്ട്.
4: സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പാഴ്വസ്തുക്കൾ.
0: ക്ലീൻ കേരള മാനേജിംഗ് ഡയറക്ടർ ജി കെ സുരേഷ് കുമാർ.
4: ഇതെല്ലാം പുനഃചംക്രമണത്തിന് സാധ്യതയുള്ളത് പുനഃചംക്രമണത്തിന് കൈമാറുകയും നിഷ്ക്രിയമായവ സിമന്റ് ഫാക്ടറിയിൽ അയക്കുകയും അതോടൊപ്പം ഇതിൽ ഒരു ഭാഗം പൊടിച്ച് ആ ഷെഡഡ് പ്ലാസ്റ്റിക് റോഡ് ടാറിങ്ങിനും ഉപയോഗിക്കുന്നു. അതിലൂടെ ഏകദേശം കേരളത്തിൽ 7,249 കിലോമീറ്റർ റോഡിന് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞതായിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഒരു കണക്ക്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് 2013 തന്നെ ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഷെഡഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അതോടൊപ്പം തന്നെ മൺസൂൺ കാലങ്ങളിലെല്ലാം വാട്ടർ റെസിസ്റ്റൻസ് ഉൾപ്പെടെ നൽകുന്നതിനാൽ റോഡുകൾ സുരക്ഷിതമായി കിടക്കുന്നു. ഏകദേശം 165 ഡിഗ്രി സെൽഷ്യസ് സ്റ്റോൺ ചൂടാക്കി അതിൽ ഷെഡഡ് പ്ലാസ്റ്റിക് മിക്സ് ചെയ്യുമ്പോൾ 30 മുതൽ 60 സെക്കൻഡ് കൊണ്ട് ഇത് ആ അഗ്രിഗേറ്റുമായിട്ട് ചേരുകയും ആ അഗ്രിഗേറ്റ് ദെൻ ബിറ്റുമിനുമായി ചേർത്താണ് ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്.
0: പ്ലാസ്റ്റിക് തന്നെ ശത്രുവല്ല, ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യന്റെ പെരുമാറ്റമാണ് ഭാവിയെ തുലാസിലാക്കുന്നത്. ശരിയായി ശേഖരിച്ച് പുനരുപയോഗം ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒരു വിഭവമായി മാറുന്നു. നദിയിലേക്ക് വലിച്ചെറിയുന്ന അതേ പ്ലാസ്റ്റിക് തലമുറകളോളം പരിസ്ഥിതിക്ക് വിപത്തായി തീരുന്നു.
5: പ്ലാസ്റ്റിക് മാലിന്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൗസ് ഹോൾഡുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും മാസം തോറും മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിനോ നേരിട്ടോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തുന്ന ഏജൻസികൾക്കോ കൈമാറേണ്ടതുണ്ട്.
0: തദ്ദേശീയ സ്വയംഭരണ വകുപ്പിൽ മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ നൌഷാദ് എ.
5: അവർക്ക് യൂസർ ഫീ കൊടുക്കേണ്ടതും ഒരു പൌരന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ 1,000 മുതൽ 10,000 രൂപ വരെ പിഴ അടയ്ക്കുന്നതിന് വേണ്ടി നിലവിൽ മുനിസിപ്പാലിറ്റി ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് പ്ലാസ്റ്റിക് കത്തിക്കൽ, പ്ലാസ്റ്റിക് വലിച്ചെറിയൽ, വാട്ടർ ബോഡിയിൽ കൂട്ടിയിടൽ, സ്ഥിരമായി കൈമാറാതിരിക്കൽ എന്നിവയൊക്കെ ഫോട്ടോയോ വീഡിയോയോ ഷൂട്ട് ചെയ്ത് 94 46 700 എന്ന നമ്പറിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ അതിന് ഉത്തരവാദിയായ ആൾക്കാർ അവരിൽ നിന്നും പിഴ ഈടാക്കി അതിന്റെ 25% റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള റിവാർഡ് വ്യവസ്ഥയും നിലവിലുണ്ട്. പ്ലാസ്റ്റിക് കൂട്ടിയിടുക, വലിച്ചെറിയുക, കത്തിക്കുക എന്നതിന് സ്പോട്ട് ഫൈനായി 5000 രൂപ ഈടാക്കുന്നതിനും അപ്രകാരം ഈടാക്കിയ പിഴ അടവാക്കാതിരുന്നാൽ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിനും പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റി ആക്ടിലും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ

0: മറ്റു മാലിന്യങ്ങളോ കുടിവെള്ളത്തിലേക്ക് കലർത്തി വിടുകയോ മറ്റോ ചെയ്താൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുന്നതിനും 6 മാസം മുതൽ 1 വർഷം വരെ ശിക്ഷ കിട്ടുന്നത് കുറ്റവുമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, കടലാസുകൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ചെയ്യുന്ന കുറ്റത്തിന് മുനിസിപ്പാലിറ്റി ആക്ട് 340 പ്രകാരം 5,000 രൂപ വരെ പിഴ ഈടാക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ടിലും ഇതേ വ്യവസ്ഥകൾ നിലവിലുള്ളതാണ്. 5,000 രൂപ അടവാക്കിയിട്ടില്ലെങ്കിൽ പ്രോസിക്യൂഷന് വിധേയനാക്കാൻ കഴിയുന്നതാണ്.
1: ഉത്തരവാദിത്തത്തോടെ സംസ്കരിക്കുന്ന ഓരോ പ്ലാസ്റ്റിക് കഷണവും നദിയെയും കടൽ തീരത്തെയും കൃഷിയിടത്തെയും മൃഗങ്ങളെയും ആത്യന്തികമായി നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നു. കേരളത്തിന്റെ വനങ്ങളുടെയും നദികളുടെയും മനുഷ്യന്റെയും ഭാവി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഉപഭോക്താക്കളാണോ അതോ അതിന്റെ സംരക്ഷകരാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു.
2: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. കെഎസ്ആർടിസിയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ

0: ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ലോക്സഭ ഇന്നലെ ഖനന ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ പാസാക്കി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് ലോക്സഭയും രാജ്യസഭയും അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് എംപി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖത്തിന്റെ ചരക്ക് കൈകാര്യശേഷിയും ബഹുമുഖ ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചു. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയിലെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും പടിപടിയായി മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. കെഎസ്ആർടിസിയുടെ വാഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കുന്ന ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ 11 തിരുവനന്തപുരത്ത് മന്ത്രി സി പി ജോൺ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസ്സുകളെയാണ് റീഫർബിഷ്മെന്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലവാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകളാണ് റീഫർബിഷ് ചെയ്യുന്നത്. പ്രകടനത്തിൽ പിന്നാക്കം നിൽക്കുന്ന എഞ്ചിനുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി റീകണ്ടീഷൻ ചെയ്യും. ഇത് വാഹനങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകളെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കാലം സർവീസിൽ നിലനിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കും.
0: ജർമ്മൻ കമ്പനിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച MS മരിയ കപ്പൽ കൈമാറി. 8 HS ഇക്കോ ഫൈറ്റർ ശ്രേണിയിലെ ബഹുമുഖ ചരക്ക് കപ്പലുകളിൽ രണ്ടാമത്തേതാണ് ഇത്. മഞ്ഞുപ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലിന് 7,000 മെട്രിക് ടണ്ണാണ് ചരക്കുശേഷി. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകാനും കപ്പലിൽ സൌകര്യമുണ്ട്. ഉയർന്ന വേഗതയും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്ന ഗ്രൂട്ട് ക്രോസ്ബോ രൂപകൽപ്പനയാണ് കപ്പലിന്റെ പ്രധാന സവിശേഷത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധസേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് 3 ഇടത്തായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സേനാ ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും ഇന്ന് നാവിക വ്യോമസേനാ ബാൻഡുകൾ അരങ്ങേറുന്നത്. അതീവ കൃത്യതയോടുള്ള ചലനങ്ങളും ഏകോപനവും അച്ചടക്കവും പശ്ചാത്തലമാക്കി ദേശഭക്തി ഗാനങ്ങളും ജനപ്രിയ ഗാനങ്ങളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരിപാടികൾ അവതരിപ്പിക്കും.
0: 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഹർഘർ തിരംഗ ക്യാമ്പയിന്റെയും ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ മോട്ടോർ സൈക്കിൾ റാലിയും തിരംഗയാത്രയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് സുരേഷ് ആർ കുറുപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്

0: ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനം മഹാദാനം, ഒരു ജീവൻ രക്ഷിക്കുക, പുതിയ ജീവിതം നൽകുക എന്നതാണ് ദിനാചരണ സന്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ എം കെ സി നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് സഹോദരങ്ങളുടെ ദത്തെടുക്കൽ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സംസ്ഥാനത്ത് ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കഴിയുന്ന 228 കുട്ടികളെ ദത്തെടുക്കുന്ന സാധ്യതകൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബ അന്തരീക്ഷം ലഭിക്കേണ്ട ഓരോ കുട്ടിക്കും അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നകാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈനിന്റെ എലീന സ്വിറ്റ്ലോനിയെ നേരിടുകയാണ്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിന അമേരിക്കയുടെ കോക്കോ ഗൌഫിനെ അല്പസമയത്തിനകം നേരിടും. മറ്റൊരു സെമിഫൈനലിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേണർ ടിയനിയുമായും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16 ടീമിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡി സിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിക്വെലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ഭരണഘടനാ വ്യവസ്ഥകളിൽ പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ക്ഷേമ നടപടികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം തുടരുന്നതിന് നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശ്രീജൻ വോയ്സസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. സെഷനിൽ 6 കൈത്തറി ക്ലസ്റ്ററുകളിൽ നിന്ന് 100-ലധികം വനിതാ നെയ്ത്തുകാർ ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കും. CBSE 12 ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഡിജി ലോക്കർ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോർട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. സംസദാ രാഷ്ട്രീയ സഹകാരി വികാസ നിഗമ വിധേയകം 26,000 സർവസമ്മത്യാ പാരിതം. അനേന വിധേയകേന നിഗമായ സ്വകീയാനി കാര്യാണി ഔദ്യോഗിക പണ്യേഷു അപി വിസ്താരയിതും അനുമന്യന്തെ. അഥ ച രാജ്യ സർവകാരാഃ സഹകാരിതാ വികാസ കാര്യേ സംസ്ഥാപിതായ കസ്മൈശ്ചിത് അപി നികായായ അസ്യാഃ സംസ്ഥായാഃ

0: ായ അരുണന്റെ സ്ത്രീവേഷം കണ്ട് കാമാതുരരായ ഇന്ദ്രനും സൂര്യനും ജനിച്ചവർ, ജനിച്ചപ്പോഴേ അനാഥരായവർ. അഹല്യയും പിന്നെ സന്താനങ്ങളില്ലാതിരുന്ന ഋക്ഷരജസ് എന്ന വാനര രാജാവും വളർത്തിയവർ. ഋക്ഷരജസ് മരിച്ചപ്പോൾ ബാലി രാജാവായി. ബാലി സുഗ്രീവന്മാർ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു തെറ്റിദ്ധാരണയുണ്ടായതും അതിന്റെ പേരിൽ ശത്രുത ഉണ്ടാവുന്നതും. ശത്രുത മൂത്ത് അനുജൻ ജ്യേഷ്ഠനെ കൊല്ലിക്കുന്നു. ആദ്യം പരാജയപ്പെട്ടുപോയ സുഗ്രീവൻ വീണ്ടും വന്ന് വെല്ലുവിളിച്ചപ്പോൾ അതിന്റെ പിന്നിലെ ചതി മനസ്സിലാക്കിയ താര ഒരമ്മയെപ്പോലെ അനുജനുമായി യോജിച്ചു പോകാനാണ് ബാലിയെ ഉപദേശിക്കുന്നത്. പക്ഷേ വാതിലിൽ വന്ന് വെല്ലുവിളിക്കുന്നവന് നേരെ ചെല്ലാതിരിക്കാൻ ബാലിയിലെ പൗരുഷം അനുവദിക്കാതിരുന്നതുകൊണ്ട് താരയുടെ ഹിതോപദേശങ്ങൾ കേൾക്കാതെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിച്ചിട്ട് പോകുന്നു. ഞാൻ അവന്റെ തർപ്പം അടക്കുകയുള്ളൂ, പ്രാണനെടുക്കില്ല എന്നുറപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത്. അവിടെയാണ് ഭാതൃത്വഭാവവും ആര്യഭാവവും ധർമ്മവും അദ്ദേഹം സംരക്ഷിച്ചു എന്ന സുഗ്രീവ വാക്കുകളെ നാം ശരിവയ്ക്കുന്നത്. ഒളിയമ്പേറ്റ് അഴിച്ചുവിട്ട ഇന്ദ്രധ്വജം പോലെ ബാലി നിലംപൊത്തിയപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം അവിടെ എത്തുന്നു. ഇന്ദ്രൻ കൊടുത്ത മാല ഹരിരാജന്റെ പ്രാണങ്ങളെയും ഓജസ്സിനെയും നിലനിർത്തി. അതുകൊണ്ട് സ്വബോധത്തോടെ ദർപ്പവും പോർക്കലിയും തുളുമ്പുന്ന വാക്കുകൾ, ശകാരങ്ങൾ, പരിഹാസങ്ങൾ ഒക്കെ രാമന് നേരെ പ്രയോഗിക്കാൻ ബാലിക്ക് കഴിഞ്ഞു. ദാർശനികത, മാനവികത, രാഷ്ട്രീയം, രാജധർമ്മം, നയതന്ത്രം, ഭക്തി ഒക്കെ ചേർന്നതായിരുന്നു ആ വാഗ്ധോരണി. വാനരനായ തന്നെ കൊന്നതിന്റെ ന്യായം ചോദിക്കുന്നതിലെ ഫലിതവും ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഫലമൂലങ്ങൾ തിന്ന് കഴിയുന്നവർ. സമ്പത്ത്, രാജ്യം ഒക്കെയാണ് യുദ്ധത്തിന് കാരണമാകുന്നത്. ഇതൊന്നുമില്ലാത്ത എന്റെ എന്ത് കാര്യമാണ് അങ്ങേക്ക് വേണ്ടത്? ധർമ്മം എന്ന തോട്ടിയുടെ നിയന്ത്രണത്തെ വിട്ടകന്ന ഇന്ദ്രിയ നിഗ്രഹമില്ലാത്ത മഹാപാപിയായ അങ്ങ് എങ്ങനെയാണ് മഹാത്മാവായ ദശരഥന്റെ പുത്രനായത് എന്നുവരെ ചോദിച്ചു. തുടർന്ന് ശ്രീരാമൻ ബാലിക്ക് വേണ്ട ഉപദേശങ്ങളും ധർമ്മബോധവും കൊടുത്ത് ബാലിയുടെ മനസ്സ് സ്വസ്ഥമാക്കി, താരയെ ശാന്തയാക്കി. തന്റെ മരണം ഉറപ്പെന്ന് കണ്ട ബാലി അംഗദനെ പറ്റിയുള്ള ആശങ്ക ശ്രീരാമനെ അറിയിച്ചു. അവനെ രക്ഷിക്കാനും താരയെ സുഗ്രീവൻ അപമാനിക്കാതിരിക്കാനും ഉള്ള ഉറപ്പ് നേടി. എന്നിട്ട്, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ മരണം ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് താര തടുത്തിട്ടും ഞാൻ സുഗ്രീവനോട് ദ്വന്ദ്വയുദ്ധത്തിന് വന്നത് എന്ന് പറയുമ്പോൾ പിന്നെന്തിന് രാമനോട് ദർപ്പവും പോർക്കലിയും തുളുമ്പിയ വാക്കുകൾ പറഞ്ഞ് കയർത്തു എന്ന് നാം ചിന്തിച്ചു പോകില്ലേ? അത് നമുക്കറിയാൻ വേണ്ടിയുള്ള ധർമ്മോപദേശമാണ്. അതാണ് മഹർഷിയുടെ ജാലവിദ്യ. അച്ഛനമ്മമാർ യോജിപ്പോടെ വളർത്താത്ത കുഞ്ഞുങ്ങൾ പലപ്പോഴും വഴിതെറ്റിപ്പോവാറുണ്ട്. നിസ്സഹായരായി കഴിയുന്നവർ ദുഷ്ടമതികളോ താന്തോന്നികളോ കുറ്റവാളികളോ ഒക്കെ ആവാറുമുണ്ട്. ആ നിസ്സഹായത അറിഞ്ഞവനാണ് ബാലി. അതുകൊണ്ടാണ് ശ്രീരാമനിൽ നിന്നും തന്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാനുള്ള ഉറപ്പ് തേടുന്നത്. അംഗദൻ അനാഥനാവരുത്, ഇതുതന്നെ സുഗ്രീവനോടും ആവശ്യപ്പെടുന്നു. അതിന് കൊടുക്കുന്ന വലിയ വിലയാണ് ഇന്ദ്രൻ സ്വന്തം അച്ഛൻ കൊടുത്ത അമൂല്യമായ രത്നഹാരം സുഗ്രീവന് കൊടുക്കുന്നത്. അത് മകനല്ല കൊടുത്തത്. എന്നിട്ട് മകനോട് ഉജ്ജ്വലമായ ഉപദേശം കൊടുക്കുന്നു. നീ പ്രിയാപ്രിയങ്ങളിൽ ശ്രദ്ധ വയ്ക്കരുത്, സുഖദുഃഖങ്ങളിൽ സമചിത്തത പാലിക്കണം. സുഗ്രീവനിൽ നിന്നും ഞാൻ തരുന്ന ലാളനെ പ്രതീക്ഷിക്കരുത്, അവന്റെ ശത്രുക്കളോട് ചേരരുത്, സുഗ്രീവന് വശഗതനായി ജീവിക്കുക എന്നിങ്ങനെ ഉപദേശിക്കുമ്പോൾ തന്റെ മകൻ സുഗ്രീവന്റെ അടുത്ത് ഈ രീതിയിൽ പെരുമാറി അവനിൽ നിന്നും നല്ലത് മാത്രം കിട്ടണം, അവൻ അനാഥനാവരുത് എന്നു മാത്രം ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഇപ്രകാരം ഉപദേശിച്ച് കല്ലുകൊണ്ടുള്ള താടനങ്ങളും വൃക്ഷങ്ങൾ കൊണ്ടുള്ള പ്രഹരവും രാപബാണം തറച്ചു കയറി ശരീരവും കൊണ്ട് തകർന്ന ബാലി കണ്ണുമിഴിച്ച് പല്ലുകാട്ടി പ്രാണൻ വിടിഞ്ഞു. ഈ കഥ കേൾക്കുന്ന നമ്മൾ എങ്ങനെയാണ് ബാലിയെ പ്രണമിക്കാതിരിക്കുന്നത്? ഞാനും പ്രണമിക്കുന്നു.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. പുലർവെട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ചിങ്ങം ഒന്നായ ഈ മാസം 17-ാം തീയതി രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കാസർഗോഡ് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് ആരംഭിക്കുന്നു. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി 10-ാം ക്ലാസ് പാസ് യോഗ്യതയുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു. ട്രെയിനിംഗ് ഫീസ് 23,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447-326-319 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കാർഷിക കോളേജ് വെള്ളാനിക്കരയിൽ 2026-27 അധ്യയന വർഷത്തെ DBT സപ്പോർട്ടഡ് MSc മോളിക്യുലാർ ബയോളജി ആന്റ് ബയോടെക്നോളജി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 21-ന് രാവിലെ 11 മണിക്ക് വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വെച്ച് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-819 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള വെറ്ററിനറി സർവകലാശാല നടത്തിവരുന്ന MS, MSc, BSc, ഓണേഴ്സ്, PPBM, ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 18-ാം തീയതി രാവിലെ 10:30 പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0493-209472-9446-27-8786 എന്നീ നമ്പറുകളിൽ വിളിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അഞ്ചൽ പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ളവർക്ക് വേണ്ടി വന്യജീവി ആക്രമണങ്ങളിൽ ഇരകളായവർക്കും കാർഷിക വിളകൾ നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള അദാലത്ത് ഈ മാസം 14-ന് സംഘടിപ്പിക്കുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ, മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നഷ്ടപരിഹാരം ലഭിക്കാത്തവരും കാർഷിക വിളകൾ നശിച്ചവരിൽ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷകൾ നൽകിയവർക്കും പങ്കെടുക്കാം. രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം നിരസിച്ചവരുണ്ടെങ്കിൽ രേഖകൾ ശരിയാക്കി വീണ്ടും അദാലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അഞ്ചൽ പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളുമായി ബന്ധപ്പെടുക. മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഭാഗമായി വെള്ളനാട് മിത്രാനികേതൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്മാർട്ട് ഫോണിലെ AI നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് പരിശീലന ക്ലാസ് 2 ബാച്ചുകളിലായി ഈ മാസം 19-ന് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8211-11-4470, 9446-701529 എന്നീ നമ്പറുകളിൽ വിളിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 21 മുതൽ 22 വരെയുള്ള 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ ഈ മാസം 19-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി 8089-39109 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496551, 9496521.

9465 9 6 3 1. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് ആഗസ്റ്റ് 13. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യമിനെയറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റുക, മരണാനന്തര അവയവദാനത്തിന് കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ അവയവങ്ങൾ കൃത്യസമയത്ത് ദാനം ചെയ്യുന്നതിലൂടെ 8 വരെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സാധിക്കും. 1954 റൊണാൾഡ് ലീ ഹെറിക് എന്ന വ്യക്തി തന്റെ ഇരട്ട സഹോദരന് ആദ്യമായി വിജയകരമായി വൃക്കദാനം ചെയ്ത മെഡിക്കൽ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബോധവൽക്കരണം ലോകമെമ്പാടും ശക്തമായത്. ആധുനിക നഴ്സിംഗ് രംഗത്തിന് അടിത്തറ പാകിയ പ്രശസ്ത ബ്രിട്ടീഷ് സാമൂഹിക പരിഷ്കർത്താവും നഴ്സുമായ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അന്തരിച്ചത് 1910 ഓഗസ്റ്റ് 13. യുദ്ധകാലത്തെ അനുഭവങ്ങളിൽ നിന്നും ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അവർ നഴ്സിംഗ് രംഗത്തെ ഒരു പ്രൊഫഷണൽ തൊഴിലായി മാറ്റിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1860 ലണ്ടനിൽ അവർ സ്ഥാപിച്ച നഴ്സിംഗ് സ്കൂളാണ് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക നഴ്സിംഗ് സ്കൂൾ. അവർ ഒരു മികച്ച നഴ്സ് മാത്രമല്ല, ഒരു മികച്ച സ്റ്റാറ്റിസ്റ്റീഷ്യൻ കൂടിയായിരുന്നു. വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പോളാർ ഏരിയ ഡയഗ്രാം വികസിപ്പിച്ചെടുത്തത് അവരാണ്. ക്യൂബൻ വിപ്ലവത്തിന്റെ അമരക്കാരനും ദീർഘകാലം ക്യൂബയുടെ പ്രസിഡന്റുമായിരുന്ന ഫിദൽ കാസ്ട്രോ ജനിച്ചത് 1926 ഓഗസ്റ്റ് 13. 1959 ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് ക്യൂബയിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് അരനൂറ്റാണ്ടോളം അദ്ദേഹം ക്യൂബയെ നയിച്ചു. ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ക്യൂബ കൈവരിച്ച വമ്പിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ കാസ്ട്രോയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. ശീതയുദ്ധ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളമായി മാറിയ ബെർലിൻ മതിലിന്റെ നിർമ്മാണം കിഴക്കേ ജർമ്മനി ഔദ്യോഗികമായി ആരംഭിച്ചത് 1961 ഓഗസ്റ്റ് 13. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്ന കിഴക്കൻ ജർമ്മനിയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജനാധിപത്യ രാജ്യമായ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത് തടയുകയായിരുന്നു ഈ മതിലിന്റെ പ്രധാന ലക്ഷ്യം. കിഴക്കൻ ജർമ്മൻ അധികാരികൾ ഇതിനെ ഔദ്യോഗികമായി ഫാസിസ്റ്റ് വിരുദ്ധ സംരക്ഷണ മതിൽ എന്നാണ് വിളിച്ചിരുന്നത്. ആധുനിക സയൻസ് ഫിക്ഷൻ സാഹിത്യത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ H.G. Wells അന്തരിച്ചത് 1946 ഓഗസ്റ്റ് 13. ദ ടൈം മെഷീൻ, ദ ഇൻവിസിബിൾ മാൻ, ദ വാർ ഓഫ് ദി വേൾഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത കൃതികളാണ്. ഭാവി സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ബഹിരാകാശ യാത്രകളെക്കുറിച്ചും അദ്ദേഹം അന്ന് നടപ്പാക്കിയ പ്രവചനങ്ങൾ പിൽക്കാലത്ത് ശാസ്ത്രലോകത്ത് യാഥാർത്ഥ്യമായി. 1866 സെപ്റ്റംബർ 21 ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം സാഹിത്യത്തിന് പുറമെ ചരിത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്

0: അഥവാ PCOD. ഇതേക്കുറിച്ച് ഡോക്ടർ രാഗിത TG സംസാരിക്കുന്നു.
1: ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രത്യുൽപാദന പ്രായത്തിലെ

0: അമിത രോമ വളർച്ച, എണ്ണമയമുള്ള ചർമ്മം, കഴുത്തിലും കക്ഷത്തിലും കറുത്ത പാടുകൾ തുടങ്ങിയവ PCOS ലക്ഷണങ്ങളാണ്. PCOD ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്കാനിങ്ങിൽ അണ്ഡാശയങ്ങളുടെ വ്യാപ്തം കൂടുകയും ചെറിയ കുമിളകളും കാണപ്പെടുന്നു. അമിതവണ്ണമില്ലാത്ത സ്ത്രീകളിൽ ലീൻ PCOS കാണുന്നുണ്ട്. ക്രമം തെറ്റിയുള്ള ആർത്തവം, പുരുഷ ഹോർമോണുകളുടെ അമിത സാന്നിധ്യം, സ്കാനിങ്ങിൽ അണ്ഡാശയത്തിലെ കുമിളകൾ, ഇവ മൂന്നിൽ ഏതെങ്കിലും രണ്ടവസ്ഥ ഉണ്ടെങ്കിലാണ് PCOS രോഗം നിർണയിക്കുന്നത്. കൃത്യസമയത്ത് രോഗനിർണയവും ചികിത്സയും നേടാതിരുന്നാൽ PCOD അപകടം സൃഷ്ടിച്ചേക്കാം. ചികിത്സിക്കാതിരുന്നാൽ അമിത രക്തസ്രാവം, ഗർഭധാരണത്തിന് തടസ്സം, അബോർഷനുകൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭകാല പ്രമേഹം തുടങ്ങിയവ സംഭവിച്ചേക്കാം. അമിത രക്തസ്രാവം മൂലമുണ്ടാകുന്ന വിളർച്ച, ഗർഭാശയ ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഫാറ്റി ലിവർ, അമിതമായ ഉത്കണ്ഠയും വിഷാദവും, ഉറക്കത്തിലെ ശ്വാസതടസ്സം തുടങ്ങിയവ PCOSന്റെ സങ്കീർണതകളാണ്. PCOD പൂർണ്ണമായും ചികിത്സിച്ച് മാറുന്ന രോഗമല്ല. ശരിയായ ജീവിതശൈലിയും ചികിത്സയും കൊണ്ട് PCOD നിയന്ത്രണ വിധേയമാകും. ശരീരഭാരം കുറയ്ക്കുകയാണ് PCOD നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ പടി. വ്യായാമവും ഡയറ്റിങ്ങും ഇതിന് സഹായിക്കും. പഞ്ചസാര, കൊഴുപ്പ്, ഫാസ്റ്റ് ഫുഡ്, വറുത്ത ഭക്ഷണങ്ങൾ, നാരുകൾ കുറഞ്ഞ ഭക്ഷണം, ഇവ ഒഴിവാക്കുക. നോൺ സ്റ്റിക് പാനുകളുടെ അമിത ഉപയോഗം PCOD ഉണ്ടാക്കുന്നതിന് കാരണമായി ചില പഠനങ്ങൾ പറയുന്നു. PCOD ചികിത്സാ രീതി വിവിധ തരമാണ്. ആർത്തവ ക്രമീകരണത്തിന് പലതരം ഹോർമോൺ ഗുളികകൾ പരിഹാരമാണ്. മെറ്റ്ഫോമിൻ ഗുളികകളും PCOD ട്രീറ്റ്മെന്റിന് ഭാഗമാണ്. PCOD മൂലമുള്ള വന്ധ്യതയ്ക്കും അണ്ടോൽപാദനത്തിനും ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകളോട് പ്രതികരിക്കാത്ത റെസിസ്റ്റന്റ് PCOS വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി വളരെ അപൂർവമായി ഒവേറിൻ ഡ്രില്ലിംഗ് എന്ന ഓപ്പറേഷന് വേണ്ടി വന്നേക്കാം. സമ്മർദ്ദം നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിലുടനീളം ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ വെയ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുക. ഒരു ട്രെയിനറുടെ സഹായം നേടാവുന്നതാണ്. അമിത രോമ വളർച്ചയ്ക്കും മുഖക്കുരുവിനും ഫലപ്രദമായ ഹോർമോൺ ഗുളികകളുണ്ട്. രോമ വളർച്ച ശാശ്വതമായി തടയാൻ ലേസർ ചികിത്സ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം PCOD ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നു. PCOD രോഗാവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ അറിവുള്ളവരാക്കാനും ഈ അവസ്ഥയിലുള്ള സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമാക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ PCOD. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രാഗിത TG.

0: തൊഴിൽ ദർശനം.
1: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 242 ഒഴിവുണ്ട്. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ബംഗളൂരു, ഹസൻ, ഹൈദരാബാദ്, മഹേന്ദ്രഗിരി, ഡൽഹി, ശ്രീഹരിക്കോട്ട എന്നിവിടങ്ങളിലെ ISRO സെന്ററുകളിലാണ് ഒഴിവ്. തിരുവനന്തപുരത്ത് 30 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവ് 150. തിരുവനന്തപുരം 9. യോഗ്യത 60% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ഒഴിവ് 92. തിരുവനന്തപുരം 21. യോഗ്യത 60% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ ബിരുദം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സെക്രട്ടേറിയൽ പ്രാക്ടീസിൽ ഡിപ്ലോമയും സ്റ്റെനോ ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫറായി 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫിയിൽ മിനിറ്റിൽ 60 വാക്ക് വേഗതയും കമ്പ്യൂട്ടർ പ്രാവീണ്യവും. പ്രായം 2026 ഓഗസ്റ്റ് 16, 28 വയസ്സ് കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ, കായിക താരങ്ങൾ, വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവിൽ നിന്ന് നിയമപരമായി വേർപിരിഞ്ഞിട്ടുള്ളതും പുനർവിവാഹം കഴിക്കാത്തതുമായ സ്ത്രീകൾ എന്നിവർക്ക് ചട്ടപ്രകാരമുള്ള ഇളവ് ലഭിക്കും. 500 രൂപ പ്രോസസിംഗ് ഫീസായി ആദ്യം അടയ്ക്കണം. എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കുന്നവരായ വനിതകൾ, SC ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് മുഴുവൻ തുകയും മറ്റുള്ളവർക്ക് 400

0: രൂപയും തിരിച്ചു നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 16. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 40 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 09/2026. തസ്തികകളും ഒഴിവും അഗ്രികൾച്ചറൽ എഞ്ചിനീയർ 1, മെഡിക്കൽ ഓഫീസർ, റിസർച്ച് ഓഫീസർ യുനാനി 4, സയന്റിസ്റ്റ് ബി 5, ബോട്ടണി, എൻവയൺമെന്റൽ സയൻസ്, ജിയോളജി, ഫിസിക്സ്, സുവോളജി. സിവിലിയൻ മെഡിക്കൽ ഓഫീസർ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് 18, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3, അസിസ്റ്റന്റ് പ്രൊഫസർ 6, ഇമ്മ്യൂണോ ഹെമറ്റോളജി ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ 5, സർജിക്കൽ ഓങ്കോളജി 1, അസിസ്റ്റന്റ് ഇൻഡസ്ട്രിയൽ ഡ്രൈവർ 2, വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ 4. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 14. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT സയന്റിസ്റ്റ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 133 ഒഴിവുണ്ട്. ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം. വിഷയങ്ങളും ഒഴിവും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 83, ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 25, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 25. യോഗ്യത BE, BTech, MCA, ബിരുദാനന്തര ബിരുദം. പ്രായം 30 വയസ്സ് കവിയരുത്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഭിന്നശേഷിക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ചട്ടപ്രകാരമുള്ളതുമായ വയസ്സിളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ഇല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cert-in.org/in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cert-in.org/in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 17.
1: തൊഴിൽ ദർശനം.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. പുലർവട്ടത്തിലെ മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റം. 8 സ്വർണമുൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 പേർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ

0: പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. 2010 നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവനകളുടെ വിനിയോഗം കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോക്സഭാ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 21 അംഗങ്ങളും രാജ്യസഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാവുക. നീറ്റ് വിദ്യാർത്ഥി പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് പൂർണ്ണ സമ്മതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: പക്ഷ സംസദ് കോ ചലനേ ഹി നഹീ ദേ രഹാ ഹൈ ദോനോ ഗ്രൂഹോ മേ തോ കോയി ജാകർ ക്യാ കരേഗാ. ജഹാൻ തക് ചർച്ച കാ സവാൽ ഹൈ സർക്കാർ കി ഓർ സേ കിരൺ റിജിജു ജി നേ ബഹുത് സ്പഷ്ട കർ ദിയാ ഹൈ കി ജോ നീറ്റ് ആന്ദോളൻ കെ ഛാത്ര പ്രദർശന പർ സഭീ പ്രകാർ കി ചർച്ച കർനേ കേ ലിയേ സർക്കാർ തയ്യാർ ഹൈ ഓർ ചർച്ച കേ ലിയേ സമയ സുനിശ്ചിത കിയാ ജായേ ഓർ വിപക്ഷ തയ്യാർ ഹോ ജായേ.
0: സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ സ്വകാര്യ മൂലധനം സമാഹരിക്കുന്നതിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള സെമിനാറിനെ ജയ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതിൽ ഇവ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മൂലധന ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുക, സ്ഥിരത നിലനിർത്തുക തുടങ്ങിയവയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുടെ തുടർന്നുള്ള നടത്തിപ്പിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ കൈത്തറി മേഖലയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സൃജൻ വോയിസസ് ഫ്രം ദ ലൂം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കൈത്തറി മേഖലയിലെ സ്ത്രീകളുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകളെയും രാജ്യത്തിന്റെ നെയ്ത്ത് പാരമ്പര്യത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നാവികസേനാ സഹകരണം, സംയുക്ത പരിശീലനം, വിവര കൈമാറ്റ സംവിധാനങ്ങൾ എന്നിവ പ്രധാന ചർച്ചാവിഷയങ്ങളായെന്ന് ഇന്ത്യൻ നാവികസേന സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലാ ഭരണകൂടം ഇന്നലെ ചെനാബ് നദിയിൽ തിരംഗ ബോട്ട് റാലി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലും തിരംഗയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേവി ബാൻഡ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്നതാവും കണ്ണൂർ താഴെ ചൊവ്വയിലെ മോളിനു മുന്നിൽ നടക്കുന്ന ഈ പരിപാടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ സംഗീതാവിഷ്കാരങ്ങളും ഉണ്ടാകും. 32 പേരടങ്ങുന്ന ടീമിൽ ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യ അവതരണം അരങ്ങേറും. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന സംഗീത പരിപാടി 1 മണിക്കൂർ നീണ്ടുനിൽക്കും. പ്രവേശനം സൌജന്യമാണ്.
0: ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗബാധ നിയന്ത്രണാതീതമായി അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിലവിലെ വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിൽ

0: പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 11,000-ലധികം പേരുടെ ജീവനെടുത്ത എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയസ് പറഞ്ഞു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകം, കിഴക്കൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കാരയ്ക്കൽ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ആകെ രജിസ്ട്രേഷനുകളുടെ എണ്ണം 60,253 വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരിപാടിയുടെ ഒന്നാം ഘട്ടത്തിലെ 2 മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയവരുടെ എണ്ണം 4,620. 552 പേരാണ് ഒന്നാം ഘട്ടത്തിലെ 4 മൊഡ്യൂളും വിജയകരമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2 പഠന പ്ലാറ്റ്ഫോമുകളിലൂടെ ആകെ 33 മണിക്കൂർ ദൈർഘ്യമുള്ള 4 മൊഡ്യൂളുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI അടിസ്ഥാന പാഠങ്ങൾ, പ്രോംപ്റ്റിംഗ് അടിസ്ഥാന പാഠങ്ങൾ, ജനറേറ്റീവ് AI എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അടിസ്ഥാനപരവുമായ AI വൈദഗ്ധ്യം നൽകുന്നതിന് IICT സ്വകാര്യ മേഖലയിലെ പങ്കാളികളും സംയുക്തമായാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. AI സാക്ഷരത വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലകൾക്ക് അനുയോജ്യമായ ഡിജിറ്റൽ ശേഷി വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. യൂറോപ്പിലും UKയിലും കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം ദൃശ്യമായി. തലമുറയിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ പ്രതിഭാസത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. 2009 ജൂലൈ 22 ഇന്ത്യയിൽ അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.

0: പുലർവട്ടം തുടരുന്നു. കാലം സാക്ഷി.
1: ഞെരളത്ത് രാമപൊതുവാൾ. സോപാന സംഗീത കലാകാരൻ ഞെരളത്ത് രാമപൊതുവാൾ 1916 ഫെബ്രുവരി 16 പാലക്കാട് ജനിച്ചു. ക്ഷേത്ര സംഗീതത്തിലെ ആദ്യ ഗുരു.

0: ങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു വന്ന സോപാന സംഗീതത്തെ ജനകീയമാക്കിയ ഞെരളത്ത് രാമ പൊതുവാൾ 1996 ഓഗസ്റ്റ് 13 തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ഞെരളത്ത് രാമ പൊതുവാളിന്റെ ശബ്ദം.
1: വാദ്യമേളങ്ങള്, ചെണ്ട മുതലായിട്ടുള്ള സാധനങ്ങൾ കൂടിയിട്ടുള്ള ഗംഭീരമായ മേളങ്ങൾ കഴിഞ്ഞ് ആണ് അധികവും ഇടയ്ക്ക കൊട്ടി അതിൻ്റെ മുഖജാളം തുടങ്ങിയത്. മുഖജാളം എന്ന് അവിടെ പേര് വെച്ചിട്ടുണ്ട്, മുഖപുര എന്ന് തന്നെ. ആ അത് കഴിഞ്ഞാൽ അതാത് ദേവനെ അനുസരിച്ച സ്തുതി ഗീതങ്ങൾ രാഗങ്ങൾക്കും ഇടയ്ക്ക പ്രദക്ഷിണത്തിന്റെ സമയം അധികം മധ്യരാത്രങ്ങളാവും സുമാർ.
2: ഇപ്പൊ ഈ ത്യാണിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ത്യാണി ഒരുപോലെയാണോ?
1: അല്ല.
2: അതിനെന്താ വ്യത്യാസം?
1: അതിന് കാരണം ദേവി ദേവ വ്യത്യാസം അത്രേ ഉള്ളൂ.
2: അപ്പൊ ദേവി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ത്യാണി ഒന്ന് പാടാമോ?
1: ഒന്ന് പാടാം. ആദ്യം ഇടയ്ക്ക് കൂട്ടുന്നതിന്റെ ആ സോപാന സമ്പ്രദായത്തിന്റെ മുഖപുര എന്ന മുഖജാളം കൊട്ടാം. ആദ്യം ചൊല്ലാം, എന്നിട്ട് കൊട്ടാം. കിടതി കഥേം കു ധേം, കിടതി കഥേം കുത്ത കുധേം, കിടതി കഥേം കു ധേം, കിടതി കഥേം കുത്ത കുധേം. ഇങ്ങനെ രണ്ടു തവണ കൊട്ടിവെക്കാം. പ

0: അങ്ങനെ തൃത്താനം പാടുന്ന സമ്പ്രദായം ഇങ്ങനെയാണ്. സോപാന സമ്പ്രദായത്തിൽ പാടുന്ന ശങ്കരാഭരണ രാഗം.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഞരളത്ത് രാമപൊതുവാളിന്റെ ശബ്ദം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, തമ്പ് എന്ന ചിത്രത്തിനുവേണ്ടി ഉഷാദേവി പാടിയത്.

0: Good English.
1: Good morning. This is Dr. Sarita back again with another segment of Good English. Today, let's move to the very first step in any conversation, the greeting. വളരെ കോമൺ ആയി എല്ലാ പേരും ഉപയോഗിക്കുന്ന ഗ്രീറ്റിംഗ് വേർഡ്സ് ആണ് ഹലോ അല്ലെങ്കിൽ ഹായ്. ഈ ഹായ് എന്ന ഗ്രീറ്റിംഗ് ഡയലോഗ് റൈറ്റിംഗിലൊക്കെ സ്റ്റുഡൻസ് പലപ്പോഴും HAI എന്നാണ് എഴുതി കാണാറ്. ബട്ട് റിമെമ്പർ, ദ സ്പെല്ലിംഗ് ഓഫ് ഹായ് ഇസ് നോട്ട് HAI ബട്ട് HI. ദ വേർഡ്സ് ഹായ് ആൻഡ് ഹലോ വർക്ക് ഇൻ ഓൾമോസ്റ്റ് എവ്രി സിറ്റുവേഷൻ. ബട്ട് ഇംഗ്ലീഷ് ഹാസ് അതർ വേർഡ്സ് ഓഫ് ഗ്രീറ്റിംഗ് പീപ്പിൾ. And choosing the right one can make you sound more natural and confident. Hi there, hello there. ഇവിടെ there എന്നു പറയുമ്പോൾ അവിടെ എന്നല്ല അർത്ഥം വരുന്നത്. It simply adds warmth and friendliness to the greeting. You will hear these expressions very commonly used in podcasts, YouTube videos, television shows, emails and casual conversations. ഒരു ഗ്രൂപ്പിനെയാണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ യു കെൻ യൂസ് എക്സ്പ്രഷൻസ് ലൈക്ക് ഹായ് എവ്രി വൺ ഓർ ഹലോ എവ്രി വൺ. ഇനി വഴിയിൽ പരിചയക്കാരെ കാണുമ്പോൾ പൊതുവെ നമ്മൾ ചോദിക്കാറുണ്ട്, ഹാ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പോണു കാര്യങ്ങൾ. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു കെൻ സേ ഹേ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ തിങ്സ്, വാട്സ്ആപ്പ്. ദീസ് ആർ കാഷ്വൽ ഗ്രീറ്റിംഗ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ലോങ് റിപ്ലൈസ്. You could just say, doing well, going great, thanks. Not bad, can't complain, how about you? All good here, or I am good, thanks. These expressions are perfectly natural among friends, classmates, colleagues, and people of the same age group. They help create a relaxed and friendly atmosphere and are appropriate in informal settings. However, language is all about context. In a more formal

0: setting, it is better to begin with expressions that show respect and professionalism, such as, "Hello everyone, good morning. Good morning, ladies and gentlemen." A lot of people have the habit of opening a speech or a presentation like this. A very warm good morning to one and all. പൊളൈറ്റായിട്ടും എൻതൂസിയാസ്റ്റിക്കായിട്ടും ഒക്കെ തോന്നുമെങ്കിലും റിമെമ്പർ ദിസ് ഇസ് ഇൻകറക്റ്റ്. ദി അഡ്ജെക്റ്റീവ് വാം ഡിസ്ക്രൈബ്സ് ഫീലിംഗ്സ് ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇറ്റ് പെയർസ് വിത്ത് വേർഡ്സ് ലൈക്ക് വെൽക്കം ഓർ റിസെപ്ഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ പറയാം, വി എക്സ്റ്റെൻഡ് എ വെരി വാം വെൽക്കം ടു അവർ ചീഫ് ഗസ്റ്റ്. അല്ലെങ്കിൽ, ദി ഓഥർ റിസീവ്ഡ് എ വാം റിസെപ്ഷൻ ഫ്രം ദി ഓഡിയൻസ് അറ്റ് ദ ബുക്ക് റിലീസ്. ഇനിയിപ്പോൾ പബ്ലിക് ഗാദറിംഗ്സിൽ വാമിന് പകരം ഒരു അഡ്ജെക്റ്റീവ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ എ വെരി പ്ലെസന്റ് ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇനി ഇന്നത്തെ രണ്ട് വാക്ക്. ഫസ്റ്റ് വേർഡ്, ഹെലോ. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ ഇൻവെന്റ് ചെയ്തപ്പോൾ പോപ്പുലറായ ഒരു ഗ്രീറ്റിംഗ് ആണ് ഹെലോ. പക്ഷെ അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് അഹോയ് എന്നായിരുന്നു. ദ സെയിം വേർഡ് സെയിലേഴ്സ് യൂസ് ടു കോൾ ഔട്ട് ടു ഷിപ്സ് അറ്റ് സീ. തോമസ് എഡിസൺ ആണ് ഹെലോ എന്ന ഗ്രീറ്റിംഗ് റെക്കമെൻഡ് ചെയ്തത്. ഗ്രാജുവലി പീപ്പിൾ അഡോപ്റ്റഡ് എഡിസൺസ് സജഷൻ ആൻഡ് ഹെലോ ബിക്കെയിം ദ സ്റ്റാൻഡേർഡ് വേ ഓഫ് ആൻസറിംഗ് ദ ടെലിഫോൺ അക്രോസ് ദ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ്. ടുഡേ ഇറ്റ് ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഗ്രീറ്റിംഗ് ഇൻ ദ വേൾഡ്. ഇന്നത്തെ സെക്കൻഡ് വേർഡ് നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു എക്സ്പ്രഷൻ ആണ് വാട്സപ്പ്. ഇൻഫോർമൽ ഇംഗ്ലീഷിൽ വാട്സപ്പ് എന്നത് ഒരു കാഷ്വൽ ഗ്രീറ്റിംഗ് ആണ്. ഇവിടെ അപ്പ് എന്ന വേർഡിന് മുകളിൽ എന്ന അർത്ഥമൊന്നുമില്ല. ഇറ്റ് ഇസ് ഇക്വലന്റ് ടു ആസ്കിംഗ് ഹൗ സംവൺ ഇസ് ഡൂയിങ്, വാട്ട് ഇസ് കറന്റ്ലി ഹാപ്പനിങ് ഓർ വാട്ട് ദയർ പ്ലാൻസ് ആർ. ഇറ്റ് ഇസ് ഓൾസോ യൂസ് ടു ആസ്ക് ഇഫ് സംതിങ് ഇസ് റോങ് ഇഫ് യു നോട്ടീസ് സംവൺ ലുക്കിംഗ് അപ്സെറ്റ് ഓർ ഡിസ്റ്റർബ്ഡ്. ആക്ച്വലി ദ നെയിം ഓഫ് ദ മെസ്സേജിംഗ് ആപ്പ് വാട്സാപ്പ് ഇസ് എ ക്ലെവർ പ്ലേ ഓൺ ദ എവറിഡേ ഗ്രീറ്റിംഗ് വാട്സപ്പ്. ദിസ് ഇസ് എൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് എ പൺ. പൺ എന്താണെന്നറിയോ? ഇറ്റ് ഇസ് എ ഹ്യൂമറസ് പ്ലേ ഓൺ വേർഡ്സ് ബേസ്ഡ് ഓൺ സിമിലർ സൗണ്ട്സ് ഓർ സ്പെല്ലിംഗ്സ്. സോ എവറി ടൈം യു ഓപ്പൺ വാട്സാപ്പ് യു ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വേർഡ് പ്ലേസ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. സോ ഹിയർ ഇസ് ടുഡേസ് ടേക്ക് അവേ. ചൂസ് യുവർ ഗ്രീറ്റിംഗ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഗുഡ് ഇംഗ്ലീഷ് ഇസ് നോട്ട് അബൌട്ട് യൂസിംഗ് ഡിഫിക്കൽട്ട് വേർഡ്സ്. ഇറ്റ് ഇസ് അബൌട്ട് ചൂസിംഗ് ദ റൈറ്റ് വേർഡ്സ് ഫോർ ദ റൈറ്റ് ഒക്കേഷൻ. കീപ് ലിസ്ണിംഗ് ടു ഗുഡ് ഇംഗ്ലീഷ്. താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ശരത് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

നമുക്ക് ചുറ്റും. തിരുവനന്തപുരം അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ സാന്ത്വന ആശുപത്രിയുടെ മുൻവശത്തെ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10 മുതൽ നാളെ ഉച്ചയ്ക്ക് 1 മണിവരെ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ 2024 മാർച്ച് 31 വരെ അംഗത്വമെടുത്ത സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2024-25 അധ്യയന വർഷം കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് പാരിതോഷികം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രവും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 5 അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-24-75773 അല്ലെങ്കിൽ 9188-51-9851 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം കൊഞ്ചിറവിള ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ താൽക്കാലിക ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് ഐ ടിയിൽ വനിതാ പട്ടികജാതി സംവരണ വിഭാഗത്തിൽ നാളെ 1 മണിവരെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9995005501 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിജു തിരുമല എഴുതി, രാജാമണി സംഗീതം നൽകി. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: അലസ സരസ സുഹൃദ ശയന മഞ്ഞു കൂട്ടികൾ തിന്നലാട്ടികൾ.
1: ഇന്നത്തെ പുലർവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവട്ടം ഇനി നാളെ രാവിലെ 7:05. ശുഭദിനാശംസകളോടെ ലതീഷ് എം.ആർ. പോത്തൻകോട്.

0: and surrounding areas, causing casualties and damage to civilian property. The organization alleged that injured civilians were taken into custody by security forces and local residents and authorities were prevented from carrying out relief and rescue operations. We spoke to Pakistan watcher Om Prakash Das about the incident.
1: The airstrikes in Surab marks continuation of Pakistan's policy of firing at unarmed civilians, same as they are doing in POJK. The cowardly action of Pakistan military to deny medical treatment to the injured Baloch people amounts to genocide, something the international community needs to acknowledge and condemn outright. The Baloch are a brave community with the demonstrated standards of uprightness. They will neither be intimidated nor be defeated, despite the use of disproportionate and unjustifiable force by Pakistan.
0: The Board of Control for Cricket in India, BCCI, and the Afghanistan Cricket Board, ACB, have confirmed that Afghanistan will host India for a three-match T20 international series at the Arun Jaitley Cricket Stadium in Delhi from 13th to 17th of next month. The series is part of Afghanistan's Future Tours program and will be played in India, where Afghanistan has hosted its home fixtures in recent years. And now for a look at today's newspapers, it's over to Saira Mushtaba.
2: Thank you, Sarabjit. Most newspapers today open with details of proceedings in Parliament. Parliament passes NCDC, Kerala bills, Lok Sabha clears mines, minerals bill. FCRA bill sent to JPC amid opposition din. Is the lead in the Asian age? Shah ready to debate student protest, notes the Tribune. Speaking at the release of former President Ramnath Kovind's autobiography, PM hails Kovind's journey from humble beginnings to the presidency, says the statesman. The Indian Express, on its editorial page under the caption, "The Next Step to the Moon," talks about India-US partnership in space cooperation. The two space agencies, ISRO and NASA, have never worked so closely together. With NASA asking ISRO to join its moon base program, an ambitious project to establish a permanent research station on the moon where astronauts can live, work and carry out experiments for extended periods of time. And finally, catching the Gen Z mode, Delhi police goes kuchu-puchu to warn against deadly mancha, mentions the Pioneer. And with that, it's back to you, Sarabjit.
0: Thank you, Sarah. And now before we end the bulletin, the headlines once again. Foreign Contribution Regulation Amendment Bill referred to Joint Parliamentary Committee for further scrutiny. Calcutta High Court cancels all OBC certificates issued under revised rules introduced by previous Trinamool Congress government in West Bengal. Punjab pharmacy officers' recruitment stayed by High Court over allegations of organised cheating. IMD predicts heavy rainfall in Odisha and Gangetic West Bengal due to formation of low pressure area over North Bay of Bengal. More than 30 civilians, including women and children, killed in Pakistani airstrikes in Surab district of Balochistan. And in cricket, BCCI confirms India versus Afghanistan T20 international series in September. And with that, we end the morning news. Have a nice day.
3: Agashavani.
4: നോവൽ സഞ്ചാരം.
5: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
6: വെയിൽ തണുപ്പോൾ അവർ ഒന്നിച്ച് ചുറ്റിയടിച്ചു. ശാന്തയ്ക്ക് പലതും പറയാനുണ്ട്. വിശ്വത്തിന് എല്ലാം കേൾക്കണമെന്നുമുണ്ട്. അവൾ കൊണ്ടുവന്ന പുതിയ ആശയം അവനോട് പറഞ്ഞു. ഓടക്കുഴൽ എന്നൊരു നൃത്ത സംവിധാനത്തിനുള്ള ഏർപ്പാടാണ്. ഒരു ഓടക്കുഴൽക്കാരൻ. അവൻ വേണുനാഥം മുഴക്കുമ്പോൾ സംഗീത ദേവത അടിവെച്ചടിവെച്ച് അടുക്കുന്നു. അമനോജ്ഞ രൂപത്തിൽ അവൻ മുഗ്ധനാകുന്നു. ആ മായാരൂപത്തെ പിടിക്കാൻ വേണ്ടി അവൻ ഗാനം നിർത്തി, കൈകൾ നീട്ടി. അവൻ മറഞ്ഞു കഴിഞ്ഞു. ആകുലചിത്തനായ അവൻ വീണ്ടും വേണുഗാനം തുടർന്നു. അവൾ അടുത്തു ചെന്നു. അവൻ ഓടക്കുഴലിലൂടെ തൻ്റെ പ്രാണവായു സഞ്ചരിപ്പിക്കുമ്പോഴെല്ലാം അവൾ അടുത്തു വരും. ഗാനം നിന്നാൽ അവൾ മറയുകയും ചെയ്യും. ആ രൂപം മുമ്പിൽ നിർത്താൻ വേണ്ടി അയാൾ ഉദയാസ്തമനം വേണുഗാനം തുടർന്നു. ആളുകൾ അവനെ ഭ്രാന്തനെന്നു പറഞ്ഞ് അപഹസിച്ചു. വീട്ടുകാരും നാട്ടുകാരും പുച്ഛിച്ചു. അവൻ തൻ്റെ ഓടക്കുഴലുമായി വനപ്രദേശങ്ങളിലേക്ക് പോയി. അവൻ ഗാനം പൊഴിച്ചു. അവൾ നൃത്തം വച്ചു. ഒടുവിൽ വിവശനായ ആ ഗായകൻ ബോധരഹിതനായി നിലം പറ്റി. അവന്റെ ഓടക്കുഴൽ മാത്രം മാറിൽ കിടന്നു. ഗാനദേവത ആ കുഴലെടുത്ത് ഊതുകയാണ്. ഗായകൻ വീണ്ടും ഉണർന്നു. വേച്ചുവേച്ച് അടിവെപ്പുകളുമായി അവൻ വനാന്തർഭാഗത്തേക്ക് അവളെ പിന്തുടർന്നു, ഇരുട്ടിലേക്ക് മറഞ്ഞു. അപ്പോഴും ആ വേണുനാദം മാത്രം ദൂരെ നിന്നു. ശാന്ത ആ ആശയം വിസ്തരിച്ചു പറഞ്ഞപ്പോൾ വിശ്വത്തിൻ്റെ ഹൃദയം കോരിത്തരിച്ചു. സ്വന്തം ആത്മകഥ വായിക്കുമ്പോഴത്തെ ഒരു അനുഭവം. വേണം, നമുക്കത് വേണം, വിശ്വം ആവേശപൂർവം പറഞ്ഞു. ഗോപുമാരുമായി ആലോചിക്കാം, ശാന്ത അഭിപ്രായപ്പെട്ടു. 4 ദിവസം കൊണ്ട് ആ നൃത്തം സംവിധാനം ചെയ്യപ്പെട്ടു. അവൻ നൃത്തം വെച്ചു. ലക്ഷ്മിക്കുട്ടി അമ്മയും ഗോപികുറുപ്പും നോക്കിയിരുന്നു. നൃത്തം അവസാനിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നൃത്തങ്ങളുടെ ഓളങ്ങളിലൂടെ മാസങ്ങൾ കടന്നുപോയി. 2 ആത്മാക്കൾ ഒന്നായ പോലെ തോന്നി. ശാന്തയ്ക്ക് തിരികെ പോകാറായി. പോകുന്നതിൻ്റെ തലേന്നാൾ ശാന്ത പറഞ്ഞു, വിശ്വം എനിക്കിവിടം വിടാൻ തോന്നുന്നില്ല. പോയാൽ ഞാൻ എപ്പോഴും വിശ്വത്തിൻ്റെ നൃത്തത്തെപ്പറ്റി തന്നെ ആലോചിച്ചിരിക്കും. ഞാൻ ശാന്തയെപ്പറ്റിയും. അപ്പോഴേക്കും അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു, ഉണ്ണാൻ വന്നോളീൻ. അടുത്തു ചെന്നപ്പോൾ അമ്മ രണ്ടാളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്തിന്? ആ നല്ല ദിവസങ്ങൾ എന്നേക്കുമായി മറഞ്ഞു. ശാന്ത പോയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അതൊരാരംഭം മാത്രമായിരുന്നു. നീണ്ടു നിൽക്കാൻ പോകുന്ന കണ്ണീർ വർഷത്തിൻ്റെ ഇടവപ്പാതി. വീണ്ടും അയാൾ നൃത്തങ്ങളിൽ മുഴുകി. ഒടുവിൽ അവൾ പഠിപ്പ് നിർത്തി വന്ന ദിവസം വിശ്വത്തിന് ഓർമ്മയുണ്ട്. കഴിഞ്ഞു വിശ്വം എന്ന് എത്ര ആശ്വാസത്തോടെയാണ് അവൾ പറഞ്ഞത്. ശാന്ത ആശങ്ക തോന്നിക്കുന്ന വിധം വളർന്നിരുന്നു. തിമിർത്തുപൂത്ത പുഷ്പകാലം, അതിൻ്റെ ചുറ്റുമായി മൂളിപ്പറക്കുന്നതിൽ എന്തൊരു രസം. നൃത്തം വെച്ച് വിയർപ്പ് പൊടിഞ്ഞ് ആ കവിളിലേക്ക് നോക്കി, ഓ, ജീവിതം മുഴുവൻ അവിടെ തുടിച്ചു നിൽക്കുന്നു. അമർത്തിപ്പിടിച്ച പൊട്ടിച്ചിരികളുമായി ശാന്ത അടുത്തേക്ക് വന്നപ്പോഴെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് ഉയരത്തേക്കെടുത്തു പൊക്കുന്നതുപോലെ വിശ്വത്തിന് തോന്നി. എന്താനന്ദമായ പൊങ്ങൽ! അങ്ങനെ പൊങ്ങിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് ഇത്രയും ആഴത്തിലേക്കും വീഴില്ലായിരുന്നു.
5: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ആകാശവാണി സ്മൃതിമധുരം. ഇന്ന് സ്മൃതിമധുരത്തിൽ ദിക്കുകൾ വരികളായി വരുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ദേവദാസ് എഴുതി, മോഹൻ സിതാര സംഗീതം നൽകി, അനുരാധ ശ്രീറാം പാടിയത്, ചിത്രം അയാൾ.

0: മുത്തശ്ശ, ഇതേതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി. എ പി കോമള പാടിയ ഗാനം, ചിത്രം ആദ്യ കിരണങ്ങൾ.

0: സ്മൃതി മധുരം സമാപിച്ചു.
1: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും പരിസ്ഥിതിയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: ഇന്നത്തെ പാരിസ്ഥിതിക വിഷയങ്ങളുടെ പ്രാധാന്യം മനുഷ്യൻ വേണ്ടവിധം തിരിച്ചറിയുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. അത് എല്ലാ മനുഷ്യരിലും ഒരേപോലെ പ്രതിധ്വനിക്കേണ്ട വിഷയവുമാണ്. ഒരു പക്ഷേ ആദ്യ പരിഗണന കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ടതായ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. ഇതിന് പ്രധാന കാരണം മനുഷ്യന് പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയില്ല എന്നതു തന്നെയാണ്. ശീതീകരിച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഇരുന്ന് ലോകമാകെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യകളിലൂടെയും നോക്കിക്കാണുന്ന മനുഷ്യന് മാറുന്ന ഋതുവ്യതിയാനത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഋതുവ്യതിയാനങ്ങളെ നേരാവണ്ണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന്റെ പ്രതിരോധ നടപടി കൃത്യസമയത്ത് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് എന്നകന്നു തുടങ്ങിയോ അന്നു മുതൽ അവൻ പ്രകൃതിയെ മതിയാവോളം ചൂഷണം ചെയ്യാനും തുടങ്ങി. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാതെയും ഭൂഘടന തിരിച്ചറിയാതെയും ഹരിതാഭയെ വേരോടെ പിഴുതെറിഞ്ഞു, മണ്ണിന്റെ മണവും മറന്നു. അഞ്ചിന്ദ്രിയങ്ങളും വഴി പ്രകൃതിയെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന മനുഷ്യൻ ഇന്ന് പ്രകൃതിയുടെ ചിത്രം പകർത്തി സമൂഹ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നു. ആവാസ വ്യവസ്ഥയിൽ പ്രധാന കണ്ണിയായ മനുഷ്യന്റെ ചെയ്തികൾ പ്രകൃതി നിയമങ്ങൾക്ക് ഒട്ടും തന്നെ അനുകൂലമാകാതെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെയാണ് യോഗയിലൂടെയുള്ള ജീവിത ശീലങ്ങൾക്കുള്ള പ്രാധാന്യം. മനസ്സിന്റെ ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തെയും ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെയും ഒറ്റ കുടക്കീഴിലാക്കാൻ യോഗാക്രമത്തിന് കഴിയും. യോഗ സാത്വികത മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്രമാണ്. തമോ രജോ ഗുണങ്ങൾക്ക് അതീതമായി സാത്വികമായ ചിന്തകൾ ശീലങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് യോഗയുടെ പ്രയാണം ആരംഭിക്കുന്നത് തന്നെ. അഷ്ടാംഗയോഗയിൽ പ്രഥമ സ്ഥാനമാണ് യമനിയമങ്ങൾ.

0: ൾക്കുള്ളത്. ശീലങ്ങളും നിയന്ത്രണങ്ങളും വ്യക്തി സ്വയം അനുവർത്തിച്ചു പോരേണ്ടുന്ന കാര്യങ്ങളാണ്. യമത്തിൽ ആദ്യം പറയുന്ന അഹിംസാശീലവും വ്യക്തിശുചിത്വവും അപരിഗ്രഹവുമെല്ലാം സഹജീവികളോടുള്ള സ്നേഹവും പരിസ്ഥിതിയോടുള്ള കരുതലും ഒരുവനിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. യോഗയും ധ്യാനവും ശീലിച്ചു തുടങ്ങുന്നതിനു മുൻപ് തന്നെ യമനിയമങ്ങൾ വഴി നിർബന്ധമായും മനസ്സിന് അച്ചടക്കവും നിയന്ത്രണവും ഉണ്ടാക്കിയെടുക്കുന്നു. അതോടൊപ്പം സാത്വികമായ ആഹാരശീലം പരിസ്ഥിതിയിലെ വിഭവങ്ങളുടെ അമിത ഉപയോഗം തടയുന്നു. മിതാഹാരം ശരീരത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ധ്യാനം മുടങ്ങാതെ ശീലിക്കുന്നത് വഴി ഇന്ദ്രിയങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ബന്ധിക്കപ്പെടുകയും ശ്രദ്ധ, ഏകാഗ്രത എന്നിവയിലൂടെ പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. യോഗ പോലുള്ള സാത്വിക തത്വങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ തന്നെ നമ്മളിലൂടെ പരിസ്ഥിതിയും സമൂഹവും സ്നേഹിക്കപ്പെടുന്നു. നമ്മളിലാണ് പ്രകൃതിക്ക് പ്രതീക്ഷയുള്ളത്. കാരണം നമ്മളാണ് ആത്യന്തികമായി പ്രകൃതിയെ തിരിച്ചറിയേണ്ടവരും സംരക്ഷിക്കേണ്ടവരും.
1: യോഗയും പരിസ്ഥിതിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, വിജയ് യേശുദാസ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം കയ്യെത്തും ദൂരത്ത്.

0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കൈതപ്രം എഴുതി കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം തിളക്കം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സമയം 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ജീവന്റെ കയ്യൊപ്പ്, അവയവദാനത്തിലൂടെ പുനർജനിക്കുന്ന പ്രതീക്ഷ. നമ്മുടെ ഒരു ചെറിയ തീരുമാനത്തിന് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവയവദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെയോ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് മാറ്റിവെക്കുന്നതിലൂടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഈ പ്രക്രിയയെ മഹാദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 13 അന്താരാഷ്ട്ര തലത്തിൽ ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിൽ അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുക, ആളുകളിലുള്ള തെറ്റിദ്ധാരണകളും ഭയവും മാറ്റുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ദേശീയ അവയവദാന ദിനം ഓഗസ്റ്റ് 3 ആചരിക്കുന്നത്. ഇന്ത്യയിൽ അവയവം മാറ്റിവെക്കലിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആവശ്യത്തിനനുസരിച്ച് അവയവങ്ങൾ ലഭ്യമാകാത്തത് രാജ്യത്തെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. കൃത്യസമയത്ത് അവയവങ്ങൾ ലഭിക്കാത്തതാണ് പലപ്പോഴും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് തനിയെ ശ്വസിക്കാൻ കഴിയില്ലെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുറച്ചു സമയത്തേക്ക് ഹൃദയമിടിപ്പ് നിലനിർത്താനാകും. ഈ സമയത്ത് അവയവദാനം നടത്താം. ഒരു ദാതാവിന്റെ അവയവങ്ങളും കോശങ്ങളും ഉപയോഗിച്ച് പരമാവധി 8 പേരുടെ ജീവൻ രക്ഷിക്കാനും 75-ലധികം പേരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും

0: കഴിയും. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രീഷ്യസ്:
1: നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കാം? അത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. വെബ്സൈറ്റ് മുഖേന മാത്രമേ രജിസ്റ്റർ ചെയ്യാനുള്ള, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊരു ഡ്യൂപ്ലിക്കേഷൻ വരാതെയോ അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് നോട്ടോയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വെബ്സൈറ്റോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കൾ ഇത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സന്നദ്ധത അറിയിച്ചിരുന്നാലും മസ്തിഷ്കമരണം നിർണയിച്ച സമയത്ത് അതായത് ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചാൽ മാത്രമേ നമുക്ക് അവയവദാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഒരു ബന്ധു ഇതിനെ എൻ്റെ ബന്ധുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. നമ്മളത് ഒന്നും ചെയ്യേണ്ട, ബന്ധു കിടക്കുന്ന ഏത് ആശുപത്രിയോ ആ ആശുപത്രി ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ സന്നദ്ധത അറിയിക്കണം. എൻ്റെ ബന്ധുവിൻ്റെ അവയവങ്ങൾ മരണശേഷം കൊടുക്കുവാൻ താല്പര്യമുണ്ടെന്ന് സന്നദ്ധ അറിയിക്കുകയും മസ്തിഷ്കമരണം നിർണ്ണയിക്കുന്നത് സാധാരണ 4 പേരടങ്ങുന്ന ടീമാണ്. 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. സർട്ടിഫൈ ചെയ്ത് സ്ഥിരീകരിച്ച ശേഷം ആശുപത്രി കേസോട്ട് അറിയിക്കുകയും ബാക്കിയുള്ള ഏകോപനങ്ങളെല്ലാം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്കുള്ള ആശങ്ക, സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്, അവരത് അവയവങ്ങൾ കൊടുത്ത് പൈസ ലഭിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള ആശങ്കകളുണ്ട്. അത് അങ്ങനെ ഒന്നുമല്ല. മസ്തിഷ്കമരണം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആശുപത്രിക്ക് അവയവവിന്യാസത്തിന് യാതൊരുവിധ റോളുമില്ല. ഏത് സ്വീകർത്താവിനാണ് അവയവം കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നതെല്ലാം നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാണ്. ആ വെയിറ്റിംഗ് ലിസ്റ്റിലെ സ്വീകർത്താവിനെ തിരഞ്ഞെടുക്കാൻ ആശുപത്രിയെ നിർദ്ദേശിക്കുന്നത് കേസോട്ടോ ആണ്. അതിനുശേഷം ആ രോഗി എന്തെങ്കിലും കാരണവശാൽ അന്നേ ദിവസം ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ 2-ാമത്തെ ആളെ തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ആണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്.
0: ലോകത്ത് വിജയകരമായി നടന്ന ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ 1954 ഡോക്ടർ ജോസഫ് മുറേയുടെ നേതൃത്വത്തിലാണ് നടന്നത്. റൊണാൾഡ് ലീ ഹെറിക് എന്ന വ്യക്തി തന്റെ ഇരട്ട സഹോദരന് വൃക്കദാനം ചെയ്തതായിരുന്നു ഈ ചരിത്ര സംഭവം. ഈ വലിയ നേട്ടത്തിന് 1990 ഡോക്ടർ ജോസഫ് മുറേയ്ക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അവയവദാനം പ്രധാനമായും 2 രീതിയിലാണ്. നടക്കുന്നത് ഒന്ന്, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വമനസാലെ ഒരു വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യുന്ന രീതിയാണിത്. ഇതിന് ദാതാവിന് പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം. രണ്ടാമത്തെ അവയവദാനം മരണാനന്തര അവയവദാനമാണ്. മസ്തിഷ്കമരണം സംഭവിച്ച വ്യക്തിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടെ നടത്തുന്ന അവയവദാനം ഹൃദയം, കരൾ, വൃക്കകൾ, ശ്വാസകോശം, പാൻക്രിയാസ്, കണ്ണിന്റെ കോർണിയ, ചർമ്മം തുടങ്ങിയവ ഈ രീതിയിലൂടെ ദാനം ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പുവയ്ക്കാം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വ്യക്തിയായിരിക്കണം. ദാനത്തിന് തയ്യാറാകുന്ന വ്യക്തി മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ സ്വമനസാലെ തീരുമാനമെടുക്കണം. അവയവദാനവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു. അവയവം ദാനം ചെയ്താൽ ശരീരം വികൃതമാകും, അവയവദാനത്തിന് പണം ലഭിക്കും, പ്രായമായവർക്ക് ദാനം ചെയ്യാൻ കഴിയില്ല എന്നിവയെല്ലാം തെറ്റായ ധാരണകളാണ്. വിദഗ്ധരായ ഡോക്ടർമാർ സാധാരണ ശസ്ത്രക്രിയ പോലെയാണ് ഇത് നിർവഹിക്കുന്നത്. ആരോഗ്യവാൻമാരാണെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തി ദാനം ചെയ്യാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രീഷ്യസ്:
1: ഇപ്പോഴും മരണാനന്തര അവയവദാനത്തെ കുറിച്ച് ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയ്ക്ക് കുറച്ച് ആശങ്കകളും വ്യക്തതക്കുറവുമുണ്ട്. ആ വ്യക്തതക്കുറവ് നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് ഒരു ടൈം ബൗണ്ടായിട്ട് ഞങ്ങള് കേരളത്തിൽ ഏകദേശം 600 ഡോക്ടർമാരെ മസ്തിഷ്കമരണ നിർണയം എങ്ങനെയാണ് നടത്തേണ്ടത്, ശാസ്ത്രീയമായി എങ്ങനെയാണ് നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് രോഗികളുടെ ബന്ധുക്കളായിട്ട് സംവദിക്കേണ്ടതെന്നുള്ള കാര്യവും എങ്ങനെ അവരെ അവയവദാനം സന്നദ്ധരാക്കുവാൻ കൗൺസിലിംഗ് നൽകണമെന്നുള്ളതും ഒക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇതിനോടൊപ്പം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ഥായിയായ അവയസ്തംഭനാവസ്ഥയ്ക്ക് അവയവം മാറ്റിവെക്കലാണ് ചികിത്സ, അതല്ലാതെ വേറെ ഒരു ചികിത്സയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും കേസോട്ടയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് ഉള്ള ആശുപത്രികളുടെ പേരുകൾ വിവരം ലഭിക്കും. അപ്പോൾ അവരുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ആശുപത്രിയിൽ പോയി അവയവ കൈമാറ്റ ശസ്ത്രക്രിയയ്ക്ക്

0: ക്കായി രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അവയവം ലഭിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്താലേ സമൂഹത്തിനും മനസ്സിലാവുള്ളൂ ഇത്രയും ആൾക്കാർ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും ഇത് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രവർത്തനമാണെന്നും സമൂഹത്തിനും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുമെല്ലാം ബോധ്യവും ആവുകയുള്ളൂ.
1: അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും നോട്ടോയും അഥവാ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനും ചേർന്ന് ഓഗസ്റ്റിൽ ഒരു പുതിയ ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചുക് ചുക് ജിയോ പ്രചാരണം. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അവയവദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രചാരണ പരിപാടിയാണിത്. കുടുംബത്തിനുള്ളിൽ അവയവദാനത്തെക്കുറിച്ച് തുറന്ന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ.
2: ഭാരത് മേ ആജ് ബഹുത് സാരേ ലോഗ് ഹേ ജിനെ അംഗ് ഉൻകെ ഫേൽ ഹോ ഗയേ ഹേ ഓർ ഉനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കി ആവശ്യക്ത ഹേ ലേക്കിൻ ഹമാരെ പാസ് ബഹുത് ബഡി സംഖ്യ മേ ജോ ഹ്യൂമൻ ഓർഗൻ ഡോണേഴ്സ് ഹേ വോ ഉപലബ്ധ നഹീ ഹേ. ഹാലാക്കി ബീത്തെ 12 വർഷോ മേ ഇസ് ഗ്യാപ് കോ ഹമനെ കാഫി ഹദ് തക് കം കിയ ഹേ. യാനി ധീരെ ധീരെ സമാജ് മേ ജാഗരൂകത ബഡ് റഹി ഹേ ഓർ ഹം അപ്നെ അംഗ് കോ ദാൻ കർക്കെ കിസി വ്യക്തി കോ നയ ജീവൻ ദേ സക്തേ ഹേ. ഹമനെ ആജ് ഇസ് അവസർ പേ ജുക് ജുക് ജിയോ അഭിയാൻ കോ പ്രാരംഭ കിയ ഹേ. യേ അഭിയാൻ ദേശ് കെ ആം ജൻമാനസ് കെ ബീച്ച് മേ അംഗദാൻ കെ മഹത്വ കോ ലേക്കർ ജായേഗ.
1: അവയവ കൈമാറ്റ പ്രക്രിയകൾ കൂടുതൽ സുതാര്യവും വേഗതയുള്ളതുമാക്കാൻ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് ഈ പ്രത്യാരോപൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ആധാർ അധിഷ്ഠിതമായി അവയവദാന സമ്മതപത്രം നൽകിയവരുടെ എണ്ണം ഇതിനകം 5 ലക്ഷം പിന്നിട്ടിട്ടുണ്ട്. കൂടാതെ പ്രതിവർഷം നടക്കുന്ന അവയവ മാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് 3ാം സ്ഥാനത്താണ്. കേരളത്തിൽ അവയവദാന പ്രക്രിയകൾ സുതാര്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കുന്നത് കേസോട്ടോ അഥവാ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ്. സംസ്ഥാനത്തെ ഔദ്യോഗിക മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയായ മൃതസഞ്ജീവനി വഴി നിരവധി ആളുകൾക്കാണ് പുതിയ ജീവിതം ലഭിക്കുന്നത്. ഇന്ന് നിരവധി പേർ അവയവദാനത്തിന് സന്നദ്ധരായി മുന്നോട്ടു വരുന്നുണ്ട്. 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ അടുത്തിടെ ദാനം ചെയ്ത സംഭവം പ്രധാനമന്ത്രി മൻ കി ബാത്തിലും പരാമർശിച്ചിരുന്നു.
3: കേരള നന്നി മാസൂം ആലിൻ ഷെറിൻ അബ്രഹാം കോ ദിയ ഹൈ മഹജ് 10 മഹീനോ മേ വോ ഇസ് ദുനിയ സേ ചലി ഗയി ലേക്കിൻ ഇത്നെ ഗഹരേ ദർദ് കേ ബീച്ച് ഭീ ആലിൻ കേ പിതാ അരുൺ അബ്രഹാം ഓർ മാ ഷെറിൻ നേ एक ऐसा फैसला लिया जिससे हर देशवासी का हृदय उनके प्रति सम्मान से भर गया है. उन्होंने आलिन के अंगदान का फैसला किया. आलिन शेरिन अब्राहम आज हमारे बीच नहीं है, लेकिन उसका नाम देश के कम उम्र की ऑर्गन डोनर्स में जुड़ गया है.
1: അവയവദാനം ജീവൻ രക്ഷിക്കുന്ന മഹത്തായ ഒരു പ്രക്രിയയാണെങ്കിലും ഇതിന്റെ മറവിൽ നടക്കുന്ന അനധികൃത അവയവ കച്ചവടവും അവയവ കടത്തും ആഗോളതലത്തിലും ഇന്ത്യയിലും വലിയൊരു സാമൂഹിക നിയമപ്രശ്നമായി നിലനിൽക്കുന്നു. നിയമപരമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തിനായി പ്രതിഫലം നൽകിയോ അല്ലെങ്കിൽ വ്യാജരേഖകൾ ചമച്ചോ നടത്തുന്ന അവയവ കൈമാറ്റത്തെയാണ് അനധികൃത അവയവ കച്ചവടം എന്ന് വിളിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും പാവപ്പെട്ടവരെയും ഇടനിലക്കാർ മൂലം തുച്ഛമായ തുക വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയാക്കുന്നു. ബന്ധുക്കളല്ലാത്ത ആളുകളെ ബന്ധുക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡുകളും ഇതിനായി നിർമ്മിക്കുന്നു. രോഗികളിൽ നിന്നും സ്വീകർത്താക്കളിൽ നിന്നും ഇടനിലക്കാരും മാഫിയ സംഘങ്ങളും ലക്ഷക്കണക്കിന് രൂപ കമ്മീഷനായി കൈപ്പറ്റുന്ന സംഭവങ്ങളും നാം കേൾക്കാറുണ്ട്. ഇന്ത്യയിൽ അവയവങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. 1994 പാസാക്കിയ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം അവയവങ്ങൾക്ക് പ്രതിഫലമായി

0: പണമോ മറ്റാനുകൂല്യങ്ങളോ നൽകുന്നതും വാങ്ങുന്നതും പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. അനധികൃത അവയവ കച്ചവടത്തിലേർപ്പെടുന്ന ഇടനിലക്കാർക്കും ഇതിന് ഒത്താശ ചെയ്യുന്ന ആശുപത്രി അധികൃതർക്കും തടവുശിക്ഷയും വൻതുക പിഴയും ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്റെ അടുത്ത ബന്ധുവല്ലാത്ത ഒരാൾക്ക് അവയവം ദാനം ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അപ്രൂവൽ കമ്മിറ്റിയുടെ കൃത്യമായ പരിശോധനയും അനുമതിയും നിർബന്ധമാണ്. തട്ടിപ്പുകൾ തടയുന്നതിനായി നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. സർക്കാർ ഏജൻസികളായ ദേശീയതലത്തിൽ നോട്ടോ വഴിയും സംസ്ഥാനതലത്തിൽ കേസ് ഓട്ടോ വഴിയും മാത്രമാണ് ഔദ്യോഗികമായി മരണാനന്തര അവയവമാറ്റം മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത്. ആധാർ ലിങ്ക് ചെയ്ത സംവിധാനങ്ങളിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ ഇ പ്രത്യാരോപൺ പോർട്ടൽ വഴിയും പ്രക്രിയകൾ സുതാര്യമാക്കുന്നു. അനധികൃത ഏജന്റുമാർക്കും വ്യാജരേഖ ചമയ്ക്കുന്ന മാഫിയ സംഘങ്ങൾക്കുമെതിരെ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ കർശന പരിശോധനകളും നടപടികളും സ്വീകരിച്ചു വരുന്നു. 35 വർഷങ്ങൾക്ക് മുൻപ് മോഹൻ എന്ന തന്റെ മകന് വൃക്ക ദാനം ചെയ്ത അമ്മയായ ശ്രീമതി തങ്കമ്മ.
1: എന്റെ മകന് ഇങ്ങനെ വൃക്ക മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്നാലും എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ കൊടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അതേ പറ്റി ഒരു ബുദ്ധിമുട്ടുമില്ല. വൃക്ക മാറ്റി വെച്ച് അല്ല കൊടുത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല.
0: അവയവദാനം സ്നേഹത്തിന്റെയും ജീവന്റെയും ദാനമാണ്. അതൊരിക്കലും ഒരു കച്ചവട ചരക്കാക്കരുത്. ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ വഴി മാത്രം അവയവദാന പ്രക്രിയകളിൽ പങ്കാളികളാകുക. മാറ്റിവെക്കാൻ ഒരവയവം ലഭിക്കാത്തതിനാൽ ദിവസേന അനേകം ജീവനുകളാണ് നമുക്ക് ചുറ്റും പൊലിയുന്നത്. നമ്മൾ ഒപ്പിടുന്ന ഒരു സമ്മതപത്രം അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം നാളെ ഒരാൾക്ക് പുനർജന്മമേകാം. മരണശേഷവും മറ്റൊരാളിലൂടെ ജീവിക്കുക എന്ന ഉദാത്തമായ സന്ദേശം ഉൾക്കൊണ്ട് അവയവദാനത്തിന് തയ്യാറാകാൻ ഈ ലോക അവയവദാന ദിനത്തിൽ ഓരോ വ്യക്തിക്കും പ്രേരണയുണ്ടാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: സൗഹൃദത്തിന്റെ തണലായി, സ്നേഹത്തിന്റെ തലോടലായി, പ്രണയത്തിന്റെ തൂവലായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. ഓർമ്മകളും പരിഭവങ്ങളും നിറഞ്ഞ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും ഇന്ന് ആദ്യത്തേത് സന്ദേശമാണോ കത്താണോ? ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക്, പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര എന്ന സ്ഥലത്തു നിന്നുമാണ് എഴുതുന്നത്. ഞാൻ പുഷ്പ മധു. എനിക്ക് ഭിന്നശേഷിക്കാരിയായ ഒരു മകളും ഒരു നാത്തൂനുമുണ്ട്. അവർ പെരുന്നാട് ബട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിലെ ടീച്ചർമാരായ രജനിയും മഞ്ജുവും ബാക്കി കുട്ടികൾക്കും വേണ്ടിയാണ് ഈ കഥ. അവരെ വിളിച്ച് സ്നേഹം പങ്കിടാനാണ് ഈ കഥ എഴുതുന്നത്. ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ടീച്ചറെ വിളിക്കുമല്ലോ. പിന്നെന്താ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ,
0: രജനി ടീച്ചറല്ലേ?
1: ഹലോ
0: ടീച്ചർ, തിരക്കിലാണോ? ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നത്? കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്
1: ടീച്ചറെ.
0: കുട്ടികളെയൊക്കെ വളരെ ഭംഗിയായി നോക്കുന്ന ടീച്ചറിനെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുമ്പോഴത്തേക്ക് ടീച്ചർ എന്താണ് ഈ പറയുന്നത്? എന്ത് മാജിക്കാണ് ഈ കുട്ടികളുടെ അടുത്ത് ചെയ്യുന്നത്? പാട്ട് പാടിക്കൊടുക്കും,
1: എന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം കൊടുക്കും, അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും, അവരത് ഉൾക്കൊള്ളും.
0: ആ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൊടി കൈകളൊന്നും ഇല്ല.
1: മനസ്സോ ഇല്ല, ഒരു ടിപ്പും ഇല്ല. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്നും അവരെന്താണെന്നുള്ളത് എനിക്കും അറിയാം.

0: അപ്പൊ എല്ലാ മക്കളെയും
1: അതാണ് ഇത്
0: ഒരുപോലെ.
1: യാഥാർത്ഥ്യ. പിന്നെ തീർച്ചയായിട്ടും പല സ്വഭാവക്കാരുണ്ട്, പക്ഷെ എല്ലാം അവരെ ഒരേ കാറ്റഗറിയിലാക്കി നമ്മൾ ആ ഒരു മൈൻഡിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളോടൊപ്പം അതേ രീതി നിൽക്കും.
0: എന്നാലും കുറച്ചധികം കുസൃതിക്കാരൊക്കെ ഉണ്ടാവൂലേ എല്ലാ കാലത്തും.
1: തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് ഉണ്ട്. നമുക്ക് പല ഡിസബിലിറ്റീസ് അല്ലേ ഉള്ളേ, അപ്പം അവരെ എല്ലാവരും നമ്മൾ ഒരു കാറ്റഗറി തന്നെ പഠിച്ച് നമ്മുടെ മൈൻഡ് കൊണ്ട് അവരെ അങ്ങനെ അമ്മ അമ്മ എന്നുള്ള ഒരു പരിഗണന കൊടുത്തതിനപ്പുറത്തേക്ക് നമ്മൾ അവർക്ക് വേറൊരു ഇത് ഉണ്ടാവത്തില്ല. ഇത് ആരാണെന്നൊന്നും പറഞ്ഞ എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു.
0: അതൊന്നും പറയാൻ പറ്റൂല. എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ.
1: തീർച്ചയായിട്ടും മനസ്സ് നിറഞ്ഞില്ല. എന്റെ ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത്. നമുക്ക് ഇത്ര സമ്പാദ്യങ്ങൾക്ക് അപ്പുറമല്ലേ ഈ വാക്കുകളൊക്കെ. എന്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നു, എന്റെ വീട്ടിലൊക്കെ വെള്ളം കെടിപ്പോയതും.
0: ആ അയ്യോ, മഴയത്ത് വെള്ളം കയറി അല്ലേ.
1: കേറി കേറി ഞാൻ ഇന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ?
0: ആ ഇല്ല, ഞാൻ പെട്ടെന്ന് വെച്ചോളാം. ഞാന് അവിടെ രണ്ട് കുട്ടികളുടെ അമ്മ പുഷ്പലത പറഞ്ഞിട്ട് വിളിക്കുവാണ്. പുഷ്പ മധു.
1: പുഷ്പ ചേച്ചി. മനസ്സിലായി ചേറേ.
0: അപ്പോ പുഷ്പ മധു ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലേക്ക് ഒരു കത്തയച്ചിരുന്നു. കത്തയച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളുടെ ഈ അമ്മ പോലെ, അല്ലെ അമ്മ തന്നെ ആയിട്ടുള്ള ഒരാളും കൂടിയുണ്ട്, രജനി എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ ഈ പരിപാടിയിൽ നിന്ന് വിളിക്കണം. ഞങ്ങളുടെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുക.
1: ഓ താങ്ക് യു സാർ.
0: ഓക്കെ,
1: ഇത് എക്സാം എഴുതി ഒന്നും നേടുന്ന ഒരു കല്ലല്ല, നമുക്ക് ഈ ഒരു അഭിമാനത്തിന്റെ നിമിഷമല്ലേ അതൊക്കെ. ഒരു മൊമെന്റേക്ക് അപ്പുറമുള്ള ഒരു വാക്കുകളല്ലേ സാറേ ഇതൊക്കെ.
0: ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിയുന്ന വലിയ സന്തോഷമാണ്. ഈ സന്തോഷം ആഘോഷിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് വെക്കണം?
1: ഒരു മിനിറ്റ് സാറേ, ഞാൻ എന്റെ കുഞ്ചി തന്നെ ഒന്ന്
0: ആയിക്കോട്ടെ.
1: അമ്പിളി നീ വന്നേടാ. അമ്പു നേരെ പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മലയാളത്തില്. ഒരു മിനിറ്റ്.
0: പിന്നെന്താ?
1: എന്നെ എന്റെ ഹൃദയത്തിന്റെ വലത് വശത്ത് തന്നെ സ്നേഹിച്ചിട്ടേക്കുന്ന ഒരു കുഞ്ഞുണ്ട്, ഞാൻ അവളുടെ കയ്യിലോട്ട് ഈ ഫോണൊന്നും കൊടുത്തോട്ടെ.
0: പിന്നെന്താ പിന്നെന്താ, എന്താ മോളുടെ പേര്?
1: അമ്പിളി.
0: അമ്പിളി പാടുന്ന കുട്ടിയാണെന്നാണ് ടീച്ചർ പറഞ്ഞത്, ശരിയാണോ?
1: ചെറുതായിട്ട്
0: ചെറുതായിട്ടുള്ളൊരു പാട്ട് അങ്കിളിന് പാടിത്തരൂ.
2: കഴിഞ്ഞു പോയ കാലം കാറ്റിനത്തരേ.

0: ഹലോ സാറേ.
1: ബാക്കി മറന്നുപോയോ? ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ.
0: അപ്രതീക്ഷിതമായിട്ടായോണ്ട് ആള് മറന്നുപോയി.
1: ഇത് ആരാ പഠിപ്പിച്ച ഈ പാട്ടൊക്കെ?
0: അവൾക്ക് വേറെ പേരങ്ങളൊന്നും ഇല്ല. പിന്നെ ചേച്ചിയുടെ ചെറിയൊരു പ്രശ്നമുള്ളൂ. അവൾക്ക് മെന്റലി അവൾ ഓക്കെയാണ്.
1: എല്ലാ കുട്ടികളും മിടുക്കരാണല്ലോ. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടല്ലോ.
0: അല്ല സാറെ, ഇതിൽ കൂടുതൽ ഒരു സന്തോഷത്തിന്റെ നിമിഷം എനിക്ക് വേറെ കിട്ടണം.
1: അതെ അതെ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അല്ല, ലൈഫിനെ നമുക്ക് മറ്റൊരു രൂപത്തിൽ കാണാമെന്നൊരു മെസ്സേജും കൂടിയാണ് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് കിട്ടുന്നത്.
0: ഒരു മണിക്കൂർ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ എന്താണെന്നും നമ്മൾ എവിടെ വരെ എത്തുമെന്നും കറക്റ്റ് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ നമുക്കുള്ള ഉത്തരം കിട്ടും. അതൊരു ദൈവത്തിന്റെ ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങളാണ് സാറേ.
1: വലിയ സന്തോഷം സംസാരിക്കാൻ പറ്റിയത്.
0: ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിട്ട് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചത് എന്തിനാണെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തുന്ന സമയമാണിത്.
1: വലിയ സന്തോഷം
0: നമുക്ക് സാറിനോട് സംസാരിക്കാൻ പറ്റിയത്. എന്റെ ജീവിതത്തിലെ ആ കുഞ്ഞിന് സാറിന് ഈ ആകാശവാണിയിലേക്ക് നേരിട്ടൊരു പാട്ട് പാടി തരാൻ അവൾക്കുണ്ടായ എന്നിലൂടെ എത്തപ്പെട്ട ആ ഒരു അവസരം ഞാൻ ദൈവത്തിനോട് സാറിനോടും ആ ടീമിനോടും മൊത്തത്തിൽ നന്ദി അർപ്പിക്കുന്നു.
1: മൊത്തം നന്ദിയും പുഷ്പ മധുവിനാണ്. പുഷ്പ കത്തെഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും അറിയില്ലായിരുന്നു. നമുക്കൊരു സിനിമ പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: വേണം വേണം സാർ, ഏത് പാട്ട് വേണം? സിനിമാ പാട്ട് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം. നമ്മൾ ഒന്നാം രാഗമാണോ?
1: ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി.
0: അത് തന്നെ സാർ, അത് തന്നെ.
1: തൂവാന തുമ്പികൾ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി. വേണുഗോപാലും ചിത്രയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു സർ.
1: ഓക്കെ, താങ്ക് യു.

0: പ്രിയ ആകാശവാണിക്ക്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും കേൾക്കും, കത്തുകളും അയച്ചിട്ടുണ്ട്. ഞാൻ നെടുമങ്ങാട് ആര്യനാട് പുളിമൂട് എന്ന സ്ഥലത്തു നിന്നാണ് കത്തെഴുതുന്നത്. എന്റെ കൊച്ചുമകൾ അമ്മുവിന്റെ വിവാഹം 23 ഞായറാഴ്ചയാണ്. മോളെ ഒന്ന് വിളിക്കാമോ? അവളെ വിളിച്ച് മംഗളാശംസകൾ അറിയിക്കണം. അവളുടെ വീട്ടിൽ റേഡിയോ കുറച്ച് ദിവസങ്ങളായി പാട്ട് കേൾക്കുന്നില്ല. ഞാൻ നിർബന്ധിച്ചു, അവളുടെ അമ്മയെക്കൊണ്ട് റേഡിയോ വാങ്ങിപ്പിച്ചു. ഞാൻ കത്തെഴുതിയ വിവരം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കത്ത് വായിച്ചില്ലെങ്കിലോ? അതാണ് പറയാത്തത്. ഈ കത്തെഴുതിയിരിക്കുന്നത് അവളുടെ കുഞ്ഞമ്മ. അവൾ എന്നെ കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. അവൾക്കും അവളുടെ അമ്മയ്ക്കും കുഞ്ഞമ്മ. കത്ത് വായിക്കുമെന്ന പ്രതീക്ഷയിൽ കുഞ്ഞമ്മ സുശീല പുളിമൂട്. ഹലോ.
1: ഹലോ
0: ഹലോ, ദിവ്യയാണോ അതോ അമ്മു ആണോ? അതിങ്ങനെ രണ്ടും കൂടി ഒരാളാവും.
1: എന്റെ വീട്ടിൽ വിളിക്കുന്നത് അമ്മു.
0: അതൊക്കെ പോട്ടെ. ഈ മാസം

0: ഭയങ്കര വിശേഷമുള്ള മാസമാണല്ലോ. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്തൊക്കെയോ സംഭവിക്കൂലോ അവിടെ. ആണ് ആരാ കിട്ടുന്നേ? ആ ചേട്ടന്റെ പേരാ ചോദിച്ചത്. ആ വിപിൻ ചേട്ടൻ എന്താണ് ദിവ്യയെ സ്വന്തമാക്കും, അങ്ങനെയാണോ? അപ്പൊ പാട്ട് നമുക്ക് അങ്ങനെ മാറ്റി എഴുതിയല്ലോ. ചിങ്ങമാസം വന്നു ചേർന്നാൽ വിപിൻ ചേട്ടൻ ദിവ്യയെ സ്വന്തമാക്കും. ഇതിപ്പ അങ്ങനെ മാറ്റണോ വേണ്ടേ? ആരെന്നൊക്കെ പറയാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, വിപിൻ ചേട്ടൻ പിണങ്ങും. വിപിൻ ചേട്ടൻ പിണങ്ങിയാലും ഇല്ലെങ്കിലും പുളിമോടുള്ള സുശീല കുഞ്ഞമ്മ പിണങ്ങും. ആരാ സുശീല കുഞ്ഞമ്മ? സുശീല കുഞ്ഞമ്മ അറിഞ്ഞൂടെ? അങ്ങനെയൊന്നും പറയരുത്, സുശീല കുഞ്ഞമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കുഴപ്പമില്ലേ? ഞാരിനാട് പുളിമൂട്ടുള്ള സുശീല കുഞ്ഞമ്മ. റോങ് നമ്പറാ? റോങ് നമ്പർ അല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഞാൻ വിളിച്ചത് എന്താണ്, ദിവ്യക്ക് ഒരു വിവാഹ മംഗളാശംസ നേരാൻ വേണ്ടിയിട്ടാ. 23-ാം തീയതിയിലെ കല്യാണം. അന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ 23-ാം തീയതി കല്യാണത്തിന് ഞാൻ വരടോ വേണ്ടേ? ഈ റേഡിയോയിലുള്ള ആൾക്കാരെയൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂട്ടത്തിൽ പെടുത്തുവോ? അയ്യോ പേടിക്കണ്ട കേട്ടോ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടി എന്ന് വിളിച്ചതാണ്. സത്യമായിട്ടും വിപിൻ ചേട്ടനാണ് സത്യം. അല്ലെങ്കിൽ ചേട്ടൻ വിളിക്കുമ്പോ ചോദിച്ചാ മതി. ചേട്ടൻ വിളിച്ച് ചോദിച്ച ചേട്ടൻ ഒരു ധാരണ ഉണ്ടാവില്ല. ഈ ആര്യനാട്ടുള്ള കുഞ്ഞമ്മയെ വിളിച്ച് ചോദിച്ചാ അറിയായിരിക്കും. അമ്മയുടെ കുഞ്ഞമ്മ? അമ്മയുടെ കുഞ്ഞമ്മ?
1: അമ്മ ഒറ്റ മോളാ, കുഞ്ഞമ്മ ഇല്ല.
0: അമ്മയുടെ കുഞ്ഞമ്മയെന്ന്, അമ്മയും മോളും ദിവ്യയും കുഞ്ഞമ്മയെന്ന് വിളിക്കുന്ന ഒരാളില്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ആരെന്ന് പറഞ്ഞു? ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചതാണെന്ന്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കല്യാണത്തിന് അന്ന് തട്ടിക്കൊണ്ടു പോകും വിപിന്റെ കൂടെ വന്ന്.
1: എനിക്ക് പേടിയാണ്.
0: അയ്യോ പോലെ പോലെ, ഒരു പാട്ട് പറഞ്ഞിട്ട് പോ. ഇഷ്ടമുള്ള
1: പാട്ടാ?
0: കല്യാണം അടിച്ചു പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാട്ടേതാ? കല്യാണപ്പെട്ടിന് പന്തലിലേക്ക് കൊണ്ടുവരുമ്പോ കസിൻസ് എല്ലാരും കൂടി ഡാൻസ് ചെയ്യാൻ വെച്ചിരുന്ന പാട്ട്? എന്നാലും ഒരു പാട്ട് പറ, പെട്ടെന്ന് ഓർമ്മ വരുന്നേ.
1: ഒരു പാട്ട് ഓർമ്മ വരുന്നില്ല.
0: അങ്ങനെ പറഞ്ഞൂടാ, എന്താണ് ദിവ്യ? നമ്പർ തന്ന ആളുടെ പേരാണ് സുശീല. അങ്ങനെ ഒരാളില്ലേ? അതെന്താ ഇല്ലാത്തത്? ഇന്ന് മാത്രല്ല, എന്റെ വകയിൽ ഒരു ചേട്ടന്റെ മകളുടെ മകൾ. സുശീല എന്ന പേര് അറിയേയില്ല. ആ സുശീല എന്ന പേര് എഴുതിയിരിക്കുന്നെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
1: തിരിച്ചങ്ങോട്ട് പ്രാങ്ക് ചെയ്തോ അവരെ വിളിച്ചിട്ട്.
0: അവരെ വിളിച്ച് പ്രാങ്ക് ചെയ്യാം. അതിനു മുമ്പേ നമുക്കൊരു പാട്ട് വെച്ചാലോ? ഏത് പാട്ട് വെക്കണം? നമുക്ക് ആദ്യം ഈ കല്യാണം ആഘോഷിക്കാം, പിന്നെ അവരെ പ്രാങ്ക് ചെയ്യാം. ഇഷ്ടമുള്ള പാട്ട് പറ. അമ്മൂന് ഇഷ്ടമുള്ള പാട്ട്? പിന്നെ ദിവ്യ എന്നാണോ? ആണോ? പിന്നെ എത്രാം തീയതിയാണ്? ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പാട്ട് വെക്കാം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്ന് വിപിൻ പാടിക്കൊണ്ട് വരുന്ന പാട്ട് വെക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി ശങ്കർ മഹാദേവന് റിമി ടോമി പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

ഹലോ, എൻ്റെ പേര് ജെസ്സി. എൻ്റെ മകൻ ജിജോയുടെ പിറന്നാൾ ഓഗസ്റ്റ് 16-നാണ്. കഴിഞ്ഞ വർഷവും പിറന്നാൾ ആശംസകൾക്കായി മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ വായിച്ചില്ല. ഇത്തവണ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും അയക്കുന്നത്. എൻ്റെ മോൻ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്, തിരുപ്പൂരിലാണ്. ഈ വർഷം ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലുമാണ്. ഈ വർഷം ജിജോയ്ക്ക് ഒരു ചെറിയ സർപ്രൈസായി അവൻ്റെ പിറന്നാൾ ആശംസകൾ ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ ഒന്ന് അറിയിക്കണേ. അവന് അതൊരുപാട് സന്തോഷമാകും. വിളിച്ചു നോക്കാം. ഹലോ, ജിജോ അല്ലേ? തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വളരെ പെട്ടെന്ന് വെച്ചോളാം, പെട്ടെന്നൊരു വിശേഷം പറഞ്ഞു വെച്ചോളാം. ഒരു കുറച്ച് നേരത്തെയാണ്, എന്നാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ ബർത്ത്ഡേ കുറച്ചുകൂടി വിശേഷമുള്ള ഒരു ബർത്ത്ഡേ ആണല്ലോ. പുതിയൊരു പ്രൊമോഷൻ കിട്ടുന്ന ഒരു ബർത്ത്ഡേയും കൂടിയാണല്ലോ. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ തിരുപ്പൂരില്? ഒരുപാട് എന്താണ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രമായിട്ടാണല്ലോ സാധാരണ അറിയപ്പെടുന്നത് അല്ലേ? അവിടെ ബാങ്കിലല്ലേ? ഇനി എന്നാണ് നാട്ടില്? ആഹാ, അപ്പം ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാവും. ആ

0: സന്തോഷവും ഒക്കെ ആയിട്ട് ഈ വർഷവും വരാനിരിക്കുന്ന വർഷങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. സംഭവാമി യുഗയുഗ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, ഞാൻ ഈ കത്ത് എഴുതുന്നത് വായിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തിൽ. എനിക്ക് നാല് ചേച്ചിമാരാണ്. എന്നെയും കൂട്ടി ഞങ്ങൾ അഞ്ച് പെൺമക്കളാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ അഞ്ചുപേരും റേഡിയോ ആസ്വാദകരാണ്. രഞ്ജിനിയും ചലച്ചിത്ര ഗാനങ്ങളുമൊക്കെ കേട്ട് വളർന്നവരാണ് ഞങ്ങൾ. എൻ്റെ രണ്ടാമത്തെ ചേച്ചി പണ്ടൊന്നും അങ്ങനെ പാടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുള്ളി ഭയങ്കര പാട്ടുകാരിയാണ്. അനുചേച്ചിയുടെ പാട്ടില്ല എങ്കിൽ കുടുംബയോഗങ്ങളൊന്നും നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. ചേച്ചിയെക്കൊണ്ട് ഹലോ സന്ദേശഗാനത്തിൽ ഒരു പാട്ട് പാടിക്കാമോ? അത് ആൾക്ക് ഒരു വലിയ സർപ്രൈസാകും. ഞങ്ങളുടെ അഞ്ചു പേരുടെയും പേരിലും ഒരു പ്രത്യേകത ഒളിഞ്ഞിരിപ്പുണ്ട്. അതും ചോദിച്ചറിയണേ. എങ്ങനെയൊക്കെയാണോ കത്ത് എഴുതേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. വിശ്വസ്തയോടെ പൊന്നി, കടുത്തുരുത്തി, കോട്ടയം. എന്തായാലും നമുക്ക് അനുചേച്ചിയെ വിളിച്ചു നോക്കാം. അനുചേച്ചി പാടുമോ അതോ ഞാൻ പാടുവിടുമോ? ഹലോ, അനുചേച്ചിയാണോ?
1: അതെ.
0: കുടുംബയോഗങ്ങൾ സമ്പന്നമാക്കുന്ന അനുചേച്ചിയുടെ പാട്ട് ഇപ്പോൾ കേൾക്കാൻ പറ്റുമോ?

0: ആരാണ് എനിക്ക് മനസ്സിലായി. ഇപ്പം പാട്ട് പാടാൻ പറ്റത്തില്ല, ആരാണ്.
1: അതെന്താ പാടാൻ പറ്റാത്ത? ഒരാള് ഒരു കാര്യം ആളുടെ സ്നേഹത്തോടു കൂടി ചോദിക്കുമ്പോൾ ഉടനെ മോത്തടിച്ച പോലെ പറ്റത്തില്ല എന്ന് പറയാമോ? അത് വനിച്ചേച്ചിയെ പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാള്.
0: അയ്യോ എന്റെ ദൈവമേ, ആരാണ്. ഞാൻ വീട്ടിലില്ലേ, വീട്ടിലുണ്ടായിരുന്നു ഞാൻ പാടിയേനെ, മുട്ടയാണെങ്കിലും ഞാൻ പാടിയേനെ.
1: വീട്ടിലല്ലെങ്കിലും ഇപ്പം വീട് പോലത്തെ ഒരു സ്ഥലത്താണല്ലോ നിൽക്കുന്നത്.
0: അല്ല അല്ല അല്ല, ഒരു കടയില. അപ്പൊ മനുഷ്യർക്കെന്തോ വാട്ടിന്റെ ലക്ഷണം.
1: പിന്നെ ഇപ്പൊ നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ വട്ടിന്റെ ലക്ഷണം എന്നൊക്കെ പറയുന്നത്.
0: എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്.
1: മനസ്സിലാവൂല, കൃഷ്ണനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, അങ്ങേര് എന്റെ കൂടെ.
0: ആണോ? എന്റെ കൂടെ ഉണ്ട്.
1: കേടാ, അതെങ്ങനെയാ?
0: എന്റെ കൂടെ കൃഷ്ണ ഉണ്ട് എപ്പോഴും,
1: ഫുൾ ടൈം ആണ്.
0: ഫുൾ ടൈം.
1: അപ്പൊ പിന്നെ എന്റെ കൂടെ ഉള്ള ആരാ?
0: അത് ഗ്രൂപ്പ് ആയിരിക്കും.
1: അത് കുട്ടികൃഷ്ണനാണ്. ലേറ്റസ്റ്റ് ആയിട്ട് പാടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടേതാ?
0: എനിക്കിഷ്ടം മഞ്ഞണി പോന്നില പാടാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: പേരാച്ചിൻ കടവിങ്കൽ മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുമ്പോൾ.
0: അത് തന്നെ.
1: പി ഭാസ്കരന്റെ പാട്ടുകളാണ് ഇഷ്ടം കൂടുതല്?
0: അങ്ങനെയല്ല, എനിക്ക് ഒരുവിധം പാടാൻ പറ്റുന്ന പാട്ടുകള് എന്നെ അറിയുന്ന ആളാണ്. എനിക്ക് അറിയില്ല, ഞാന് പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, അത്രയൊക്കെ ഉള്ളു.
1: പക്ഷേ ഈ ഇഷ്ടങ്ങളെല്ലാം കൂട്ടി കൂട്ടി കൂട്ടി വെച്ചിരുന്നിട്ട് ഇപ്പോഴാണ് പാടാൻ തുടങ്ങിയതെന്നേ ഉള്ളൂ.
0: അതെ അതെ അതെ
1: അതെ,
0: വയസ്സായപ്പോ.
1: അതിന് മുന്നേ എന്തോ ഒരു പറയാൻ വന്നിട്ട് അതങ്ങ് വിഴുങ്ങിയല്ലോ. അത് പറയാതിരുന്നത് നന്നായി. പാട്ടിന് പ്രായമൊന്നുമില്ല. പാട്ടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എനിക്ക് പെട്ടെന്ന് ഈ വിനായക് ശശികുമാറിന്റെ ഒരു വരി ഓർമ്മ വരും, പാടുന്നോർ പാടട്ടെ കഴിയുവോളം എന്ന് പറദീസ എന്ന് പറയുന്ന ഒരു പാട്ടിനകത്ത് പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ പാടുക. പാട്ട് പാടിയാലേ ആരാന്ന് പറയാൻ പറ്റൂ.
0: ഞാൻ പറഞ്ഞു പാടാൻ പറ്റുമോ
1: എന്നാ. ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറ.
0: കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടോ? പഞ്ഞണി പോന്നില്ല ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടം കേൾക്കാൻ.
1: ഈ പൊന്നി ആരാ?
0: പൊന്നി എന്റെ അനിയത്തി.
1: നിങ്ങള് അഞ്ച് പെണ്ണുങ്ങളില്ലേ? അനി, പൊന്നി,
0: പൊന്നി, ബാബു, കുഞ്ഞുമോള്, ഐഷ. ഞങ്ങളെല്ലാം മുസ്ലിംസിന്റെ പേരാണ്, അഞ്ചു പേർക്കും.
1: ആ അതിനിപ്പോ എന്താ?
0: ഐഷ, നബീസ, സൈനബ, ജമീല, ജാസ്മി.
1: അങ്ങനെയാണ്, ഇതെല്ലാം വീട്ടിൽ വിളിക്കുന്ന പേരാണോ പൊന്നി അനി എന്നൊക്കെ?
0: അതെ.
1: അതെന്താ അങ്ങനെ പേരിടാൻ?
0: അറിയില്ല, അച്ഛനിട്ട പേരാണ്.
1: കാരണവന്മാർക്ക് ഇങ്ങനെ ഓരോന്നങ്ങ് ചെയ്തു വെച്ചിട്ട് പോയാ മതി. നമ്മൾ വേണം നാട്ടുകാരുടെ ചോദ്യം കേൾക്കില്ലേ മറുപടി പറയാൻ. പക്ഷെ ഈ ചോദ്യം എന്റെ അല്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അനിയത്തി എന്നെ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതാ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിന്ന് വിളിച്ചതാ.
0: കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് വയ്യ കേട്ടോ.
1: ഇപ്പൊ എന്റെ അടുത്തിരുന്ന ആള് വിളി കേട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പം. അപ്പൊ ഇവിടെ ഉള്ളതാണോ അവിടെ ഉള്ളതാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ചേച്ചിയെ കൊണ്ട് പാടിക്കണം, ചേച്ചിയുടെ പാട്ട് പ്രക്ഷേപണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കത്തെഴുതിയിരിക്കുന്നത്. പക്ഷെ വല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പോ മഞ്ഞണി പൂനിലാവ് ഒറിജിനൽ വെക്കാം. നഗരമേ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഇണം നൽകി. എസ് ജാനകി പാടിയ പാട്ടാണ്. ഇപ്പൊ ഒറിജിനൽ വെച്ചു തരുന്നതേ, പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് പാടി കേൾപ്പിച്ചു തരാൻ വേണ്ടിട്ടാണേ.
0: തീർച്ചയായിട്ടും പാടി കേൾപ്പിക്കും,
1: ഞാൻ പിന്നെ വിളിക്കും.
0: ഓക്കെ, താങ്ക് യു. വിളിക്കണം.
1: താങ്ക് യു.

പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ രാഖി, ബാലരാമപുരത്ത് താമസിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥാപനമുണ്ട്, മാവ് പാക്കിംഗാണ്. ഞങ്ങൾ പണി ചെയ്യുമ്പോൾ സ്ഥിരം ആകാശവാണി പ്രോഗ്രാം കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളും വലിയ ഇഷ്ടമാണ്. എന്റെ മകൾ ഐശ്വര്യയുടെയും അരവിന്ദ് മോന്റെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് ജൂലൈ 2. മകളുടെ ബർത്ത്ഡേ ജൂലൈ 20. മകൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. മകളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദയവായി മകളെ വിളിച്ച് ഒന്ന് വിഷ് ചെയ്യാമോ? വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ രാഖി. കുറച്ച് വൈകിപ്പോയെങ്കിലും നമുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറ്റുമോ നോക്കാം. ഹലോ, ഐശ്വര്യ. ഐശ്വര്യയോട് കഴിഞ്ഞ 1 മാസം മുന്നേ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് വൈകിപ്പോയി. ഒരു കാര്യം പറയട്ടെ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐശ്വര്യ, ഐശ്വര്യക്ക് ഒരു ഐശ്വര്യവും തോന്നുന്നില്ലല്ലോ ഞാൻ ഇത്രയും കാര്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. വൈകിപ്പോയോണ്ടാണോ? ഒന്നും പറയുന്നില്ലല്ലോ. അതുപോലെ വേറൊരു വിശേഷം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മാസം, നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നില്ലേ? അതിന്റെ ആശംസകൾ. എന്നിട്ട് അരവിന്ദ് എവിടെയുണ്ട് ഇപ്പം? ഐശ്വര്യ സംസാരിക്കുന്നതൊന്നും എനിക്ക് വ്യക്തമല്ല. ആണോ? ഈ ബാലാപുരത്തുള്ള രാഖി ആരാ? രാഖി മുരുകൻ. ആ, അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ മകളുടെയും മകൻ്റെയും വിവാഹ വാർഷികമാണ്, ആശംസകൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയത്. കത്തൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതാ ഞങ്ങൾ വിളിക്കാൻ വൈകിയത്. ഐശ്വര്യ സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമല്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെക്കട്ടെ ഞാൻ. ഏത് പാട്ട് വെക്കണം? ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ആ, ഓമലേ ജീവനിൽ അഴകേകാനായി നീ വന്നു അല്ലേ, ആ പാട്ടല്ലേ? എന്താണെന്നറിയോ, ഞാൻ ഈ എടുത്തെടുത്ത് ചോദിക്കുന്നത് എനിക്ക് ഐശ്വര്യ പറയുന്ന കേൾക്കാൻ വയ്യാത്തോണ്ടാണേ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം എഴുതി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ വേണുഗോപാൽ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോൾ വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാൾ ആശംസകളും വിവാഹ വാർഷികാശംസകളും. ഓക്കെ, താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ അടുക്കളത്തോട്ടത്തിലെ വരുമാനവും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964431, 9495563231. ഒരു നമ്പർ കൂടി, 9496593231. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: നല്ല മധുരം ഉണ്ടാകും, പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
2: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
2: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
4: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് പലരെയും അലോസരപ്പെടുത്തുന്ന ഒരു ത്വക്ക് രോഗമാണ് വെള്ളപ്പാണ്ട്. എന്താണ് വെള്ളപ്പാണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാരീതികൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സൌമ്യ ജഗദീശൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലരിലെങ്കിലും കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വെള്ളപ്പാണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇതിനെ ഏറെ ഭയക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് വെള്ളപ്പാണ്ട്?
2: വെള്ളപ്പാണ്ട് സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. നമ്മുടെ നാടുകൾ വളരെ കാലങ്ങളായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചർമ്മത്തിൽ വരുന്ന ഒരു നിറഭേദം, വെള്ള നിറത്തിൽ വരുന്ന ഒരു നിറഭേദം. ജസ്റ്റ് കളർ കുറയുന്നത് കൊണ്ട് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയില്ല. പാലുപോലെ നമ്മുടെ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ തീർത്തും നശിച്ചു പോകുമ്പോഴാണ് നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുക. അപ്പോൾ ചർമ്മത്തിൻ്റെ സാധാരണമായിട്ടുള്ള നിറം മാറി തീർത്തും വെള്ള പാലുപോലെയുള്ള വെള്ള കളർ അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളതിനെ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നു.
1: മാഡം, ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ത് കാരണം കൊണ്ടാണ്?
2: നേരത്തെ പറഞ്ഞല്ലോ, ഈ വെള്ള കളറിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. സാധാരണ നമ്മുടെ നിറം നൽകുന്നത്, ചർമ്മത്തിലുള്ള നിറം നൽകുന്നത് മെലനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ മെലനിൻ ഉണ്ടാക്കുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ചർമ്മത്തിന് നമുക്കറിയാം പല പാളികളുണ്ട്. മുകളിൽ എപ്പിഡോമിസ്, താഴെ ഡോമിസ്, ഇങ്ങനെ പാളികളായിട്ടാണ് ചർമ്മം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഈ രണ്ട് പാളികളുടെ ജംഗ്ഷൻ, എപ്പിഡോമിസിന്റെയും ഡോമിസിന്റെയും ജംഗ്ഷനിലാണ് ഈ

0: മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന നിറം നൽകുന്ന കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ മെലനോസൈറ്റ്സിനെ നമ്മളുടെ പ്രതിരോധ ശ്രേണിയിലെ ചില കോശങ്ങൾ, പ്രതിരോധ ശക്തി നമുക്ക് ഇമ്മ്യൂണിറ്റി, അത് നമുക്ക് പുറമേ നിന്നുള്ള ബാക്ടീരിയ വൈറസിനെയൊക്കെ എതിരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഇതിൽ ചില റെക്കഗ്നിഷൻ എറേഴ്സ് വരികയും ഈ പ്രതിരോധ ശ്രേണിയിലെ തന്നെ ചില കോശങ്ങൾ, പ്രത്യേകിച്ചും ടി കോശങ്ങൾ, ഈ നിറം നൽകുന്ന കോശങ്ങളെ, നമ്മുടെ മെലനോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും, മെലനോസൈറ്റ്സ് നശിക്കുമ്പോൾ മെലനിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ മെലനിനാണല്ലോ മറ്റ് കോശങ്ങളിലേക്ക്, കെരട്ടിൻ നമ്മുടെ തൊലിയിലെ കോശങ്ങളിലേക്ക് പോയി നിറം നൽകുന്നത്. അപ്പോൾ മെലനോസൈറ്റ്സിന്റെ ഈ അറ്റാക്ക് മൂലമാണ് മെലനിൻ നഷ്ടപ്പെടുകയും നമുക്ക് വെള്ളപ്പാണ്ട് വരികയും ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ഇൻ സിമ്പിൾ ടേംസ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ കോശങ്ങൾ നമ്മളെ തന്നെ, നമ്മളുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത.
1: മാഡം, ഈ ത്വക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: വെള്ളപ്പാണ്ടിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടും ഈ വെള്ള, കാരണം ഉള്ളിലേക്ക് മറ്റു കാര്യമായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഒന്നും എഫക്റ്റഡ് ആവില്ല, മറ്റ് അവയവങ്ങളും ഒന്നും എഫക്റ്റഡ് ആവാത്തൊരു അസുഖമാണ്. ഈ തൊലിപ്പുറത്ത് മാത്രം കാണുന്ന നിറഭേദം തന്നെയാണ് വെള്ളപ്പാണ്ടിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. അത് പല രീതിയിൽ വരാം, പല ടൈപ്പായിട്ട് നമുക്ക് കാണാം. വിറ്റിലിഗോ വൾഗാരിസ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് വിറ്റിലിഗോ എന്നൊക്കെ പറയുന്ന ശരീരത്തിലെ പല ഭാഗങ്ങളിലെയും ചർമ്മത്തിന് ഈ നിറഭേദം കാണാറുണ്ട്. പിന്നെ ലോക്കലൈസ്ഡ് വിറ്റിലിഗോ അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലിഗോ, വെള്ളപ്പാണ്ടിന്റെ മറ്റൊരു പേരാണ് വിറ്റിലിഗോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫോക്കൽ വിറ്റിലിഗോ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രമല്ല, ഒന്നോ രണ്ടോ പാടുകൾ, വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് കാണുന്ന, ദേഹം മൊത്തം പടരുന്ന ടൈപ്പ് അല്ല അത്. പിന്നെയുള്ള ടൈപ്പ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ലിപ് ടിപ്പ് വിറ്റിലിഗോ എന്ന് പറയുന്നതാണ്, എക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്നും പറയാം. അതായത് നമ്മുടെ ചുണ്ടുകളിലും ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിലും പിന്നെ പ്രൈവറ്റ് പാർട്സിലെയും ചർമ്മത്തിലെ മാത്രം വെള്ളക്കളർ വരികയാണ്. അപ്പൊ അത് വളരെയധികം ശരീരം മൊത്തം റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പല്ല, എന്നിരുന്നാലും വളരെ വിസിബിൾ ആയതുകൊണ്ടും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് ഈ ടൈപ്പിൽ കുറച്ച് കുറവുമാണ്. പിന്നെയുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് സെഗ്മെന്റൽ വിറ്റിലിഗോ, അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണാറ്. അത് ശരീരത്തിന്റെ ഒരു ഒരു സെഗ്മെന്റിന് ചർമ്മത്തിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക, അതായത് മിഡ് ലൈൻ ക്രോസ് ചെയ്യില്ല, ഒരു സൈഡ് മാത്രം. ഫോർ എക്സാമ്പിൾ മുഖത്തിന്റെ ഒരു സൈഡ് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു സൈഡ് മാത്രം, അങ്ങനെ ഒരു സെഗ്മെന്റിന് മാത്രം ഈ മെലനോസൈറ്റ്സ് അവിടെ നശിച്ച് ഈ മെലനിൻ ഇല്ലാതെ വെള്ളം രൂപപ്പെടുകയാണ്. അപ്പൊ അതിനൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ തിയറി അല്ലാതെ മറ്റു പല തിയറികളും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് ഈ സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന് പറയുന്ന ടൈപ്പ് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്, ദേഹം മൊത്തം സാധാരണ രീതിയിൽ അത് സ്പ്രെഡ് ചെയ്യില്ല. അതിനും മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് താരതമ്യേന കുറവാണ്. കൂടുതലും നമ്മൾ സർജിക്കൽ മാർഗങ്ങളും ഫോട്ടോതെറപ്പിയും ഒക്കെയാണ് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവലംബിക്കാറ്. പിന്നെ ഈ തൊലിയിൽ മാത്രമല്ല, രോമകൂപങ്ങളിലും ചിലപ്പോൾ നിറം നഷ്ടപ്പെട്ട് വെളുപ്പ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഡിസീസ് കുറച്ചും കൂടി സിവിയർ ആണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഞങ്ങൾ പലപ്പോഴും കാണാറുള്ളത്. പിന്നെ ഈ തൊലി കൂടാതെ നേരത്തെ പറഞ്ഞല്ലോ ചുണ്ട്, മ്യൂക്കോസ, ജലനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങളിൽ, അവിടെയുമൊക്കെ ഈ നിറം നഷ്ടപ്പെട്ട് ഈ വെളുത്ത കളർ അല്ലെങ്കിൽ ചുമന്ന കളറായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
1: മാഡം, പലരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ശരീരത്തിൽ കാണുന്ന ചില വെള്ളപ്പുള്ളികൾ, അത് വെള്ളപ്പാണ്ടാണോ എന്നൊരു സംശയം പലരിലും ഉണ്ടാകാം. നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുക?
0: തീർച്ചയായിട്ടും അത് ഞങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഓൾ ദാറ്റ് ഇസ് വൈറ്റ് ഇസ് നോട്ട് വിറ്റിലിഗോ, എന്ത് വെളുപ്പ് കണ്ടാലും ഇത് വെള്ളപ്പാണ്ടാണോ എന്ന് പലപ്പോഴും രോഗികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ കുട്ടികളിൽ, കുട്ടികളിൽ പറയുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വെളുത്ത പാടുകൾ കാണുന്നത് കോമൺ ആണ്. അത് ഭയങ്കര പാല് പോലത്തെ വെളുപ്പല്ല, ഒരു ഇളം നിറത്തിലുള്ള വെളുപ്പ്. അത് ഏർലി വിറ്റിലിഗോയിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ യൂഷ്വലി. അല്ലെങ്കിൽ നല്ല വിറ്റിലിഗോ, നല്ല വെള്ളപ്പാണ്ടാണെങ്കിൽ ശരിക്കും പാല് പോലെ വെളുത്തിരിക്കണം. പക്ഷെ കുട്ടികളിൽ കോമൺ ആയിട്ട് ഈ ഇളം വെളുപ്പ് കാണാനുള്ള റീസൺസ് ഒന്ന് പിറ്റിരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കിൻ കണ്ടീഷനാണ്. ഇപ്പോൾ കവിളുകളിലെല്ലാം വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഡ്രൈനെസ്സോട് കൂടിയിട്ടുള്ള വെള്ള പാച്ചസ് നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ അത് പ്രോമിനൻ്റ് ആയിരിക്കും, ഇടയ്ക്ക് നോക്കുമ്പോൾ അത്ര കാണില്ല. അത് വെള്ളപ്പാണ്ടല്ല. പിന്നെ നമുക്ക് ചുണങ്ങ് വന്നു കഴിഞ്ഞാൽ, ചുണങ്ങും ഇതുപോലെ വെള്ള ചുണങ്ങും കറുത്ത ചുണങ്ങും ഒക്കെ ഉണ്ട്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണത്. അതും ഈ കവിളത്തും ദേഹത്തും ഒക്കെ ഈ വെളുത്ത നിറത്തിൽ രൂപപ്പെടാം. ഇതും പലരും വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് വെള്ളപ്പ് എന്നാണ് മറ്റൊരു വിചാരം. യൂഷ്വലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ല, ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഈ പിറ്റിരിയാസിസ് ആൽബ എന്ന് പറഞ്ഞ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ചുണങ്ങോ അല്ലെങ്കിൽ വെയിലടിക്കുന്ന ഭാഗത്ത് ചിലർക്ക് വെള്ള വരാം. അങ്ങനെയൊക്കെ ആവാനാണ് കുട്ടികളിൽ കൂടുതൽ സാധ്യത. പിന്നെയുള്ള ഒരു കാര്യം, പ്രായമായി കഴിയുമ്പോൾ, പ്രായമായിട്ടുള്ളവരുടെ കൈകളിലും കാലിലും ഒക്കെ വെളുത്ത വൃത്താകൃതിയിലുള്ള പൊട്ടുപൊട്ടു പോലെയുള്ള വെള്ള പാടുകൾ രൂപപ്പെടാറുണ്ട്. അത് ഞങ്ങൾ IGH, ഇഡിയോപ്പത്തിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, സംഗതി സിമ്പിളാണ്. അപ്പോൾ അത് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷനാണ്. നമുക്ക് പ്രായമാകുമ്പോൾ തൊലിയുടെ ഇത് നഷ്ടപ്പെട്ട് ചെറിയ, അത് പക്ഷേ വെള്ളപ്പാണ്ട് പോലെ പ്രോഗ്രസ് ചെയ്യുമോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അത് മൂന്നോ നാലോ പാടുകൾ വെച്ചിട്ട് കാലം ചെല്ലും തോറും കുറച്ച് കുറച്ചായിട്ട് കൂടി വരികയും അങ്ങനെ പേടിക്കേണ്ടാത്ത ഒരു സംഗതി. പലപ്പോഴും അതും

0: വെള്ളപ്പാണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെയുള്ളത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന അവസ്ഥ, PIH എന്നാണ് പറയുക. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ ബേൺസ് വന്നു, പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ വെള്ളച്ച് കിടക്കും, പക്ഷെ അത് സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് വെള്ളപ്പാണ്ടല്ല. പിന്നെ ചിലർക്ക് ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡൈ ഇപ്പം മീശയുടെ അവിടെയൊക്കെ ഡൈ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു അലർജി വന്നിട്ട് അവിടെ വെളുപ്പ് വരാം. അല്ലെങ്കിൽ നമ്മുടെ ചപ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനോടുള്ള അലർജി മൂലം റബ്ബർ അങ്ങനെ അലർജി വരാം, അതുമൊക്കെ വെള്ളപ്പായിട്ട് ല്യൂക്കോഡെർമ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അതെല്ലാം വെള്ളപ്പാണ്ടല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്വയം ഇരുന്ന് ടെൻഷൻ അടിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ സംശയനിവൃത്തി വരുത്തേണ്ടതാണ്.
1: മേഡം, ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ?
0: അത് എല്ലാവരുടെയും, നമ്മൾ പലപ്പോഴും ആദ്യം വരുമ്പോൾ തന്നെ രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭേദമാക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ മിക്ക അസുഖങ്ങൾക്കും പറ്റില്ല. ഒരു ഇപ്പോൾ നമ്മൾ തുമ്മലാണെങ്കിലോ തലവേദനയാണെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല, വെള്ളപ്പാണ്ടിൽ പ്രത്യേകിച്ചും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പ്രതിരോധ ശ്രേണിയിലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രവണതയാണ്. അപ്പോൾ പ്രവണതകളാണ്, അപ്പോൾ പ്രവണതകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനെ നല്ലോണം, ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നല്ലവണ്ണം ചികിത്സയുള്ള ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ. പണ്ടത്തെ അപേക്ഷ പ്രോബബ്ലി ഒരു 4-5 വർഷം മുന്നത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം ആശാവഹമാണ്. കാരണം ഇമ്മ്യൂണോളജി വികസിച്ചു, നമ്മുടെ അസുഖത്തെക്കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ആ മരുന്നുകളുടെ ഡെവലപ്മെന്റ്, ഇൻഫാക്ട് മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ വന്നിട്ടുള്ള ആശാവഹമായിട്ടുള്ള മാറ്റങ്ങൾ വിറ്റ്ലിഗോയിലും കൂടി നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റീപിഗ്മെന്റേഷൻ വെരി മച്ച് പോസിബിൾ ആണ്, പല ടൈപ്പ് വിറ്റ്ലിഗോകളിലും ഈവൻ കംപ്ലീറ്റ് റീപിഗ്മെന്റേഷൻ, അതായത് വന്ന വെളുത്ത പാടുകളിൽ പൂർണ്ണമായിട്ടും നമുക്ക് സാധാരണമായിട്ടുള്ള നിറം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ വളരെയധികം പോസിബിൾ ആണ്, റീപിഗ്മെന്റേഷൻ പോസിബിൾ ആണ്. പക്ഷെ നമ്മളതൊരു കുട്ടി ഉറക്കിക്കെടുത്തുന്ന പോലെയാണ്, വീണ്ടും ഈ ഡിസീസ് ആക്ടിവിറ്റി വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല. സോ ഈവൻ ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റ് റീപിഗ്മെന്റേഷൻ, നമുക്ക് ഫോളോ അപ്പും ആവശ്യമാണെങ്കിൽ മെയിൻറ്റനൻസും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്ന് കഴിച്ചു മാറി ഇനി നിങ്ങൾക്കിത് വരികയോ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പ് തരാൻ പലപ്പോഴും കഴിയാറില്ല.
1: മേഡം, ഈ വെള്ളപ്പാണ്ടുള്ള ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം സ്വാഭാവികമാണല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദമാണ് ഈ വിറ്റ്ലിഗോ വെള്ളപ്പാണ്ട് മൂലം സഫർ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സൈക്കോളജിക്കൽ മോർബിഡിറ്റി, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ആദ്യത്തെ പ്രാവശ്യത്തെ കാണുമ്പോൾ തന്നെ എല്ലാവരും വളരെയധികം വിഷമിച്ചൊരവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചികിത്സയിലെ പ്രാധാന്യവും. കാരണം അറിയാമല്ലോ, വെള്ളപ്പാണ്ട് കൂടുതലും ചർമ്മത്തിലെ നിറം മാത്രമാണ് മാറ്റുന്നത്. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും വരും, നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ നശിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാലും വെള്ളപ്പാണ്ട് മൂലം മാനസികാരോഗ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അത് നമുക്ക് കുറച്ച് കാണാനും പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിലുമുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടികൾക്കൊന്നും വേണ്ട, ഈവൻ പ്രായമായിട്ടുള്ളവർക്ക് വന്നാൽ പോലും ഞങ്ങൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അത് ഒന്നും ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും അത് തള്ളി നീക്കാറുണ്ട്. ഒന്നും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും രോഗികളെ ചികിത്സ എടുക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താറുണ്ട്. ആക്ച്വലി നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: പൊതുവേ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് പറയുകയാണെങ്കിൽ അത് ടോപ്പിക്കൽ തെറപ്പി, അതായത് ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, സിസ്റ്റമിക് തെറപ്പി, അതായത് ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിച്ചുവിട്ടുള്ള ചികിത്സ, പിന്നെ ഫോട്ടോ തെറപ്പി, ലൈറ്റ് കൊടുത്ത് അതിൻ്റെ അൾട്രാവയലറ്റ് റേഡിയേഷനിലെ ചില രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, പിന്നെ സർജിക്കൽ, ഇങ്ങനെ നാല് രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലേപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ, ഇപ്പോൾ പല ഫലവത്തായിട്ടുള്ള ലേപനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അപ്രൂവലുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാച്ചസിനാണ്. ഇപ്പോൾ ചികിത്സിച്ചിട്ട് ഞാൻ നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഇഫക്റ്റ് കാണുന്നത് ഫേഷ്യൽ വിറ്റ്ലിഗോയിനാണ്. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ട് മുഖത്ത് മാത്രമുള്ള വെള്ളപ്പാടുകൾ താരതമ്യേന ചികിത്സിച്ച് മാറ്റാൻ വളരെ എളുപ്പമാണ്, അത് കുറച്ചും കൂടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതേസമയം ചുണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ അഗ്രഭാഗം, വിരൽ അഗ്രഭാഗം, കൈവെള്ള, കാൽവെള്ള, ഇവിടെയൊക്കെ വരുന്ന പാടുകൾ മാറ്റാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ലേപനങ്ങൾ നമ്മൾ പല രീതിയിലുള്ള സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ട ലേപനങ്ങൾ, ടാക്രോലിമസ് മുതലായിട്ടുള്ള മരുന്നുകൾ, പിന്നെ ഇപ്പോൾ പുതിയ മരുന്നുകൾ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട മരുന്നുകൾ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം വളരെ ഇഫക്റ്റീവായിട്ടും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇവിടെയും നമ്മൾ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന്

0: ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് വിറ്റിലിഗോയിലേക്ക് സാധാരണ രീതിയിൽ നയിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ശ്രേണിയിലുള്ള കോശങ്ങളിലുള്ള അസന്തുലിതാവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ട് ഈ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മരുന്നുകൾ സ്റ്റിറോയിഡ് വർഗത്തിൽപ്പെട്ടിരുന്നാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകൾ സ്റ്റിറോയിഡിന്റെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ആ പെർട്ടിക്കുലർ, നമുക്ക് എവിടെയാണോ ഇതിന്റെ ആക്ഷൻ വേണ്ടത്, എവിടെയാണോ നമ്മൾ അത് പരിഹരിക്കേണ്ടത്, അവിടെ മാത്രം ആക്ട് ചെയ്യുന്ന മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ശ്രേണി. പിന്നെ നമ്മുടെ ഫോട്ടോതെറപ്പി, ലൈറ്റ് അടിക്കുന്ന ചികിത്സ. അറിയാലോ ലൈറ്റ് എപ്പോഴും ടാനിങ് ഉണ്ടാക്കും, നമ്മുടെ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മൾ വെയിലത്ത് പോയി നിന്നാൽ കറുക്കും നമുക്കറിയാം. അങ്ങനെ ആ ഒരു നമ്മുടെ കൂടുതൽ കറുപ്പ് നിറമുണ്ടാക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ മാറ്റുകയും ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറപ്പീസ് ആണ് ഫോട്ടോതെറപ്പി. അത് ടാർഗറ്റഡ് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം കൊടുക്കുന്നുണ്ട്, ഹോൾ ബോഡി ചേമ്പേഴ്സ് ഉണ്ട്, പല രീതിയിലുണ്ട്. പിന്നെ സർജിക്കൽ തെറപ്പി. സർജിക്കൽ തെറപ്പി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പോലെ സെഗ്മെന്റൽ, ഒരു ഭാഗത്ത് മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് പാടുകൾ, വെള്ളപ്പാട്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ സർജിക്കൽ തെറപ്പീസ് ചെയ്യാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് രോഗബാധിതമല്ലാത്ത തൊലി രോഗമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയോ, അല്ലെങ്കിൽ ആ സ്ഥലത്തെ മെലനോസൈറ്റ്സ് നിറം നൽകുന്ന കോശങ്ങളെ കൾച്ചർ ചെയ്ത് ആ സസ്പെൻഷൻ മാറ്റിവെക്കുകയോ, ബ്ലിസ്റ്റർ ഉണ്ടാക്കി അത് മാറ്റിവെക്കുക, പല രീതിയിലും നമ്മൾ ചികിത്സിക്കാറുണ്ട്.
1: വെള്ളപ്പാണ്ട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയ ഡോക്ടർ സൗമ്യ ജഗദീശന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

ഇപ്പോൾ പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ഗുരുവായൂരപ്പനെ എന്നാരംഭിക്കുന്നു രാഗം രീതിഗൗള, ആദിതാളം, സംഗീതം ടി എൻ ശേഷഗോപാൽ.

അടുത്തതായി ശൊല്ലിത്താൻ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹംസാനന്ദി, ആദിതാളം, സംഗീതം ശെമ്മൻകുടി ശ്രീനിവാസ അയ്യർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി നീ പോയി അഴയത്തുവാടി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാപ്പി, ആദിതാളം, സംഗീതം വി.വി. സദഗോപൻ.

ഇനി അരവിന്ദ ലോചനനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നീതിമതി, ആദിതാളം, സംഗീതം ഡോക്ടർ എസ് രാമനാഥൻ.

രാവിലെ 11:30 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ സുഷാ വിഎസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495963321 മറ്റൊരു നമ്പർ 9496563321 ഒരു നമ്പർ കൂടി 9496593321 ഓർക്കുക, ഹരിതം ഹെലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:30 മുതൽ 12 മണിവരെ.

ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉപഭോക്തൃ കേസുകൾ വേഗത്തിൽ തരംതിരിക്കാനും പരിഹരിക്കാനും ഈ ജാഗ്രതി സഹായിക്കുന്നു. കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് കൃത്യസമയത്ത് പരിഹാരം ഉറപ്പാക്കുകയാണ് ഈ നൂതന പോർട്ടലിന്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അഴിമതിരഹിതമായ ഒരു വിപണി കെട്ടിപ്പടുക്കാം.

ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണ.

0: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: അല്പസമയത്തിനുള്ളിൽ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9495656321. മറ്റൊരു നമ്പർ കൂടി: 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ വി എസിനൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുക്കളത്തോട്ടത്തിനെ കുറിച്ചാണ്. യൂഷ്വലി നമ്മൾ പറയാറുണ്ടല്ലോ, ന്യൂട്രീഷണൽ കിച്ചൺ ഗാർഡൻ,

0: പോഷക തോട്ടം എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ഇതൊരു നോർമൽ നമ്മുടെ കിച്ചൺ ഗാർഡനും ഒരു ന്യൂട്രീഷണൽ കിച്ചൺ ഗാർഡനുമായിട്ടുള്ളൊരു വ്യത്യാസം എന്തുവാണ്?
1: സാധാരണ നമ്മുടെ ഒരു കിച്ചൺ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ലഭ്യമായ പച്ചക്കറി വിത്തുകളും തൈകളും ഒക്കെ വെച്ചാണ് നമ്മളത് സജ്ജീകരിക്കുന്നത്. പക്ഷേ പോഷകത്തോട്ടം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോഷകാവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു തോട്ടം, ഒരു അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പോഷകാവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലവണങ്ങളും അതുപോലെ മാംസ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട്, അപ്പോൾ അത് നമ്മുടെ പച്ചക്കറികളിലൂടെയും കുഞ്ഞു മക്കളുണ്ടാവും വീടുകളിൽ, അപ്പോൾ അവർക്കും വിഷാംശം ഇല്ലാത്ത വളരെ ആരോഗ്യപരമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് സജ്ജീകരിക്കുന്ന ഒരു അടുക്കളത്തോട്ടമാണ്.
0: വലിയ വ്യത്യാസമില്ല, ഇത് ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്നു, മറ്റേ നമുക്ക് അവൈലബിൾ ഉള്ള സ്ഥലത്ത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ആണ് നമ്മൾ ചെയ്യുന്നത്.
1: അതെ.
0: അപ്പം നമ്മളൊരു ന്യൂട്രീഷണൽ കിച്ചൺ ഗാർഡൻ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം എത്ര വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണം നല്ലൊരു ബാലൻസ്ഡ് ഫുഡ് ആവാൻ വേണ്ടി, ഇത് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: അതെ അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് നമുക്ക് ഒരു അഡൽട്ടിന് ഒരു ദിവസം 300 ഗ്രാമാണ്, 300 മുതൽ 350 ഗ്രാമാണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് ഒരു 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് ഓരോ ദിവസം, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മളൊരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരം.
0: ഫാക്റ്റ് അതാണ്.
1: അതെ. അപ്പം അത് നമുക്ക് എങ്ങനെയെങ്കിലും അത് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷി വകുപ്പായാലും കാർഷിക സർവകലാശാല ആയാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
0: മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
2: ഹലോ
0: ഹലോ ഹലോ
2: ഹലോ നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുക്കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേഴ്സി ജോസഫ് ആണ്.
0: ആ മേഴ്സി മാഡം, ചോദിച്ചോളൂ. സുഷ മാഡം നമ്മോടൊപ്പം ഉണ്ട്.
1: മാഡം നമസ്കാരം.
2: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്, കൂടാതെ ഈ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടിലെ വെയിറ്റൊക്കെ ചേർത്ത്, അപ്പൊ അതൊക്കെ എനിക്ക് മൂല്യവർദ്ധത എനിക്ക് വിൽക്കാനായിട്ട് സാധിക്കുമോ? പിന്നെ എനിക്ക് വൈൻ ചെയ്യാനും ആഗ്രഹമുണ്ട്. ഞാൻ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് സാറിന് ഒരു ഉപദേശം അതിന് തുടക്കിട്ട് നന്നായിരുന്നു.
0: ഓക്കെ മാഡം, നമ്മൾ മാഡം ചോദിച്ച മാതിരി ഒരു ജൈവവള കൂട്ടെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത്, ഇത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരും മാഡത്തിന്. അപ്പോൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്നാൽ അത് വരും. ആ സമയം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വിളിക്കുക മാഡം.
2: അല്ല അല്ല സാർ, ഞാൻ ജൈവവളം ചെയ്യുന്നത്, ഞാൻ രണ്ട് തരത്തിൽ ചെയ്യുന്നത്, ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലെല്ലാം ഇട്ട് അത് അതൊരു വളമാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് അതൊരു വളമാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് ഈ എന്താ കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. അപ്പൊ അതെനിക്കൊന്ന് കുറച്ച് എനിക്ക് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സെയിൽ ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതൊന്ന് എന്താ പറയുന്ന കമ്പോസ്റ്റീവായിട്ട് ചെയ്യാനും.
1: മാഡം വിൽപ്പനയുമായിട്ട് ബന്ധം മാഡം, അതായത് നമുക്കിപ്പം മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുണ്ട്. അപ്പോൾ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ നല്ല രീതിക്ക് നമ്മുടെ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പം മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെ കൃഷിവകുപ്പിന്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം

0: അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
1: ഓക്കെ, പിന്നെ രണ്ടാമത് എനിക്കറിയാം, ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുന്നു. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറില്ല. ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോവുകയാണ്.
0: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ, VFPCK? കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ അവർക്ക് മാർക്കറ്റുകളുണ്ട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക, അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
2: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം. ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
1: ഞാനങ്ങനെ ഒന്ന് കൂടാൻ ശ്രമിച്ചു സാറ്, 30 ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവർ വിളിച്ചു, അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ
2: ആ എന്തായാലും നല്ല കാര്യം മാഡം വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഇപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്. ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്.
0: അതെ, പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അത് നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും,
2: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്കത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാന്റിംഗ് ഒക്കെ നടത്തി, ഘട്ടം ഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
2: വരുമാന മാർഗം,
0: പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്.
2: മേഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്, ഫോൺ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. മേഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാന്ന് വിചാരിച്ചു, 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
0: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് 1/2 സെന്റ് എന്നാണ്. ഒരു ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കിൽ 1/2 സെന്റ് ആണ്. അപ്പോൾ ഒരു 4 മെമ്പർ ഫാമിലിക്ക് 2 മുതൽ 2.5 മുതൽ 3 ഇടയ്ക്കുള്ള ഒരു സെന്റ് 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് നമുക്കിപ്പോൾ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ താഴെ ഭാഗത്ത് നമുക്ക് പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
2: അവിടെയും ചെയ്യാൻ സാധിക്കും. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ, എന്റെ പേര് സാബു എന്നാണ്.
2: പറഞ്ഞോളൂ സാബു സാർ.
3: എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്,
2: സാറിന്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ. കുറച്ചൊരു സിഗ്നൽ ഉള്ള സ്ഥലത്ത് കുറച്ചൊന്ന് ഉറക്കെ പറയാവും സാർ.
3: അപ്പൊ ഞാൻ പറയുന്നത്, ഈ വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ സങ്കല്പമാണ്. ABCD എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ വൈറ്റമിൻ എന്നൊക്കെ പറയുന്ന ABCD ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചവർക്ക് മാത്രമാണോ വിറ്റമിൻ ബാധകമായിട്ടുള്ളത്? അത് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ മുഖം കടുവ അതൊക്കെ നോക്കുവാണെങ്കിൽ അത് ആകപ്പാടെ കഴിക്കുന്ന മാംസം മാത്രമാണ്, ബാക്കി ആഹാരമൊന്നും കഴിക്കത്തില്ല. പക്ഷെ അതൊക്കെ വളരെ ഹെൽത്തിയാണ്. മനുഷ്യന് മാത്രമേ ഈ പലതരം വെറൈറ്റി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാൻ കാരണം അതിന്റെ പിന്നില് ട്രൂത്ത് എന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന്.
0: സാർ നമസ്കാരം. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം ഈ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്.

0: കാരണം നമ്മൾ മിശ്ര ഭോഗികളാണല്ലോ. സസ്യാഹാരവും അതുപോലെ മാംസ്യാഹാരവും കഴിക്കും. അപ്പോൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് പാല് പോലെയുള്ള പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളുണ്ട് അവരുടെ മാംസ്യത്തിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് പോകാനായിട്ട്. പിന്നെ തീർച്ചയായിട്ടും ആവശ്യമാണ് സാർ. ഒരു ആരോഗ്യ വിദഗ്ധനെ സാറ് പരിചയപ്പെട്ട് അത് മനസ്സിലാക്കുന്നതായിരിക്കും അത് ഒരു സാറിന് കൺവിൻസ്ഡ് ആവാൻ നല്ലതെന്ന് തോന്നുന്നു.
1: പക്ഷെ ഇതൊക്കെ പ്രൂവനാണ് സാർ, ഇതെല്ലാം റിസർച്ച് കൊണ്ടും അനുഭവം കൊണ്ടും എല്ലാം പ്രൂവനാണ്. നമ്മുടെ ട്രഡീഷണൽ ഫുഡിൽ തന്നെ എല്ലാ വൈറ്റമിൻസും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. വിളിച്ചതിന് വളരെ നന്ദി സർ. മേഡം, 2.5 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് മട്ടുപ്പാവാം അല്ലെങ്കിൽ നിലവാവാം, ഒരു 4 അംഗമുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അപ്പോൾ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പം നമുക്ക് മഴ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതേപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഉയർത്തി തവാരങ്ങൾ. അതുപോലെ തന്നെ ചാലുകളും നമ്മൾ കൊടുക്കണം, കാരണം അധിക ജലം, കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പു വരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
1: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ,
0: അതെ, നമ്മുടെ അതിന് നമ്മളിപ്പോൾ അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ വള്ളി രൂപത്തിലുള്ള പയർ പോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മളൊരു നോർത്ത്, അതായത് നമ്മുടെ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ
1: പന്തല്
0: കൊടുക്കുന്ന രീതിയിൽ വേണം.
1: മേഡം, ഒരു ശ്രോതാവും കൂടെ ഉണ്ട്, സംസാരിച്ചിട്ട് നമുക്കിത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം
1: സാറേ. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പള്ളിക്കത്തോട്ടെ മധുസൂദൻ കർത്താവെന്ന് പറയും.
1: ആ, പറഞ്ഞോളൂ മധുസൂദൻ സാർ, ചോദിച്ചോളൂ.
2: ഞാൻ കൃഷിയൊക്കെ, എനിക്ക് സാറ സ്ഥലമൊക്കെ ഉള്ളത്, എന്നാൽ അതിനകത്ത് ഞാൻ കുറെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പാവലും വെണ്ടയും വഴുതനയും വീട്ടിലോട്ട് ആശയങ്ങളൊക്കെ ഞാൻ പറിച്ചെടുക്കും. കൊടുക്കാനൊന്നുമില്ല, കുറച്ചൊക്കെ ആയിക്കഴിയുമ്പോൾ അയലോക്കത്തുകാർക്കൊക്കെ ശേഖരിച്ച് കൊടുക്കുന്നല്ലാതെ വിലയ്ക്ക് കൊടുക്കുന്നു. എല്ലാ വീട്ടുകാർക്ക് ഇച്ചിട്ട് കൊടുക്കും.
1: സാർ എന്തുവാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
2: അതെ, കുറച്ചൊക്കെ അങ്ങനെ മൊത്തം പുഴു തിന്നുന്നില്ല. ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്?
1: ഏതിന്റെ ഇലയാണ് പുഴു തിന്നുന്നത്? പച്ചക്കറിയുടെ ആണോ?
2: പാവലി. ഈയിടെ രണ്ട് പാവലി വെച്ച് വീതിച്ച് നല്ല നിറച്ച് കായൊക്കെ ആയി വന്നപ്പോഴത്തേനും ആ ഇല മൊത്തം പുഴുവന്നു. ഞാൻ കങ്കരം കണ്ട വെട്ടി പറത്തി കാണും.
0: സാർ നമസ്കാരം. ഇപ്പോ നമുക്ക് പാവൽ പടവലം പോലെയുള്ള പച്ചക്കറികളാണല്ലോ അല്ലെ ചേട്ടൻ കൃഷി ചെയ്യുന്നത്?
2: അപ്പൊ
0: ജൈവ രീതിയിലുള്ള കൃഷി ആയിരിക്കുമല്ലോ, വീട്ടുവളപ്പിലും കൂടെ ആയതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിലല്ലോ ചെയ്യുന്നത് അല്ലേ? ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ രീതിയിൽ ഒരുപാട് കീടരോഗ പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇപ്പോ നമുക്ക് പുഴുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ബിവേറിയ ബാസിയാന എന്നൊരു മിത്ര ജീവാണു ഇതുണ്ടല്ലോ, ഉപാധിയുണ്ട്, കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബിവേറിയ എന്ന് പറയും. അത് ഈ കൃഷി കാർഷിക സംബന്ധമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ കൃഷി വകുപ്പിന്റെ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ബിവേറിയ എന്നൊരു മിത്ര കുമിളാണ്. അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പൊ അത് ആഴ്ച തോറും ഒരാഴ്ചയിൽ ഒരു ദിവസം എന്ന ക്രമേണ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പുഴുക്കൾ മാറി നിൽക്കും. ഇത് കൂടാതെ വേപ്പധിഷ്ഠിത കീടനാശികൾ ഇപ്പം മാർക്കറ്റിലും കിട്ടും വാങ്ങാനായിട്ട്. വേപ്പധിഷ്ഠിത കീടനാശികൾ കിട്ടും, അത് നമ്മൾ മേടിച്ച് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ പുഴുക്കളെ നിയന്ത്രിക്കാൻ സാധിക്കും.
1: പിന്നെ ഒത്തിരി അധികം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ തോതിൽ ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം.
2: ഒത്തിരിയൊന്നുമില്ല, കുറച്ച്. ഞാൻ കടയിൽ കൊടുക്കുന്നില്ല, അയലക്കാർക്കൊക്കെ കുറച്ച് കൊടുക്കുന്നില്ല, അതെ, കടയിലൊന്നും കൊടുക്കുന്നില്ല.
1: ഓക്കെ, അപ്പൊ ഈ മാഡം പറഞ്ഞ മാതിരി തന്നെ

0: ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ആ പുഴുക്കളൊക്കെ മാറും. ഓക്കെ ഓക്കെ, വളരെ നന്ദി. അപ്പം മാഡം, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു ലേ ഔട്ട് ചെയ്യേണ്ടതെന്ന്.
1: അതെ, അപ്പോൾ നമ്മൾ ലേ ഔട്ട് ഈ രീതിയിൽ നമുക്ക് 5 മുതൽ അല്ലെ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഇത് പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ് മണ്ണ് നമ്മൾ അമ്ലത്വം ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് മണ്ണിൻ്റെ ഒരു അമ്ലത്വത്തിൻ്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ അപ്പോൾ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും ഇപ്പോൾ പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പോഷകത്തോട്ടത്തിൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്, കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷാംശം നേരിടുന്ന ഒരു വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
0: അപ്പോൾ സ്വന്തം അത് നമ്മൾ തന്നെ ചെയ്താൽ സുരക്ഷിതമായുള്ള നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും.
0: മേഡം ഒരു ശ്രോതാവും കൂടി ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
0: ആ നമസ്കാരം, ആരാണ്?
2: നമസ്കാരം, ഞാൻ തിരുവല്ലയിൽ മോഹൻ എന്ന് പറഞ്ഞ ഒരാളാണ്.
0: ആ പറഞ്ഞോളൂ മോഹൻജി, ചോദിച്ചോളൂ. ഡോക്ടർ സുഷ നമ്മുടെ ഒപ്പം ഉണ്ട്.
2: ആ ഞാൻ മാഡത്തിനോട് ഒന്ന് ചോദിച്ചോട്ടെ?
0: ആ ചോദിച്ചോളൂ
1: സാർ. നമസ്കാരം, പറയണം.
2: നമസ്കാരം. നമസ്കാരം മാഡം. നമ്മുടെ ഈ മഴ, നമ്മുടെ ഈ കാലാവസ്ഥയില്
1: അതെ
2: നമുക്ക് ഇപ്പം ഈ അടുക്കളത്തോട്ട് വന്നാലും അല്ലാതെ ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഈ കൃഷിഭവൻകാര് തന്നെ ഇപ്പൊ ഓണ ഒരുമുറം പച്ചക്കറി എന്നും പറഞ്ഞൊരു പദ്ധതി ഇറക്കിയില്ലേ?
1: അതെ അതെ.
2: ഒരു പയർ എവിടെയും പറിച്ചതായിട്ട് മാഡത്തിനൊന്ന് കാണിക്കാൻ പറ്റുമോ?
1: ചേട്ട, നമുക്ക് ഇപ്പോ ചേട്ടൻ വയലും വീടും പരിപാടി കേൾക്കാറുണ്ടോ? ഇപ്പൊ ഒത്തിരി കർഷകര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുള്ളതല്ലേ? അതെ. അപ്പൊ ഒത്തിരി കർഷകര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുള്ള കേൾക്കാറില്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രൂഫ് ആണല്ലോ. ഒത്തിരി കർഷകര് കേരളത്തില് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അവരുടേതായ രീതികളിലൊക്കെ.
2: മാഡം, അത് ചിലപ്പോ ഇതുപോലെ വെള്ളം കയറാത്ത സ്ഥലം അതുപോലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം എന്നാലും ഒരു 40 ദിവസം കൊണ്ടൊന്ന് ഏതായാലും വിളവെടുക്കാൻ ഏത് വലിയ കൃഷിക്കാരനാന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ലെന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയും.
1: എന്തായാലും ചേട്ടൻ ശ്രമം കൈവിടണ്ട, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക.
2: ഞാൻ ശ്രമം കൈവിടത്തില്ല, ഞാൻ അവിടെ CTCR.
0: ഓ ആ ആ പുള്ളിക്കാരന്റെ ഡൗട്ട് ഇതായിരുന്നു, 40 ദിവസത്തിനകം ചെയ്യാൻ സാധിക്കുമോ എന്ന്.
1: നമുക്കത് ഇപ്പൊ പല രീതി, അതാണ് സ്റ്റാക്ക്, ഘട്ടം ഘട്ടമായിട്ട് കൃഷി നമുക്ക് പ്ലാൻ ചെയ്യാം. അതാണ് പ്ലാനിങ് എന്നൊരു പരിപാടി ആവിഷ്കരിക്കേണ്ടത്.
0: അപ്പൊ എന്താന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു നോക്കിയാൽ എന്തായാലും നടക്കുന്നുണ്ട്. കർഷകരത്
1: പ്രതിസന്ധികൾ വരും, പക്ഷെ നമ്മളെല്ലാം പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ.
0: വെള്ളം നിറയുന്നൊക്കെ സ്ഥലമാണെങ്കിൽ അതനുസരിച്ച് തന്നെ നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പൊ മേഡം, നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ മേഡം പറഞ്ഞ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മുരിങ്ങയിലയുണ്ട്, മുരിങ്ങയില നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടുമ്പം തോട്ടത്തിന്റെ ഏത് ഭാഗത്തിലായിരിക്കണം?
1: നമ്മൾ ഈ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു തോട്ടം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലോ ഷേപ്പിലാവുമ്പോൾ സൈഡുകളിലും വശങ്ങളിലായിരിക്കണം നമ്മുടെ ഈ മുരിങ്ങ അരി ആണെങ്കിലും അതേപോലെ പപ്പായ ആണെങ്കിലും കറിവേപ്പാണെങ്കിലും. പ്രത്യേകിച്ചൊരു നമ്മൾ വടക്ക് സൈഡും അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും ഈ പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ കറിവേപ്പിലയാണെങ്കിലും പപ്പായ മുരിങ്ങ പോലെയുള്ളവ ചെയ്യേണ്ടത്.
0: പിന്നെ പന്തലിടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലത്തെ സ്ഥലവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? കുറച്ച് ഷേഡ് ലവിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ
1: തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വെയിൽ ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ രീതി തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ
0: എളുപ്പം കിട്ടുന്ന
1: ചെയ്യാൻ സാധിക്കും.
0: മാഡം, ഒരു ലിസ്ണറും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ സാർ, ആരാണ് സംസാരിക്കുന്നത്?

0: ആ സാറേ, ഞാൻ മലയിൽ പറ്റിയ നാൻകുമാറാണ്.
1: ആ പറഞ്ഞോളൂ അനിൽജി.
0: ഈ നമ്മുടെ ഈ ടെറസിന്റെ മുകളില് ഈ മലക്കറികൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഒരു ദിവസം നമ്മളതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയിരിക്കും. ആ സമയം നമ്മൾ കറയില വെക്കുന്നതാണെങ്കിൽ അത് വാണം. അന്നേരം അത് നമ്മളൊരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ രണ്ടു ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. അന്നേരം അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാനുള്ള മാർഗം ടെറസിന്റെ മുകളിലാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെറസിന്റെ പുറത്ത്. പിന്നെ ഈ മലക്കറികളിലല്ല, ഈ കാന്താരിയൊക്കെ ഉള്ള ഏകദേശം നല്ല ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി വെള്ള പൂക്കര് പോലെ ഒരു സംഭവം ഉണ്ട്. ഇരിക്കുന്നത് കമ്പ്ലീറ്റ് ആയി അതിന്റെ തണ്ട് മൊത്തം ഉണങ്ങിക്കഴിഞ്ഞിട്ട് കുറയാണ്. അങ്ങനെ എനിക്ക്
2: നമസ്കാരം. സാർ പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ജലസേചനം കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് വെയിൽ നല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ.
0: അപ്പോ
2: അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് ഈ തിരിനനയോ അല്ലെങ്കിൽ തുള്ളിനന ചെറിയ ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ അപ്പോൾ അത് വേരുപടലത്തിലേക്ക് മാത്രം ജലം കൊടുക്കുക, അപ്പോൾ അധിക ജലം നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.
1: ചില ആൾക്കാരൊക്കെ ബോട്ടിൽ വെച്ചും തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്,
2: പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ചിലര് നമ്മുടെ പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വെക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോ
0: വെള്ളം മാറന്നു പോകാനുള്ള സാധ്യത
2: എന്താണ് കേട്ടില്ല സർ. നമ്മുടെ അതെ, അപ്പൊ ഗ്രോ ബാഗുകളിൽ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗുകളിലൊക്കെ അവര് ചെറിയൊരു ഹോളോട് കൂടിയാണ് കിട്ടുന്നത്. ഹോളിന്റെ വലിപ്പം കൂടുന്നതും ഒരു ചിലപ്പോൾ ഒരു പക്ഷെ ഒരു കാരണമാവും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇപ്പൊ നമ്മുടെ ചകിരിച്ചോർ പോലെയുള്ള വെള്ളം പിടിച്ച് നിർത്തുന്ന ഉണ്ടല്ലോ നമ്മുടെ വളർച്ചാ മാധ്യമത്തില്, അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചകിരിച്ചോർ കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയിലകൾ, പിന്നെ എപ്പോഴും മൾച്ച് അതായത് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മണ്ണ് ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും. കരിയില ഇപ്പൊ പല കർഷകരും പറയാറുണ്ട്, അത് അവര് മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും. ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അത് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന് അതായത് നമ്മുടെ ആവര പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിനെ ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ. കാന്താരിയുടേത് ഇപ്പം ലക്ഷണം പറഞ്ഞത് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ചയായിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ടകളാണോ നമ്മുടെ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം ഇതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
1: ശരി. വിളിച്ചതിന് വളരെ നന്ദി സാർ വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പം, ഇപ്പം നമുക്ക് നാടൻ വെറൈറ്റീസ് കിട്ടും, സങ്കരയിനം വെറൈറ്റീസ് ഉണ്ട്, ഹൈൽഡിങ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
2: നമ്മളിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കർഷകർ ഹൈൽഡിങ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ, കാരണം അതാവുമ്പോൾ

0: അപ്പോൾ വില കൂടുതലാണ്. അപ്പോൾ ഒരു പോഷകത്തോട്ടത്തിലേക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. സാധാരണ നോ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് കർഷക കേരള കർഷക സർവകലാശാലയുടെ വെള്ളായണി കർഷക കോളേജിലും വിത്തുകളും തൈകളും ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ അത് നമ്മൾ വാങ്ങി പ്രോട്രൈകളിലൊക്കെ ആണല്ലോ തൈ ഉൽപ്പാദിപ്പിച്ച്, അത് നല്ല രീതിയിൽ പ്രോട്രൈകളിൽ നിന്ന് തൈകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി നല്ല ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
1: പിന്നെ ഒരു ഹൈ യീൽഡിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ്
0: വിളവ് കിട്ടാനും സാധ്യതയുണ്ട്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളൊക്കെ ഹൈ യീൽഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
1: മേഡം ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ രാജകൃഷ്ണിയാണ്, കൊല്ലത്തുനിന്ന്.
1: പറഞ്ഞോളൂ.
2: എനിക്ക് രണ്ട് സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഈ ആപ്പിൾ ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം പുഴു കേടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ മാതളത്തിന്റെ പുറത്ത് ചില സീസണില് മാതളത്തിന്റെ പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെ. അതേസമയം കുറച്ച് ഇപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റില് മഴയൊക്കെ വരുന്നതിന് കുറച്ച് മുന്നത്തെ ക്ലൈമറ്റിൽ നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്ത ഡോട്ട് പോലെ വന്നിട്ട് പിന്നെ അത് അവിഞ്ഞ പിന്നെ ഈ തിരിനല സംവിധാനത്തിലെ തിരി തിരുനല സംവിധാനം ഇപ്പോ അത് മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പൊ അതെല്ലാം മാറ്റിയെങ്കിലും അതിനകത്ത് ഇടുന്ന തിരി നമുക്ക് വീട്ടിൽ എങ്ങനെ അത് ആക്കിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇനിയുണ്ട് ഡൗട്ട്. എന്നാലും അതിനെ
0: ഓക്കെ. നമസ്കാരം മാഡം. ആദ്യം പറഞ്ഞത് തക്കാളിയുടെ ദ്രുതവാട്ടമാണ് അല്ലേ? അപ്പം അത് നമുക്ക് ദ്രുതവാട്ടം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ ദ്രുതമാണ്. അപ്പോൾ ഒരു ദിവസം ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് വാടി നിൽക്കും അല്ലേ? അത് പെട്ടെന്ന് തന്നെ മറ്റ് ചെടികളിലേക്ക് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു എന്താണ് പ്രൊഫൈലാക്റ്റിക് മെഷർ, അതായത് ഈ രോഗം വരുമെന്നൊരു മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണാസ്, സ്യൂഡോമോണാസും പ്രത്യേകിച്ച് ഈ വാട്ടരോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഫലപ്രദമായത് സ്യൂഡോമോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസും 20 ഗ്രാം, അതുപോലെ ഒരുപിടി പച്ചച്ചാണകവും കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാക്റ്റിക് എന്ന നിലയിൽ അത് നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം കുടി അല്ലെങ്കിൽ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിൽ ഒന്ന് ഒഴിച്ച് ചുറ്റും അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും.
2: അപ്പോൾ ഇതിനൊരു
0: അതെ ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കേണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
1: മണ്ണിൽ വരുന്ന രോഗമാണ്,
0: മണ്ണിൽ അതെ മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ നമ്മൾ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പം മാവിന് അത് മാവിനുള്ള കെണിയുണ്ട്. അതുപോലെ നമ്മൾ കുക്കുർ നമ്മുടെ വെള്ളരിവർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം അങ്ങനെ ആ മാവിനൊരു മാവിന് മാങ്ങയിൽ വരുന്ന പുഴുക്കളുണ്ടല്ലോ, അതിന് എതിരെയുള്ള ഫെറമോൺ കെണികളുണ്ട്.
2: അപ്പൊ ഉപയോഗിക്കുന്നത്
0: ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഇപ്പൊ ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ ലെക്കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചതോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരിവർഗ്ഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. അപ്പൊ

0: വീട്ടിലതായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിംഗ് പറ്റുമല്ലോ ദിവസവും. അതെ, അത് നമുക്ക് വളരെ അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ട കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയങ്കോടം പഴം നമ്മൾ കനം കുറച്ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്യോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശിനി അതിൽ ഒഴിച്ചു വെച്ചാൽ ഈ പഴയച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസിക്കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട്, അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടാണ് തിരുനെന ഉണ്ടാക്കുന്നത്, തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ ഇപ്പം ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും റീപ്ലേസ് ചെയ്യണമെങ്കിൽ. കാരണം നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
1: മാവിന്റെ മാവില വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള, ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം?
0: നമ്മൾ വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പല ഇനോക്കുലം കമ്പോസ്റ്റും കിട്ടും. ഇനോക്കുലം കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോബീൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ലഭ്യമാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിങ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കരിയിലകൾ നിറച്ച്, പക്ഷെ അത് കരിയിലകൾ കമ്പോസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കരിയിലകൾ വെച്ച് കമ്പോസ്റ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാറുണ്ട്,
2: കുറച്ച് എളുപ്പമാകും.
0: അതെ, പക്ഷെ കരിയിലകൾ എന്റെ അഭിപ്രായത്തിൽ ശേഖരിച്ച് അതിനെ ഒന്ന് ഈ മൽപ്പുതയിടാനും അതുപോലെ ഒരു മാധ്യമത്തിലും വളർച്ചാ മാധ്യമത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
2: അതെ, അങ്ങനെ തന്നെ കെട്ടിവെച്ചാലും കുറച്ചൊരു
0: നനവുകൊണ്ട് അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതെ, ഒത്തിരി കർഷകർ അങ്ങനെ പറയുന്നുണ്ട്.
1: ഞാൻ അങ്ങനെ കെട്ടിവെച്ച് എടുക്കാറാണ് പതിവ്, എന്നാലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി കിട്ടുന്നില്ല.
2: കുറച്ചൊരു നനവ് കൊടുക്കണം മാഡം, ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് എളുപ്പം പൊടിഞ്ഞു കിട്ടും. ഓക്കെ ഓക്കെ മാഡം, വിളിച്ചതിന് വളരെ നന്ദി. മേഡം, ഈ നമ്മുടെ പോഷകത്തോട്ടത്തിൽ നമ്മൾ ഈ കിഴങ്ങ് വർഗ വിളകൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും?
0: അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80 മുതൽ 100 ഗ്രാം ഒരു ദിവസം നമ്മൾ കിഴങ്ങ് വർഗ വിളകൾ കഴിക്കണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ റെക്കമെൻഡേഷനും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരുന്ന കാരണം പലരും അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണ്. പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഇപ്പം വളരെ പ്രാധാന്യമേറി വരുന്നത് മധുരക്കിഴങ്ങ്, അതുപോലെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പം കപ്പ നമ്മൾ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ.
2: അത് കുറച്ച് വളർന്നു വന്നാൽ നമുക്ക് കുറച്ച് ഷെയ്ഡാവും.
0: അതെ അതെ അതെ,
2: തോട്ടത്തിൽ സ്ഥലം കുറവാണെങ്കിൽ അവിടെ
0: വാണിജ്യാടിസ്ഥാനത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ട്.
2: പിന്നെ മേഡം, ആദ്യം തന്നെ മേഡം സൂചിപ്പിച്ച ഒരു ശ്രോതാവുണ്ട്, എടുത്തിട്ട് നമുക്ക് പിന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം സർ.
3: ആ, ഞാൻ ഇത് കൊല്ലം കുടിച്ചോട് എന്ന് സദാശിവനാണ്.
2: ആ, പറഞ്ഞോളൂ സദാശിവൻ ജി.
3: സാറേ, ഈ വീട്ടുവളപ്പിലൊരു പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞില്ലേ, പച്ചക്കറിത്തോട്ടം നല്ല ലാഭമായിട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്റെ ഓർമ്മ വെച്ച നാളുമുതലേ വീട്ടിലേക്ക് പച്ചക്കറികൾ ഉണ്ടാകാൻ ഞങ്ങൾ എരിയിലൊന്നും പേടിക്കാറില്ല. ഇപ്പൊ ഈ 2 വർഷം മുമ്പ് ഒരു കുമ്പളം വീട്ടിൽ വെച്ചൊരു കമ്പിളിയാരം ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തൊരു കുമ്പളം നട്ടിരുന്നു. ആ കുമ്പളത്തിൽ നിന്ന് ശരിക്കും കായ് കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം.
2: ഓക്കെ, സന്തോഷം.
3: ഈ വർഷവും അതുപോലെ ഒരു കുമ്പളം നട്ടു. കുമ്പളം നട്ട് അതിൽ നിന്ന് കാ പിടിച്ച് പറിച്ച് ഇപ്പം 3000 രൂപയുടെ കാ കൊടുത്തു അങ്ങനെ.
2: വളരെ നല്ല,
3: 3000 രൂപയുടെ കാ കൊടുത്ത് നേരത്തെ ചില്ലറയുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ട് കൂട്ടിയില്ല, ആഴ്ചവരും പറിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കും. ഇനിയിപ്പം ഒരു 2-3 ആഴ്ചകളെ കൊടുക്കാൻ കാണും.
2: അതാ നമ്മള് മേഡം ആദ്യം സൂചിപ്പിച്ചു, ഇങ്ങനെ നമ്മള് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തു കൊടുത്താൽ ഒരു വരുമാന മാർഗവും നമുക്ക് ഇതിൽ നേടാൻ സാധിക്കും. വളരെ നന്ദി സദാശിവൻജി. മേഡം, നമ്മൾ ആദ്യം സൂചിപ്പിച്ചായിരുന്നു മേഡം ഈ സ്റ്റാഗേർഡ് പ്ലാന്റിങ്, നമ്മൾ ചിലപ്പോൾ എല്ലാം ഒന്നിച്ച് നട്ടാൽ ഒന്നിച്ച് വിളവ് കിട്ടുമ്പം നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനാണെങ്കിൽ സ്റ്റാഗേർഡ് പ്ലാന്റിങ് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ?
0: അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഘട്ടം ഘട്ടമായിട്ട് തുടർച്ചയായി

0: മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കൂടുതൽ പയറ് പോലെയുള്ള വിളകളാണെങ്കിൽ ഒരു 30 മുതൽ 45 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് സോ ചെയ്യുന്ന രീതിയിലും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും വീട്ടാവശ്യത്തിന് അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകും.
1: ഇനിയിപ്പം നല്ല വെറൈറ്റീസ് ഉണ്ടല്ലോ, ഏത് സീസണിലും നമുക്കത് ചെയ്യാൻ സാധിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളുണ്ട്.
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം മേഡം.
2: നമസ്കാരം മേഡം, എനിക്കൊരു മാവുണ്ട്.
1: ആരാണ് സംസാരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്താം.
2: എന്റെ മകട്ടുന്ന ജാനകിയാണ്.
1: പറഞ്ഞോളൂ മേഡം.
2: നമുക്കൊരു മാവുണ്ട്. ആ മാവ് പൂത്ത് തന്നെ മാങ്ങ പ്രായം കഴിയുമ്പോ തന്നെ ആ മാങ്ങയിൽ അത്രയും പുഴു വരും, അത് വിളയാൻ പറ്റൂല. ഈ ആ പുഴു വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: നമസ്കാരം മാഡം. നമുക്ക് മാവിൽ ഇപ്പോൾ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് മാവിൽ ഈ പുഴു വരാതിരിക്കാനുള്ള ഫെറമോൺ കെണികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വെള്ളായണി കാർഷിക കോളേജിൽ വന്നു കഴിഞ്ഞാൽ 150 രൂപ കൊടുത്താൽ ഒരു കെണി കിട്ടും. അത് നമുക്ക് തുടക്കത്തിൽ, അതായത് കണ്ണിമാങ്ങ പ്രായത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുന്നേ പറ്റുമെങ്കിൽ ഒരു പൂക്കുന്ന സ്റ്റേജ്, അവസാനത്തെ ആ ഒരു പൂക്കുന്ന സ്റ്റേജിൽ തന്നെ ഇത് കൊണ്ട് തൂക്കിക്കഴിഞ്ഞാൽ ഒരു ഇല്ല, തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത് ശിഖരത്തിലെ, ശിഖരത്തിൽ തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത്. അത് ആ സാധനം മേടിക്കുമ്പോൾ അതിൽ അതിലെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും.
1: ഈച്ചകൾ അതിന്റെ അകത്ത് വരുന്നതാണ്.
0: അതെ അതെ, അതായത് നമ്മൾ ആണീച്ചകളെയാണ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ആണീച്ചകള് വരുമ്പോ തന്നെ മേറ്റിംഗ് നടക്കാതെ പെണീച്ചകൾക്ക് മുട്ടയിടാൻ സാധിക്കില്ല മാങ്ങയില്. ആ എല്ലാ വർഷവും തൂക്കിയിടണം. എല്ലാ വർഷവും എന്ന് മാത്രമല്ല, കാരണം ഇതൊരു ആവിയായിട്ട് പോകുന്നൊരു ഇതാണ്, കെമിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പറ്റുമെങ്കിൽ ഒരു മാസം കഴിഞ്ഞൊന്ന് രണ്ടാമത്തെ എടുക്കേണ്ടി വരും. അതിന്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എഫക്ട് കുറയും. പിന്നെ മഴയും വെയിലും ഒക്കെ കൊള്ളുന്നതല്ലേ.
2: അല്ല, ചിലവര് പറഞ്ഞ ഈ കഴിയില് തൂത്തുകൂട്ടി അതിന്റെ കത്തിച്ചാ പോകുന്ന, അത്
0: അത്ര ഫലപ്രദമാണെന്ന് തോന്നിയിട്ടില്ല. കരിയില കത്തിക്കുന്നോണ്ട് കൂടുതൽ ചിലപ്പം പുഷ്പിക്കാനൊക്കെ സഹായിക്കുമായിരിക്കും, പക്ഷേ നമ്മുടെ പഴയച്ചയെ നിയന്ത്രിക്കാൻ അത്ര ഒരു എഫക്റ്റീവ് അല്ല. പിന്നെ നമുക്ക് നേരത്തെ കേട്ട പോലെ വേറെയും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കെണികളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കെണി ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് ഈ പഴയീച്ചകൾ വന്ന് വീഴുന്ന രീതിയിൽ തുളസി കെണിയോ തുളസി ശർക്കരയും കൂടെ ചേർത്തിട്ട്, പക്ഷെ ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ അതിലിടണം, ചിരട്ടയിലോ മറ്റോ കെട്ടി തൂക്കാം. അതുപോലെ അത് കൂടുതലും നമ്മൾ വെള്ളരി വർഗ വിളകൾക്കാണ് അത് നിർദ്ദേശിക്കാറുള്ളത്.
2: സോപ്പ് ചേർത്തും
0: സോപ്പ് ചേർക്കണം എന്നില്ല, ശർക്കരയും അതുപോലെ തുളസിയും കൂടെ ഏതെങ്കിലും ഒരു കീടനാശിനിയുടെ 2-3 തുള്ളിയും കൂടെ ഒഴിച്ചിട്ട് കെട്ടി തൂക്കി നോക്കാം. പക്ഷെ ഈ ഫെറമോൺ കണിയാണ് ഏറ്റവും ഫലപ്രദം, പറ്റുവാണെങ്കിൽ അത് മേടിച്ച് തൂക്കാന്നായിരിക്കും നല്ലത്. ഇല്ല ഇല്ല, അതൊന്നും പാടില്ല.
1: ഇത് ഈച്ച വന്ന് അവിടെ വീഴുമ്പം അത് ചത്തുപോകാൻ വേണ്ടിയാണ് നമ്മൾ അതിന്റെ അകത്ത് ചിരട്ടിക്കകത്ത് കുറച്ച് കീടനാശിനി കൂടെ ഇടുന്നത്. ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മേഡം. മേഡം, ഈ സ്റ്റാഗേർഡ് പ്ലാന്റിംഗ് മേഡം പറഞ്ഞു ഒരു 15 ദിവസമൊക്കെ ഇടവിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരു ശ്രോതാവ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ താഴെ തന്നെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്താൽ ഇച്ചിരിയും കൂടെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഉയർന്ന ബെഡുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് വെള്ളം നീർവാർച്ച ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ഇപ്പം പല മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ലംബ കൃഷി പോലെ ചെയ്യുന്നുണ്ട് കർഷകർ. അപ്പം അതെല്ലാം നമുക്ക് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: പിന്നെ നമ്മൾ ഇതിൻ്റെ നമ്മുടെ വളപ്രയോഗം ആദ്യം തന്നെ മേഡം സൂചിപ്പിച്ച് നമുക്ക് വീട്ടിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊഴിച്ച് നമ്മൾ രാസവളമൊക്കെ ഉപയോഗിക്കാറുണ്ടോ സാധാരണ?
0: സാധാരണ രീതിയിൽ രാസവളങ്ങൾ പൊതുവെ നമ്മൾ വീട്ടാവശ്യത്തിൽ അല്ലെങ്കിൽ ഒരു പോഷകത്തോട്ട സജ്ജീകരിക്കുമ്പോൾ രാസവളങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലേക്കാളേറെ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും മണ്ണിലെ സൂക്ഷ്മജീവികൾ കൂടുതൽ ഉണ്ടാവാനും ജൈവ രീതിയിലുള്ള കൃഷിയായിരിക്കും നല്ലത്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ, നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുകയും

0: അതേപോലെ മണ്ണിൽ ഇപ്പോൾ കുമ്മായം, കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാം അമ്ലത്വം പരിഹരിക്കാനായിട്ട്, കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കാം. അപ്പോൾ ആ രീതിയിലൊരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും
1: ഉത്തമം.
0: ഉത്തമം.
1: ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാർ.
1: ആ നമസ്കാരം, പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
2: ലതികയാണ്, വെഞ്ഞിയോടിൽ നിന്നാണ്.
1: ഹാ ഹാ, പറഞ്ഞോളൂ ലതിക മേഡം.
2: സാർ, എനിക്ക് അറിയാനുള്ളത്, ഞാനൊരു ചേന എന്റെ വീട്ടിൽ നട്ട് വളർത്തി എടുത്തതാണ്, നല്ല പാകമായി എടുത്തു. പക്ഷെ 4 വർഷവും അതില് മുള പൊട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ മുള പൊട്ടിയ ഭാഗം വെട്ട് വെട്ടിയെടുത്താൽ എനിക്ക് ഇനി അത് നടാമല്ലോ, നട്ടുകൂടെ?
0: ഓക്കെ മാഡം, നമസ്കാരം. ചേന നമുക്ക് മിനി സെറ്റ് പ്ലാന്റിംഗ് എന്നൊരു ടെക്നോളജി ഉണ്ട് കേട്ടോ. ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ അവർ ആ ഒരു സാങ്കേതിക വിദ്യ അവർ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ ഈ മുള വരുന്ന ഭാഗത്ത് കട്ടി കട്ട് ചെയ്ത് മിനി സെറ്റായിട്ട്, മനസ്സിലായില്ലേ, ആ രീതിയിൽ നമുക്ക് ചേന നടാൻ പറ്റും.
2: ഞാൻ വീട്ടില് നട്ട് വളർത്തി എടുത്തപ്പോ പ്രാവശ്യം എടുത്തപ്പോഴാണ് അങ്ങനെ ഇത് കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് കേട്ടതുകൊണ്ടൊന്ന് വിളിച്ചു വെച്ചാൽ ചാണകത്തില് ചാണകം കലക്കി മുക്കി വെച്ച്
0: അതെ ഉണക്കി എടുത്തിട്ട്, അതെ വേണമെങ്കിൽ ഇച്ചിരി സ്യൂഡോമോണാസും കൂടെ ചേർത്തിട്ട് അത് ഉണക്കി എടുത്തിട്ട് തണലത്തുണക്കി നമുക്ക് നടാൻ പറ്റും.
2: ചിങ്ങ ഒന്നാം തീയതി ഒന്ന് നട്ടാലോ ഒന്ന് ആഗ്രഹിച്ച് അങ്ങനെ വച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് പരിപാടി വന്നപ്പോ ഒന്ന് ചോദിച്ചാൽ ഒരു സംശയം തീർത്ത് ചെയ്യാമല്ലോ എന്ന് കരുതി.
1: ധൈര്യമായിട്ട് നടും മേഡം. ഡോക്ടർ സുഷ സൂചിപ്പിച്ച മാതിരി തന്നെ മിനി സെറ്റ് ആണ്. നടുമ്പം ചിലപ്പം ചേന അത്ര വലുതായിട്ട് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ചേന വലുപ്പമുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട്.
2: അത് മതി നമ്മുടെ ആവശ്യത്തിന്. സാർ, അത് രണ്ട് ചോദ്യം കൂടി ഉണ്ട്. സീതപ്പഴം, അത് കണക്കിന് ഈ മാവ്, സീതപ്പഴത്തിൽ ഇപ്പോഴാണ് മറ്റേ, എനിക്ക് അങ്ങനെ കായൊന്നും ചീത്തയായി പോകാറില്ലായിരുന്നു. കാ അങ്ങ് പാകമായി വരുന്ന സമയത്ത് കാ മൊത്തത്തിൽ നിന്ന് കറുത്ത് നശിച്ചു പോകുന്നു. അതുപോലെ ഇനി മാവിന്റെ ഇതിലും തളിരിട്ട് വരുന്ന സമയത്ത് ആ മണ്ട പാകം മൊത്തം കറുത്ത് അതും അങ്ങ് ചീഞ്ഞു പോകുന്നു. അതിനെന്താ ചെയ്യേണ്ടത് സാർ?
0: അതായത് സീതപ്പഴം കായ് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചീച്ചി? അത് ചെറിയ കായോ? അത് പെട്ടെന്ന് ഉണങ്ങി പോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ചുവട്ടിൽ കുറച്ച് കുമ്മായം ഇടുക. കുമ്മായം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കുമിൾനാശിനി ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട്, അപ്പം കോപ്പർ ഓക്സി ക്ലോറൈഡ് പോലെയുള്ള കുമിൾനാശിനികൾ അവൈലബിൾ ആണ്. അത് നമുക്കൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, പക്ഷെ നേരിട്ട് പഴങ്ങളിൽ വീഴാത്ത രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുമോയെന്ന് ശ്രമിക്കുക. കുമ്മായം ചുവട്ടിൽ ഇച്ചിരി കുമ്മായം ഇടുക, അപ്പൊ മണ്ണിന്റെ അമ്ലത്വം പരിഹരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരും.
1: ഓക്കെ, വളരെ നന്ദി. ഇവിടെ നമ്മൾ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വെർമി കമ്പോസ്റ്റ് ചിലപ്പം അടുക്കള തോട്ടത്തിൽ ഇത് ചെയ്യാൻ അത്ര പറ്റാത്ത ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. വേറെ ഏതൊക്കെ കമ്പോസ്റ്റിംഗ് രീതികളാണ് കർഷകർ അവലംബിക്കേണ്ടത്?
0: നമ്മളിപ്പം കിച്ചൺ കമ്പോസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു കമ്പോസ്റ്റിംഗ് ഇനോക്കുലം, ഈ എന്ത് കമ്പോസ്റ്റ് ആണെങ്കിലും അതൊന്ന് ത്വരിതപ്പെടുത്താൻ ഒരു ഇനോക്കുലം ആവശ്യമായിരിക്കും. ഇപ്പം ഹരിതകർമ്മ സേന വഴിയും പല ഇനോക്കുലം വീടുകളിൽ കൊടുക്കുന്നുണ്ടല്ലോ. ചകിരിച്ചോർ ബേസ്ഡ് ആയിട്ടുള്ള ഇനോക്കുലംസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഏതെങ്കിലും ഇട്ട് നമുക്ക് ഡെയിലിയുള്ള വേസ്റ്റ് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് അതിൽ കുറച്ച് കമ്പോസ്റ്റ് ആയിട്ട്, ഇപ്പം വെള്ളായണി കാർഷിക കോളേജിൽ തന്നെ ഒരു ഇനോക്കുലം കമ്പോസ്റ്റ് പൊടി രൂപത്തിലുള്ളത്, അത് നമ്മൾ 1 കിലോ വേസ്റ്റ് ഇട്ടിട്ട് അതിൽ 5 ഗ്രാം ഈ ഇനോക്കുലം ഇട്ട് വീണ്ടും ഡെയിലി നമ്മളത് ആ പ്രോസസ്സ്. അപ്പോൾ പുഴുക്കളും വരുന്നില്ല. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സെറ്റ് തയ്യാറാവുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കൃഷി ഭൂമിയുള്ള ഇപ്പോൾ വാഴ പോലെയുള്ള വിളകളുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ നല്ലത് വെർമി കമ്പോസ്റ്റിംഗ് ആണ്.
1: ചെറിയൊരു ബിൻ മാതിരി
0: അതിലും ചെയ്യാം, പല അങ്ങനെ ചെയ്യാറുണ്ട്. ബക്കറ്റിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ചട്ടികളിലൊക്കെ ചെയ്യുന്നുണ്ട്. വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അടച്ചു വെക്കാനുള്ളൊരു സൗകര്യവും കൂടെ ഉണ്ടായാൽ മതി.
1: പിന്നെ അതിനു വേണ്ടിയുള്ള മണ്ണിര നമുക്ക്
0: വെള്ളായണി കാർഷിക കോളേജിൽ കിട്ടും.
1: ഹലോ
3: ഹലോ സാർ.
1: ആ നമസ്കാരം.
3: നമസ്കാരം,
1: ആരാണ് സംസാരിക്കുന്നത്? ഓ, കണ്ണൂരിൽ നിന്നാണ്. ആരാണ്? ആ പറഞ്ഞോളൂ ബാലകൃഷ്ണൻജി.
3: അതൊക്കെ രണ്ടേ മൂന്ന് അഭിപ്രായം. ഇന്ന് ഒരു വൈദ്യുതി പൂക്കുന്ന പൂ അടിഞ്ഞു പോകും സാറേ. ഓ, കേക്കുന്നില്ല?
1: കേക്കുന്നു.
3: പിന്നെ ഒന്ന് മത്തനുണ്ടായാലുണ്ടല്ലോ, അതും പൂ അടിഞ്ഞു പോകും, പൂ കിട്ടുന്നില്ല. ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ണൂരൊരു പരിപാടി

0: ഇല്ലാതെ വിളിച്ച് ചോദിച്ചു. അപ്പോ അയാളെന്താ പറഞ്ഞാല് ഈ പൂ ഈ പൂവത്തിന് മറ്റേ പരാഗണം ചെയ്യാൻ നിൽക്കുന്നു.
1: മനസ്സിലായി
2: ചേട്ടാ, നമസ്കാരം. നമുക്ക് പൂകൊഴിച്ചിലെ ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് വെള്ളരി വർഗ വിളകളില് അത് പൊതുവെ കർഷകർ പറയാറുണ്ട്. അപ്പോ ചില അതില് പല കാരണങ്ങൾ വരാറുണ്ട്. ഇപ്പൊ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് വരാറുണ്ട് മണ്ണിലെ. അപ്പൊ മണ്ണ് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. പിന്നെ നമുക്ക് ജൈവം ഇപ്പോ സൂക്ഷ്മ ഇപ്പൊ സമ്പൂർണ എന്ന് പറഞ്ഞിട്ടൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ഒരു വളം കിട്ടും, കാർഷിക സർവകലാശാലയുടെയാണ്. അതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. എന്തോ വളം വെക്കുന്ന കടകളില് അവിടെ പ്രൈവറ്റില് കിട്ടാൻ സാധ്യത കുറവാണ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കിട്ടും.
1: കെവികളും അവിടെ പോയി ശ്രമിച്ചു നോക്കൂ.
2: അതെ, പിന്നെ ഈ നമ്മള് ഫിഷ് അമിനോ ആസിഡ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അത് പൂവൊഴിച്ചില് നല്ലതാണെന്ന് ഇങ്ങനെ കർഷകർ പറയാറുണ്ട്.
1: മത്തി കഷായം ഉണ്ടാക്കത്തില്ലേ?
0: അപ്പൊ
1: ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മാഡം പറഞ്ഞ മാതിരി. അപ്പം ചിലപ്പോ അത് പൂ നിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു പോളിനേഷൻ്റെ പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു, നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തിൽ ഒരു ഒന്നോ രണ്ടോ തേനീച്ചക്കൂട് വെക്കാൻ സാധ്യതയുണ്ടോ?
2: ഒരു എണ്ണമൊക്കെ നമുക്ക് വെക്കാം, ഒരു മാക്സിമം ഒന്നോ രണ്ടോ. അതും നമുക്ക് സ്റ്റിംഗ്ലെസ് ബീ ഉണ്ടല്ലോ,
1: ചെറുതേനീച്ച,
2: അതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വെള്ളരി വർഗ വിളകളുടെ പരാഗണത്തിന് തേനീച്ച വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പൊ അത് നമുക്ക് ഒരു ചെറിയൊരു ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, കർഷക സർവകലാശാലയ്ക്കും ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രെയിനിങ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കാനും ഫലപ്രദമാണല്ലോ ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്കുമ്പോൾ.
1: അതും പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയും അത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ ന്യൂഡിയൻ തേനീച്ച അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ തേനീച്ചയുടെയും ഒരു കൂടൊക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതിനൊരു പരിശീലനം എന്തായാലും
2: വേണം, തീർച്ചയായിട്ടും വേണം.
1: അത് അൺട്രെയിൻഡ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. ഹലോ ഹലോ
3: ഹലോ
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ജോൺ.
1: ആ പറഞ്ഞോളൂ ജോൺ ജി.
3: ഞാൻ പാവം പടവലൊക്കെ അടുത്ത മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഈ പാവല് പന്തലായിട്ട് കയറിക്കഴിഞ്ഞ കൂമ്പ് മുറിഞ്ഞു പോവുക, പിന്നെ തല നീളുക, അങ്ങനെ എന്താണ് ചെയ്യുന്നത്?
2: ചേട്ടാ നമസ്കാരം. ഇത് പന്തലിൽ കയറി ആ കൂമ്പ് ഭാഗം ചുരുണ്ടു പോകുന്നതാണോ? അത് നമുക്കൊരു കാൽഷ്യം ബോറോൺ എന്ന മൂലകങ്ങളുടെ അഭാവം അതിനൊരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പോ ചേട്ടന് പറ്റുമെങ്കിൽ ഒന്ന് മണ്ണ് പരിശോധിച്ചിട്ട്, ഇപ്പൊ മണ്ണിൽ കുമ്മായം ഇടാറുണ്ടോ?
3: കുമ്മായം ഇടാറില്ല.
2: ആ കുമ്മായം തീർച്ചയായിട്ടും ഇടണം കേട്ടോ. 1 സെന്റിൽ 1 കിലോ എങ്കിലും കുമ്മായം ഉപയോഗിക്കുക. അതേപോലെ ഈ ഒരു ഈ അഭാവ ലക്ഷണം കാണിക്കുന്നത് ബോറോണിന്റെ ഒരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കാണാതെ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ബോറോൺ അടങ്ങിയ സൂക്ഷ്മ വളങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങളുണ്ട്. അപ്പോൾ അത് വാങ്ങി നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ എന്നൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളമാണ്. അത് നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുക. ഇലകളിൽ തക്കാളിയുടെ ദ്രുതവാട്ടമാണോ പെട്ടെന്നുള്ള വാട്ടമാണോ? ആ അതെ, അതിന് നമ്മള് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ അത് റിക്കവർ ആവാൻ പ്രയാസമാണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഇതൊരു ആ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചതോറും സ്യൂഡോ മോണാസും പച്ചചാണകവും കൂടെ ചേർത്ത് ഒന്ന് തെളിരൂപത്തിൽ ആക്കി തളിക്കുന്നത് നല്ലതായിരിക്കും. അത് 1 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ, പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി പച്ചചാണകവും കൂടെ ചേർത്തിട്ട്. ആ അത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വന്ന് അത് രോഗം വൈറസ് രോഗത്തിലേക്ക് പോകും.

0: ഒന്നതാണ്. അപ്പൊ അതിന് നമ്മൾ തുടക്കത്തിൽ തന്നെ കെണികൾ ഉപയോഗിക്കാം. അപ്പൊ വീട്ടിലല്ലേ ചെയ്യുന്നത്, വീട്ടില് വീട്ടാവശ്യത്തിനല്ലേ ചെയ്യുന്നത്. അതെ, അപ്പൊ മഞ്ഞക്കെണി, നീലക്കെണി. മഞ്ഞക്കെണി ആണെങ്കിൽ വെള്ളീച്ചയ്ക്കും ഉഞ്ഞയ്ക്കും ഒക്കെ ഫലപ്രദമാണ്. നീലക്കെണി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ത്രിപ്സ് ഉണ്ടല്ലോ, ഇലപ്പേനുകൾ, അതിനും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കെണികൾ തുടക്കത്തിലേ വെക്കുക. വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഏതിലാണ്
1: മഞ്ഞപ്പൊടി ചേർത്ത് തളിച്ചാൽ നല്ലതാണോ?
0: മഞ്ഞൾപ്പൊടി, അത് നമ്മൾ മഞ്ഞൾപ്പൊടി പാൽക്കായമായിട്ട് ചേർത്ത് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മള് ചീരയുടെ ഇലപ്പുള്ളി രോഗത്തിനൊക്കെയാണ് പറയാറുള്ളത്.
1: അതൊരു പ്രശ്നമാണ് ചേട്ടാ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്, പക്ഷെ അതൊക്കെ എല്ലാം വിശ്വസിക്കാൻ സാധിക്കത്തില്ല. എന്നാലും ഈ വിദഗ്ധരുടെ ആരുടെങ്കിലും അടുത്തൊന്ന് ചോദിച്ച്, അല്ലെങ്കിൽ അനുഭവമുള്ള കർഷകരുടെ അടുത്തൊന്ന് ചോദിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മേഡം, പിന്നെ നമ്മുടെ ഈ അടുക്കള തോട്ടത്തിൽ സമയാസമയം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചിലത് മൽച്ചിങ് കൊണ്ട് മേഡം സൂചിപ്പിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം, വീഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
0: അതെ, തീർച്ചയായും. കാരണം കളനിയന്ത്രണം വളരെ ആവശ്യമാണ്. നമ്മളെപ്പോഴും ഇപ്പം പോഷകത്തോട്ടത്തിലാണെങ്കിൽ നമ്മളൊരു സിലബസ് പോലെ പറയുമ്പോൾ ആഴ്ചതോറും ഒരു ജൈവ സ്ലറിയോ കൂടുതൽ നമുക്ക് വളർച്ച ത്വരിതപ്പെടും. കാരണം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ജൈവ രീതിയിലുള്ള വളപ്രയോഗമാകുമ്പോൾ നമ്മൾ കൂടുതൽ ജൈവ ഉപാധികൾ, അപ്പോൾ ജൈവവളങ്ങൾ ആഴ്ചതോറും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊടുക്കുന്ന ഒരു കളകളും കൂടെ വരുമല്ലോ. അപ്പോൾ കളകൾ നല്ല രീതിയിൽ നിയന്ത്രിച്ച് തന്നെ പോകണം. അതിന് ഒരു പരിധിവരെ പുതയിടൽ സഹായിക്കും. കരിയിലകൾ കൊണ്ടോ ഒക്കെ പുതയിടുന്നത് ഒരു പരിധിവരെ ജലം പിടിച്ചു നിർത്താനും, അതുപോലെ അതായത് നമ്മുടെ ബാഷ്പീകരണം കുറയ്ക്കാനും കളകളുടെ നിയന്ത്രണത്തിനും സഹായിക്കും. പിന്നെ നമുക്ക് താങ്ങ് കൊടുക്കുന്നത്, താങ്ങ് കൊടുക്കുന്നതും ഇപ്പോൾ തക്കാളി, മുളക് പോലെയുള്ള വിളകൾക്കൊക്കെ താങ്ങ് കൊടുക്കുന്നതും വേണം. അതുകൂടാതെയാണ് നമുക്ക് ഇപ്പോൾ പയറിനൊക്കെ ഇല നുള്ളി കൊടുക്ക തല നുള്ളി കൊടുക്കുന്നത്, തലപ്പ് നുള്ളി കൊടുക്കുന്നത് കൂടുതൽ
1: ശിഖരങ്ങൾ
0: വരാനും പൂക്കാനും നല്ലതാണ്.
1: മുളകിനും അതേമാതിരി ചെയ്യാറുണ്ട്.
0: മുളകിനല്ല, കൂടുതലും പയറിനൊക്കെയാണ് ചെയ്യുന്നത്.
1: ഇപ്പം പയർ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറ്റുപയർ ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം പന്തലൊന്നും ഇടാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊക്കെ.
0: അതെ, കുറ്റിപ്പയർ ഇനങ്ങളായ ഭാഗ്യലക്ഷ്മി, കേരള കർഷക സർവകലാശാലയുടെ ഭാഗ്യലക്ഷ്മി എന്നൊരു കുറ്റിപ്പയർ ഇനമുണ്ട്. അതുപോലെ ഭാഗികമായി പടരുന്ന ഇനങ്ങളുണ്ട്, അനശ്വര, കൈരളി, അതുപോലെയുള്ള ഒത്തിരി പയറിനങ്ങളുണ്ട്. കൈരളി, പിന്നെ വൈജയന്തി, ഇതെല്ലാം ചുമന്ന കളറിലുള്ള പയറാണ്, പയർവർഗ്ഗങ്ങളാണ്. ലോല, അനശ്വരയൊക്കെ പച്ച കളറിലുള്ള പയറാണ്.
1: പിന്നെ കുറച്ച് തണലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയൊക്കെ, ഇഞ്ചി മഞ്ഞളും ഒക്കെ.
0: ഇഞ്ചി മഞ്ഞളും ഒക്കെ ഇപ്പോൾ ഗ്രോ ബാഗുകളാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ വിളവെടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്, പക്ഷെ ഒത്തിരി വേണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള സ്പൈസി രീതിയിലുള്ള വിളകളാണ് ഇതൊക്കെ. അത് നമുക്ക് തണലുള്ള ഭാഗത്ത് ഗ്രോ ബാഗുകൾ കൃഷി, അല്ലെങ്കിൽ തെങ്ങിന്റെ ചുവട്ടിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം വെയിലും വേണ്ട ആ രീതിയിൽ നമുക്ക് ആ
1: സ്ഥലം. അതെ, ഇന്ത്യൻ
0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട് കോഴിക്കോട്, അവരുടെ ഇനങ്ങൾ ഉണ്ട്. രജത, മഹിമ, വരത തുടങ്ങിയ ഇഞ്ചി ഇനങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് കേരള കർഷക സർവകലാശാല അടുത്തിടെ റിലീസ് ചെയ്ത ഇഞ്ചിയുടെ ഇനങ്ങളുണ്ട്. അത് റിലീസ് ചെയ്തതേ ഉള്ളൂ, അത് അടുത്ത വർഷമേ അതിന്റെ വിത്ത് അവൈലബിൾ ആവുള്ളൂ.
1: അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല വിത്ത് തിരഞ്ഞെടുത്ത് നമുക്ക് എല്ലാ കാര്യവും വേണമെങ്കിൽ ഇടക്കളത്തോട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, പോഷകത്തിന് വേണ്ടി പ്രോട്ടീൻ ആവശ്യമാണ്. സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു പോൾട്രി യൂണിറ്റും വേണമെങ്കിൽ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം.
0: കൊണ്ടുവരാം, തീർച്ചയായിട്ടും കൊണ്ടുവരാം. അതുപോലെ മത്സ്യം, ചെറിയ ഇപ്പോൾ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ് ഒക്കെ ഇപ്പോൾ ആധുനിക ഒത്തിരി ചെറുപ്പക്കാർ ആ വഴിയിൽ ചെയ്തു വരുന്നുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ ആ മത്സ്യം ഒരു കമ്പോണന്റ് ആയിട്ടെങ്കിലും, അപ്പോൾ ഒരു സംയോജിത കൃഷി രീതികളും നമുക്ക് ഉൾപ്പെടുത്താം. വെറും ഒരു തോട്ടം അല്ലെങ്കിൽ കാർഷിക വിളകൾ മാത്രമല്ല, ഒരു സംയോജിത രീതിയിലും നമുക്ക് ഈ ഒരു പോഷകത്തോട്ടത്തിൻ്റെ ഒപ്പം സജ്ജീകരിക്കാൻ
1: സാധിക്കും. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു, താഴെ സ്ഥലം കുറവാണെങ്കിൽ മട്ടുപാവിൽ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എന്തായാലും നമുക്ക് നല്ലപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും.
0: കാരണം കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതും ആ ഭാഗവും ഒത്തിരി കർഷകർ നഗരപ്രദേശങ്ങളിൽ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ താല്പര്യവും നമ്മുടെ ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം.
1: പിന്നെ നല്ല കർഷകരെ പോയി ഒന്ന് സന്ദർശിച്ചു വേണമെങ്കിൽ കാണാം. പിന്നെ പരിശീലന
0: പരിപാടികളിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും എപ്പോഴും പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്.

0: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
1: താങ്ക് യു. നമസ്കാരം.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ്. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ വി എസിനൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം സുഷമ അനിൽ, ലതീഷ് എം ആർ.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: ആകാശമാണ് അതിര് എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭാരതീയ ശാസ്ത്രലോകം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ആകാശമല്ല അതിരുകളില്ലാത്ത പ്രപഞ്ചമാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. തുമ്പ എന്ന കേരളത്തിലെ ചെറിയൊരു തീരദേശ ഗ്രാമത്തിൽ നിന്ന് സൈക്കിളിലും കാളവണ്ടിയിലും റോക്കറ്റ് ഭാഗങ്ങൾ ചുമന്നുകൊണ്ടുപോയ എളിയൊരു തുടക്കം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകം അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ബഹിരാകാശ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO ഇന്ന് കൈവരിച്ച നേട്ടങ്ങൾ കേവലം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മളുടെ ആത്മാഭിമാനത്തിൻ്റെ 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചയാണ്. സഹജീവികളുടെ നന്മയ്ക്കും ശാസ്ത്ര പുരോഗതിക്കും വേണ്ടി നാം നടത്തിയ ഓരോ കുതിപ്പും ഇന്ന് ലോക ചരിത്രത്താളുകളിൽ സ്വർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ ഭാരതം ഇന്ന് എത്തി നിൽക്കുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പടിവാതിക്കലാണ്. ISRO 2007 ജനുവരിയിൽ വിജയകരമായി പൂർത്തിയാക്കിയ ചരിത്രപ്രധാനമായ ദൗത്യമാണ് SRE അഥവാ സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെൻ്റ്. ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങളെ സുരക്ഷിതമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കാനും തിരികെ കൊണ്ടുവന്ന് പുനരുപയോഗം ചെയ്യാനും കഴിയുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 2007 ജനുവരി 10 PSLV-C7 റോക്കറ്റിൽ വിക്ഷേപിച്ച 550 കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം 12 ദിവസത്തെ ഭ്രമണപഥത്തിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം 22 ജനുവരി ബംഗാൾ ഉൾക്കടലിൽ സുരക്ഷിതമായി പതിക്കുകയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അത് കടലിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തു. പേടകത്തെ ഭൗമാന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള താപകവചം, നാവിഗേഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ആദ്യമായി തന്നെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ പരീക്ഷണം ഇന്ത്യയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനങ്ങളായ RLV, ഗഗൻയാൻ പോലുള്ള മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യങ്ങൾക്കും ശക്തമായ തറക്കല്ലിട്ടു. ഗഗൻയാൻ എന്നത് വെറുമൊരു റോക്കറ്റ് വിക്ഷേപണമല്ല, മറിച്ച് ഇന്ത്യക്കാരായ ബഹിരാകാശ സഞ്ചാരികളെ നമ്മുടെ സ്വന്തം പേടകത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുന്ന ചരിത്ര നിമിഷമാണ്. ISRO ഇതിനായി ഏറ്റവും കരുത്തുറ്റ LVM3 റോക്കറ്റിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അതീവ പ്രാധാന്യം നൽകുന്ന ഈ ദൗത്യത്തിൽ അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് റോക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യരെ സുരക്ഷിതമായി വഹിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രക്രിയയാണ് ഹ്യൂമൻ റേറ്റിംഗ് എന്നത്. കൃത്രിമോപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന സാധാരണ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഘടകത്തിനും കൂടുതൽ ബാക്കപ്പ് സംവിധാനങ്ങളും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുമാണ് ഇതിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം. വിക്ഷേപണ സമയത്തോ പേടകം അന്തരീക്ഷത്തിലൂടെ കുതിച്ചുയരുമ്പോഴോ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ സംഭവിച്ചാൽ സഞ്ചാരികളിരിക്കുന്ന ക്രൂ മൊഡ്യൂളിനെ വളരെ വേഗതയിൽ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി സുരക്ഷിത അകലത്തിലേക്ക് മാറ്റാൻ ഈ സംവിധാനത്തിന് കഴിയും.

പിന്നീട് പാരച്യൂട്ടിൻ്റെ സഹായത്താൽ ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്ന പേടകം സുരക്ഷിതമായി കടലിലിറക്കി അവരെ രക്ഷപ്പെടുത്തും. നമ്മുടെ ശാസ്ത്രജ്ഞർ ജീവന്റെ സുരക്ഷയ്ക്ക് നൽകുന്ന അതീവ മുൻഗണനയുടെ തെളിവാണ് ഈ സാങ്കേതിക വിദ്യ. ഗഗൻയാൻ ദൗത്യം വിജയിക്കുന്നതോടെ ഭാരതം ബഹിരാകാശത്തേക്ക് മനുഷ്യനെ സ്വയം അയക്കാൻ ശേഷിയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി മാറും. അമേരിക്ക, റഷ്യ, ചൈന എന്നിവരാണ് മറ്റ് മൂന്ന് രാജ്യങ്ങൾ. ഗഗൻയാൻ പോലുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് ISRO ബാംഗ്ലൂരിൽ സ്ഥാപിച്ച പുതിയ കേന്ദ്രമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഇന്ത്യയിൽ തന്നെ ബഹിരാകാശ സഞ്ചാരികൾക്ക് യാത്രയ്ക്കുള്ള പരിശീലനം നൽകുന്നതിനായിട്ടുള്ള ആസ്ട്രോണോട്ട് ട്രെയിനിങ് സെന്ററും ഈ പുതിയ സെന്ററിന്റെ കീഴിലാണ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയിലെ ടെസ്റ്റ് പൈലറ്റ്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല എന്നീ നാല് പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമായ ആക്സിയം 4 മിഷനിൽ ശുഭാംശു ശുക്ല പങ്കാളിയായതിലൂടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്ത് നേരിട്ടുള്ള അനുഭവ സമ്പത്തും വിദഗ്ധ പരിശീലനവും നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായ ഗഗൻയാൻ G1 ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിക്ഷേപിക്കുവാൻ ISRO ഒരുങ്ങുകയാണ്. മനുഷ്യരില്ലാതെ നടത്തുന്ന ഈ ദൗത്യത്തിൽ സഞ്ചാരികൾക്ക് പകരം വ്യോമമിത്ര എന്ന അർത്ഥ ഹ്യൂമനോയിഡ് റോബോട്ടിനെയാണ് പേലോഡായി അയക്കുന്നത്. റോക്കറ്റിൻ്റെയും ക്രൂ മൊഡ്യൂളിൻ്റെയും പ്രവർത്തനക്ഷമത, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള സുരക്ഷിതമായ പുനഃപ്രവേശനം എന്നിവ സൂക്ഷ്മമായി വിലയിരുത്താനാണ് ഈ ആദ്യ പരീക്ഷണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഭാവിയിൽ നടത്താനിരിക്കുന്ന ചരിത്രപ്രധാനമായ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഏറ്റവും നിർണായകമായ വഴിത്തിരിവായിരിക്കും വരാനിരിക്കുന്ന ഈ ആദ്യ അൺക്രൂഡ് മിഷൻ. ബഹിരാകാശത്ത് കുറച്ച് സമയം ചെലവഴിച്ച് തിരിച്ചു വരിക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭാരതത്തിൻ്റെ സ്വപ്നങ്ങൾ. മനുഷ്യൻ്റെ ബഹിരാകാശത്തെ ദീർഘകാല നിലനിൽപ്പും പരീക്ഷണങ്ങളും ഭാവി ശാസ്ത്രത്തിന് അത്യാവശ്യമാണ്. ഗഗൻയാൻ അതിൻ്റെ ആദ്യ പടി മാത്രമാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഇന്ത്യ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ബഹിരാകാശത്ത് ഇന്ത്യയുടെ സ്വന്തം വീട്. 2028 ഇതിൻ്റെ ആദ്യ മൊഡ്യൂൾ നിക്ഷേപിക്കാനും 2035 ആവുമ്പോഴത്തേക്കും പൂർണ്ണ സജ്ജമായ ഇന്ത്യൻ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനും ISRO പദ്ധതിയിടുന്നു. എന്താണ് ഈ ബഹിരാകാശ നിലയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം? ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരെ ബഹിരാകാശത്ത് ഭാരമില്ലാത്ത അവസ്ഥ അഥവാ മൈക്രോഗ്രാവിറ്റിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇത് അവസരമൊരുക്കും. ഭാരതീയ ശാസ്ത്രജ്ഞർക്ക് സ്വതന്ത്രമായി പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങൾ, മാരക രോഗങ്ങൾക്കുള്ള പുതിയ ഔഷധ നിർമ്മാണം, മെറ്റീരിയൽ സയൻസിലെ വിപ്ലവകരമായ പരീക്ഷണങ്ങൾ എന്നിവ നടത്താൻ സ്വന്തമായി ഒരു ബഹിരാകാശ ലബോറട്ടറി ഇതോടെ ലഭ്യമാകും. ചന്ദ്രനിലേക്കുള്ള ഭാരതത്തിൻ്റെ യാത്ര ഏതൊരു ഭാരതീയനെയും അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 ദൗത്യം ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം പേടകം വിജയകരമായി മൃദുവായി ഇറക്കി ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഒരു രാജ്യവും കടന്നു ചെല്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിപ്പറന്നു. എന്നാൽ നാം അവിടെയും നിർത്തുന്നില്ല. ഇതിൻ്റെ അടുത്ത പടിയായി ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ. ചന്ദ്രന്റെ പ്രതലത്തിൽ നിന്നും മണ്ണും പാറ സാമ്പിളുകളും ശേഖരിച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന സാമ്പിൾ റിട്ടേൺ മിഷൻ എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ ഇതിലൂടെ തെളിയിക്കും. ഈ സാങ്കേതിക മികവുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരുപക്ഷെ 2040 ഒരു ഭാരതീയനെ ചന്ദ്രന്റെ പ്രതലത്തിൽ ലാൻഡ് ചെയ്യിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. മാതൃഭൂമിയിൽ നിന്നും പുറപ്പെട്ട് ചന്ദ്രന്റെ മണ്ണിൽ കാൽ കുത്തുന്ന ആ ഭാരതീയന്റെ കാൽപ്പാടുകൾ നമ്മുടെ വരും തലമുറകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതായിരിക്കില്ല. സൗരയൂഥത്തിൽ ഭൂമിയുടെ ഇരട്ട ഗ്രഹമെന്ന് വിളിക്കപ്പെടുന്ന ശുക്രൻ കട്ടിയേറിയ വിഷവാതക മേഘങ്ങളും അത്യുഷ്ണവുമുള്ള ഒരു ഗ്രഹമാണ്. ഇതിൻ്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ തയ്യാറാക്കുന്ന ആദ്യ ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്രന്റെ അന്തരീക്ഷ ഘടന, ഉപരിതല സവിശേഷതകൾ, ഭൂഗർഭ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, സൗരവാതകങ്ങളുമായുള്ള പ്രതിപ്രവർത്തനം എന്നിവ വിശദമായി പഠിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിഷമയമായ അന്തരീക്ഷമുള്ള ഒരു ഗ്രഹം മുൻപ് എങ്ങനെയായിരുന്നുവെന്നും ഭാവിയിൽ ഭൂമിക്ക് സമാനമായ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നും മനസ്സിലാക്കാൻ അത്യാധുനിക പേലോഡുകളുമായി പോകുന്ന ഈ ദൗത്യം സഹായിക്കും.

0: വായിക്കും. തുമ്പയിലെ എളിയ തുടക്കത്തിൽ നിന്ന് വിണ്ണിലെ ബഹിരാകാശ നിലയത്തിലേക്കും അങ്ങകലെ ചന്ദ്രനിലേക്കും നീളുന്ന ഈ പ്രയാണം കേവലം ശാസ്ത്രത്തിൻ്റെ മാത്രം വിജയമല്ല, ഇത് ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥയാണ്. നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു. വരും ദിനങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ പുതിയ രഹസ്യങ്ങളിലേക്ക് നമ്മുടെ നാട് കുതിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.
1: ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ മുൻ ഡയറക്ടറും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ചിത്രം ഭരതം, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ഗായകൻ

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഗ്രീഷ്മ ഹർഷൻ പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം കൊല്ലം ജയചന്ദ്രൻ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി, അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച സമ്മേളനം 25 ദിവസങ്ങളിലായി 19 ദിവസമാണ് ചേർന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ, വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ, കേരള പുനർനാമകരണ ബിൽ ഉൾപ്പെടെയുള്ളവ ഈ സമ്മേളന കാലയളവിൽ പാസായി. അതേസമയം നീറ്റ്, അയോധ്യ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഖനികളും ധാതുക്കളും ഭേദഗതി ബിൽ 2026 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 115 പേർക്കാണ് പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവക്കൂത്ത് തുടങ്ങിയ കലകളിലെ മികച്ച സംഭാവനകൾക്കാണ് അംഗീകാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് എക്സിം ചരക്കു നീക്കമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളിലേതായിരുന്നു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിലെ തിരുവനന്തപുരത്ത് CFS സൌകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
2: തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകാനുള്ള മാർഗനിർദ്ദേശം മന്ത്രിസഭായോഗം പുറപ്പെടുവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനിച്ചു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ഹർ ഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ്.

0: സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന തിരംഗായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച തുടങ്ങും. നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മുൻവർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ത്തിലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവെക്കൽ നടന്നത് 1954. മഞ്ഞു മൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീലനിറത്തിന്റെ വസന്തം. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്നതാണ് ഈ കാഴ്ച. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരിവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ലതണ്ണിറോഡ്, ചൊക്രമുടി തുടങ്ങിയ ഇടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീലച്ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരിവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. സാധാരണയായി മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കുറിഞ്ഞിപ്പൂക്കാലം സഞ്ചാരികൾക്ക് ഇരട്ടി മനോഹരമായ കൗതുകമായി മാറിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ ഇന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 83 ഇടിഞ്ഞ് 77,876. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 63 താഴ്ന്ന് 24,372. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 ഉയർന്ന് 1,13,760. ഗ്രാമിന് 14,220 ഇന്നത്തെ വില. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക് ഡ്രിൽ ആരംഭിച്ചു. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൻ മുഴങ്ങുകയും ചെയ്തു. ജില്ലയിൽ നിന്ന് താലൂക്കിലേക്കും അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ കൈമാറുക. തുടർന്ന് 50 പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കും. 2 നടക്കുന്ന സുനാമി മോക് ഡ്രില്ലിൽ സുനാമിയെ നേരിടാൻ എത്രമാത്രം മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്.

തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്.

കൂർക്കം വലി ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്തവർ ആരുമുണ്ടാകില്ല. മിക്കവരുടെയും വീട്ടിൽ തന്നെ കൂർക്കം വലിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇതിനെ വളരെ ആഴത്തിലുറങ്ങുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കാറുള്ളത്. ഒരാൾ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്നു എന്ന പ്രയോഗം സുഖനിദ്രയെ സൂചിപ്പിച്ചുകൊണ്ട് നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വൈദ്യശാസ്ത്രപരമായ യാഥാർത്ഥ്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ കൂർക്കം വലി എന്നത് ഉറങ്ങുന്ന സമയത്ത് ശ്വാസകോശത്തിലേക്കുള്ള വായു സഞ്ചാരത്തിൽ നേരിടുന്ന തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. കൂർക്കം വലി പലപ്പോഴും ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്. അത് ചിലപ്പോൾ ഗൗരവമുള്ള ഒരാരോഗ്യ പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണവും ആകാം. ആദ്യമായി കൂർക്കം വലി എങ്ങനെയുണ്ടാകുന്നു എന്ന് നോക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ കൈകാലുകൾ സ്വാഭാവികമായി അയയുന്നത് പോലെ തന്നെ തൊണ്ടയിലെയും ശ്വാസനാളത്തിലെയും പേശികളും അയയുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികളിൽ ഈ പേശികളുടെ അയവ് ക്രമാതീതമാവുകയും ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴുണ്ടാകുന്ന നെഗറ്റീവ് പ്രഷർ കാരണം നാവും മൃദുവായ അണ്ണാക്കും പുറകോട്ട് വീണ് ശ്വാസനാളം ഭാഗികമായോ പൂർണമായോ അടഞ്ഞുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇടുങ്ങിയ പാതയിലൂടെ ശ്വാസവായു കടന്നുപോകുമ്പോൾ ചുറ്റുമുള്ള മൃദുവായ കോശങ്ങൾക്കുണ്ടാകുന്ന പ്രകമ്പനമാണ് കൂർക്കം വലിയുടെ ശബ്ദമായി നാം കേൾക്കുന്നത്. കൂർക്കം വലി ഉണ്ടാകാനും അത് അധികരിക്കാനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മൂക്കിലെ അലർജിയോ ജലദോഷമോ മൂലമുണ്ടാകുന്ന തടസ്സം, മൂക്കിന്റെ നടുവിലെ എല്ലും തരുണാസ്ഥിയും വളഞ്ഞിരിക്കുന്നത്, ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും അമിത വലിപ്പം എന്നിവയെല്ലാം കൂർക്കം വലിയുടെ കാരണമാകാം. അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലം മൂക്കും വായയും തൊണ്ടയും വരണ്ടതാവുകയും ശ്വസന തടസ്സങ്ങളുണ്ടാക്കി കൂർക്കം വലി കൂട്ടുകയും ചെയ്യും. ഇതുകൂടാതെ മദ്യപാനവും ഉറക്ക ഗുളികകളുടെ ഉപയോഗവും തൊണ്ടയിലെ പേശികളെ കൂടുതൽ അയവുള്ളതാക്കി കൂർക്കം വലി വർദ്ധിപ്പിക്കുന്നു. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഏകദേശം 2 മുതൽ 3 മടങ്ങ് വരെ കൂർക്കം വലി വരാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരുടെ ശ്വാസനാളത്തിന്റെ ഘടനാപരമായ പ്രത്യേകതകളും കഴുത്തിൽ കൂടുതലായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന രീതിയും ഇതിന് കാരണമാകുന്നു. എന്നിരുന്നാലും ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിൽ കൂർക്കം വലി ഉണ്ടാകാനുള്ള സാധ്യത ഇതേ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് സമാനമാണ്. പ്രായം കൂടുന്തോറും തൊണ്ടയിലെ പേശികളുടെ ബലം കുറയുന്നതിനാൽ കൂർക്കം വലി കൂടുതൽ കാണാറുണ്ട്. അമിതവണ്ണമുള്ളവരിൽ കഴുത്തിനു ചുറ്റും കൂടുതൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനാൽ ശ്വാസനാളം കൂടുതൽ ഇടുങ്ങും. മലർന്നു കിടന്നുറങ്ങുമ്പോഴും സ്ത്രീകളിൽ ഗർഭകാലത്തും കൂർക്കം വലി കൂടുതലായി കാണാറുണ്ട്. ഉയർന്ന ശബ്ദത്തിൽ കൂർക്കം വലിയുള്ളവരുടെ പങ്കാളികൾ ഉറക്കത്തിൽ നിന്നും പലതവണ ഉണരേണ്ടി വരുന്നു. ഇത് അവരിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മാനസിക അസ്വസ്ഥതകൾക്കും അതുവഴി വൈവാഹിക ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്കും കാരണമാകുന്നു. സ്ഥിരമായി കൂർക്കം വലിക്കുന്നവരിൽ ഏകദേശം പകുതി പേർക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന ശ്വാസതടസ്സം ഉണ്ടാകാമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അമേരിക്കൻ അക്കാഡമി ഓഫ് സ്ലീപ്പ് മെഡിസിൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള ശ്വാസതടസ്സത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന്, ആപ്നിയ. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലൂടെയുള്ള വായുപ്രവാഹത്തിന്റെ അളവ് പൂർണമായോ അല്ലെങ്കിൽ 90%ത്തിലധികമോ കുറയുകയും ഈ അവസ്ഥ കുറഞ്ഞത് 10 സെക്കൻഡ് നീണ്ടു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ആപ്നിയ. രണ്ടാമത്, ഹൈപ്പോപ്നിയ. ശ്വാസനാളത്തിലൂടെയുള്ള വായുപ്രവാഹത്തിൽ 30%ത്തിലധികം കുറവ് വരികയും ഇത് 10 സെക്കൻഡോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുകയും ഇതോടൊപ്പം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് 3% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഹൈപ്പോപ്നിയ. ഉറക്കത്തിനിടയിൽ ഉണ്ടാകുന്ന ഈ ശ്വാസതടസ്സങ്ങൾ പലതവണ ആവർത്തിക്കപ്പെടുമ്പോൾ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ അടിയന്തര സാഹചര്യത്തിൽ തലച്ചോറ് ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ വ്യക്തിയെ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണർത്തുന്നു. ഇത് സംഭവിക്കുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ ഹോർമോണുകൾ വർദ്ധിക്കുകയും രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്നു. ഇത് പലതവണ ആവർത്തിക്കപ്പെടുന്നത് ഹൃദയത്തിനും രക്തധമനികൾക്കും കേടുപാടുകൾ വരുത്തിവയ്ക്കാം. ഇത്തരത്തിലുള്ള ശ്വാസതടസ്സത്തിന് ചികിത്സ നേടാതെയിരുന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. നീണ്ടു നിൽക്കുന്ന ശ്വാസതടസ്സവും ഓക്സിജന്റെ കുറവും ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ രക്തധമനികളിൽ തടസ്സം സൃഷ്ടിച്ച് പക്ഷാഘാതത്തിനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. ശ്വാസതടസ്സം നേരിടുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്നത് ഹൃദയപേശികൾക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കുന്നു. ഇത് ഹൃദയസ്തംഭനത്തിലേക്കും രാത്രികാലങ്ങളിലെ പെട്ടെന്നുള്ള മരണത്തിലേക്കും നയിച്ചേക്കാം. എന്നാൽ കൃത്യസമയത്തുള്ള പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും ഇത് പൂർണ്ണമായും തടയാൻ സാധിക്കും. കൂർക്കം വലിയുള്ളവരിൽ ശ്വാസതടസ്സങ്ങൾ കാരണം രാത്രി ശരിയായി ഉറങ്ങാൻ കഴിയാത്തതിനാൽ പകൽ സമയത്ത് പെട്ടെന്നുറക്കം വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇവർ വാഹനമോടിക്കുമ്പോൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനും വാഹനാപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത സാധാരണക്കാരേക്കാൾ 2.5 മടങ്ങ് വരെ കൂടുതലാണ്. അനിയന്ത്രിതമായ പ്രമേഹം, രക്തത്തിലെ കൊഴുപ്പിന്റെ വ്യതിയാനങ്ങൾ എന്നിവ സ്ലീപ്പ് ആപ്നിയയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ലീപ്പ് ആപ്നിയ മൂലമുണ്ടാകുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും അത് പ്രമേഹ നിയന്ത്രണം പ്രയാസകരമാക്കുകയും ചെയ്യും. ഇതുകൂടാതെ രാത്രിയിലുണ്ടാകുന്ന ഓക്സിജന്റെ കുറവും ഉറക്കത്തിലുണ്ടാകുന്ന ആവർത്തിച്ചുള്ള തടസ്സങ്ങളും ഓർമ്മശക്തി കുറയുക, ഏകാഗ്രത നഷ്ടപ്പെടുക, എടുത്ത

0: തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുക, വിഷാദം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം എന്നിവയിലേക്കും വ്യക്തികളെ നയിക്കുന്നു. അടുത്തതായി കുട്ടികളിൽ കൂർക്കമ്മലി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും അമിത വളർച്ചയും അമിതവണ്ണവുമാണ് കുട്ടികളിൽ കൂർക്കമ്മലി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. അവരിൽ കൂർക്കമ്മലിയുടെ പകൽ സമയത്തെ സൂചനകളായി രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലവേദന, ഉന്മേഷക്കുറവ്, അമിതമായ വാശിയും ദേഷ്യവും, പഠനത്തിലെ പിന്നോക്കാവസ്ഥ, പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവ കാണപ്പെടാം. കുട്ടികളിൽ കാണുന്ന ഇത്തരം ലക്ഷണങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയുകയും ടോൺസിലുകളുടെയും അഡിനോയിഡിന്റെയും വളർച്ചയുണ്ടെങ്കിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴാണ് നാം കൂർക്കമ്മലിയെ ഗൗരവമായി കാണേണ്ടതെന്ന് നോക്കാം. കൂർക്കമ്മലി സ്ഥിരമായുള്ളവർ, പ്രത്യേകിച്ച് പങ്കാളികളുടെ ഉറക്കത്തെ ബാധിക്കുന്ന തരത്തിൽ ശക്തമായി കൂർക്കമ്മലിക്കുന്നവർ, ഉറക്കത്തിനിടയിൽ ശ്വാസം നിലയ്ക്കുന്നതായി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദനയോ വരണ്ട തൊണ്ടയോ ഉണ്ടെങ്കിൽ, പകൽ സമയത്ത് അമിതമായി ഉറക്കം തോന്നുന്നവർ, ഇവരെല്ലാം വൈദ്യസഹായം തേടേണ്ടതാണ്. മൂക്ക്, വായ, തൊണ്ട എന്നിവയുടെ ഘടന പരിശോധിച്ചും ആവശ്യമെങ്കിൽ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്തുമാണ് കൂർക്കമ്മലിയുടെ കാരണം സ്ഥിരീകരിക്കുന്നത്. ലാബിലോ വീട്ടിലോ ചെയ്യാവുന്ന ഒരു ലളിതമായ പരിശോധനയാണ് സ്ലീപ്പ് സ്റ്റഡി. ഇതിലൂടെ ഉറക്കത്തിലെ ശ്വാസോച്ഛ്വാസവും ഓക്സിജന്റെ അളവും കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയും. ഇതിൽ നിന്ന് ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ടോ എന്നും അത് രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നും കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. മുൻപ് സൂചിപ്പിച്ച ആപ്നിയ, ഹൈപ്പോപ്നിയ എന്നീ അവസ്ഥകൾ ശരാശരി ഒരു മണിക്കൂറിനുള്ളിൽ എത്ര തവണ ഉണ്ടാകുന്നു എന്ന് കണക്കാക്കി ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് കണക്കാക്കുന്നു. ഇത് അഞ്ചോ അതിലധികമോ ആയാൽ ആ ആളിന് സ്ലീപ്പ് ആപ്നിയ എന്ന രോഗാവസ്ഥ ഉണ്ട് എന്ന് കണക്കാക്കാം. ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സിന്റെ തോതനുസരിച്ച് കൂർക്കമ്പലി മൂലമുണ്ടാകാവുന്ന ശാരീരിക തകരാറുകളുടെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇൻഡെക്സ് 30-ൽ അധികമായാൽ അവർക്ക് കൂർക്കമ്പലി മൂലം സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂർക്കമ്പലിക്കുന്നവരിൽ രോഗത്തിന്റെ വ്യാപ്തി സ്ലീപ്പ് സ്റ്റഡികളിലൂടെ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പരിഹാരമാർഗങ്ങളും തീരുമാനിക്കാൻ സാധിക്കും. അടുത്തതായി കൂർക്കമ്പലിയുടെ ചികിത്സാമാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ജീവിതശൈലീ മാറ്റങ്ങൾ. അമിതഭാരം നിയന്ത്രിക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക, ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ തടയുക എന്നിവ കൂർക്കമ്പലിയിൽ കാര്യമായ കുറവ് കൊണ്ടുവരും. ഉദാഹരണത്തിന്, ശരീരഭാരത്തിൽ 10% കുറവ് വരുത്തിയാൽ കഠിനമായ സ്ലീപ്പ് ആപ്നിയ ഉള്ളവരിൽ ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് 26% വരെ കുറയുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇടത്തരവും ഗുരുതരവുമായ സ്ലീപ്പ് ആപ്നിയ രോഗികൾക്ക് നൽകുന്ന പ്രധാന ചികിത്സയാണ് പോസിറ്റീവ് പ്രഷർ തെറാപ്പി അഥവാ സിപാപ്പ്. ഇത് ഉറങ്ങുന്ന സമയത്ത് വായുവിനെ പോസിറ്റീവ് മർദ്ദത്തിൽ ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ട് ശ്വാസം കടക്കുന്ന വഴി എപ്പോഴും തുറന്നിരിക്കാൻ സഹായിക്കുകയും അതുവഴി കൂർക്കമ്മലി ഒഴിവാക്കുകയും ചെയ്യും. താടിയെല്ലിന്റെയും നാക്കിന്റെയും ഘടനാപരമായ പ്രത്യേകതകൾ കൊണ്ട് കൂർക്കമ്മലി ഉണ്ടാകുന്ന രോഗികൾക്ക് ഉറങ്ങുമ്പോൾ താടിയെല്ലിനെയും നാക്കിനെയും മുന്നോട്ട് തള്ളി നിർത്തുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ച് കൂർക്കമ്മലി കുറയ്ക്കാൻ സാധിക്കും. ശ്വാസനാളത്തിലുണ്ടാകുന്ന ഗുരുതരമായ തടസ്സങ്ങൾ നീക്കുന്നതിനായി വിവിധതരം ശസ്ത്രക്രിയകളുണ്ട്. മൂക്കിലെ വളഞ്ഞ അസ്ഥിയും തരുണാസ്ഥിയും നേരെയാക്കുക, മൂക്കിനുള്ളിലെ നീർവീക്കമുള്ള ദശകൾ ചുരുക്കുക, ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമാകുന്ന ടോൺസിലുകളും അഡിനോയിഡും നീക്കം ചെയ്യുക, തൊണ്ടയിൽ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്ന അധിക കോശങ്ങൾ നീക്കം ചെയ്യുക, നാവിന്റെ വലിപ്പം കുറയ്ക്കുക എന്നിവ അവയിൽ ചിലതാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് പുറമെ വ്യായാമം വഴി തൊണ്ടയിലെ പേശികളെ ശക്തിപ്പെടുത്തുന്ന പ്രത്യേക വ്യായാമ മുറകളും ആധുനിക ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏത് ചികിത്സയാണ് വേണ്ടതെന്ന് ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രത്യേകതകളും കൂർക്കമ്മലിയുടെ കാരണങ്ങളും പരിശോധിച്ച് വിദഗ്ധ ഡോക്ടറുടെ സഹായത്തോടെ തീരുമാനിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ, കൂർക്കമ്മലി എന്നാൽ ആഴത്തിലുള്ള ഉറക്കത്തിന്റെ അടയാളമല്ല, ഉറക്കത്തിൽ ശ്വാസതടസ്സം നേരിടുന്നു എന്നതിന്റെ തെളിവാണ്. ഇത് ശരിയായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നേരിട്ട് ബാധിക്കുകയും ചെയ്യും. ശരിയായ ഉറക്കം നൽകുന്ന ഉന്മേഷം വ്യക്തികളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉറക്കം ഒരു ആഡംബരമല്ല, അത് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്.
1: കൂർക്കമ്മലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ലെജിസ്ലേച്ചേഴ്സ് ഹെൽത്ത് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2-ാം ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18-ന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
2: केंद्र सरकार कोई इसमें हस्ताक्षर नहीं है. सिर्फ भारत सरकार चाहते हैं मिनरल का रेट्स देश भर में एक स्थित हो.
1: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ബിജെപി. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ബിജെപി വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ ന്യാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
4: മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
1: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898, നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 1,13,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ സ്റ്റേഷൻ വഴി ഖത്തറയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ജമ്മു താവിയിൽ ഇറങ്ങി ഖത്തറയിലേക്ക് പോകാൻ ബസ്സും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
0: ആകാശവാണി സമയം 1:00.

1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ആദ്യ ഗാനത്തിലേക്ക്. എം ജി ശ്രീകുമാർ പാടിയതാണ് ചിത്രം നരസിംഹം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഓണം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: അടുത്ത ഗാനത്തിലേക്ക്, ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ഗായകൻ യേശുദാസ്.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസു.

മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. അടുത്ത ഗാനത്തിലേക്ക്. ചിത്രം ധ്വനി, രചന നിർവഹിച്ചത് യൂസഫ് അലി കേച്ചേരി, സംഗീതം പകർന്നത് നൌഷാദ്, ഗായിക പി.

0: നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധായകൻ പി സുന്ദരരാജൻ, ഗായകൻ എം ജി ശ്രീകുമാർ, ചിത്രം അപ്പോ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: കുടുംബസമേതം ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതിയ വരികൾക്ക് ജോൺസന്റെ ഈണം, ഗായകർ യേശുദാസും മിൻമിനിയും.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: അങ്ങനെയൊരു അവധിക്കാലത്ത് ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികളും ജോൺസന്റെ ഈണവും, പാടിയവർ എം ജി ശ്രീകുമാറും ചിത്രയും.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി. ഒരു വട്ടം കൂടി തുടരുകയാണ്. ഈ ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ഓമന തിങ്കൾ. ഗാനരചന ബിജു തിരുമല, സംഗീത സംവിധാനം MB ശ്രീനിവാസ്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: കാർത്തിക് പാടിയ ഗാനം, ചിത്രം നീലത്താമര, രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ചിത്രം കണ്ണകി. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധാനം കൈതപ്രം വിശ്വനാഥൻ. ഗായകൻ MG ശ്രീകുമാർ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയതാണ് ചിത്രം കമലദളം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ഗുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദന മറിയാതെ എന്തിനും മുദ്രാ ഗുലിയം വലിച്ചെറിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, 1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഒരു വട്ടം കൂടി ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസുര.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്.

0: രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, ഡൊമിനിക് ജെ കാട്ടൂർ, സിന്ധു വിജയൻ, ലീന ആനന്ദം, ആർ ജി മഹേഷ്, അമ്പൂരി ജയൻ, വിഷ്ണു സി വി. സംവിധാനം എൻ വാസുദേവ്.
1: വാതിൽ തുറക്കണ്ട ശോഭ, ആ ഗുണ്ടകൾ തന്നെയായിരിക്കും.
2: നമ്മൾ എന്തിനാ മായമെ പേടിക്കുന്നത്? ഇത് പ്രസിദ്ധമായ ഒരു ആശുപത്രിയാ, ശക്തമായ സംരക്ഷണമുള്ള സ്ഥലം. കൂലിത്തല്ലിന് നടക്കുന്ന ചെറ്റകൾ ഇവിടെ കയറിവന്ന് റൌഡിസം കാണിച്ച സെക്യൂരിറ്റിക്കാരും പോലീസും ഒക്കെ പാഞ്ഞെത്തും.
1: അതിനുള്ള അവസരം ഒന്നും ഉണ്ടാക്കണ്ട. വാതിൽ തുറക്കാതിരുന്നാൽ കുറെ നേരം മുട്ടിയിട്ട് അവരങ്ങ് തിരിച്ചു പോയിക്കൊള്ളും.
2: വേണ്ട, ഞാൻ വാതിൽ തുറക്കാം, അറിയണമല്ലോ.
1: ഇവരാ, ഇവര് തന്നെയാ ശോഭ അന്വേഷിച്ചു വന്നത്. എവിടെ പോയി, എന്തിനു പോയി, എപ്പോ വരുമെന്നൊക്കെ.
2: നിങ്ങൾ ആരാ, എന്തു വേണം? ചോദിച്ചത് കേട്ടില്ലേ, എന്താ വേണ്ടതെന്ന്?
3: ശോഭ, ഞങ്ങൾ മനസ്സിലായില്ലേ?
2: കാണുമ്പോ തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്ന മുൻപരിചയൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ.
1: അനിയന്മാരെ, ദേ ഈ കട്ടിലിൽ കിടക്കുന്ന സ്ത്രീരൂപം കണ്ടോ? ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വലിയൊരു പരീക്ഷണം കാത്തുകിടക്കുന്ന സാധു ഈ ശോഭയുടെ ചേച്ചിയാ. ചേച്ചിയുടെ അവസ്ഥ ഓർത്ത് മനസ്സ് നേരി ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിനോട് ഒരല്പം കരുണ കാണിക്കണം.
2: മായമ്മേ, അത്തരം വാക്കുകളുടെ മഹത്വം എന്തെന്നറിഞ്ഞുകൂടാത്ത ഈ നികൃഷ്ട ജീവികളോടാണോ ഇങ്ങനെയൊക്കെ?
1: അപ്പോ ശോഭയ്ക്ക് ഇവരെ അറിയാമോ?
2: അറിയാം. ചാകുന്നത് വരെ ഓർത്ത് ചിരിക്കാനും രസിക്കാനും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച നല്ല സുഹൃത്തുക്കൾ.
1: അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചു ഭയന്ന ഗുണ്ടകളല്ല അല്ലേ?
2: അല്ല, അവരെക്കാൾ ഗ്രേഡ് കൂടിയ ആഭാസന്മാർ.
3: ശോഭ, ഞാൻ ശോഭയോട് കാണിച്ചത് ദ്രോഹമാണെന്നും അത് ദുരന്തമാണെന്നും ചിന്തിക്കുവാനുള്ള കഴിവ് അന്നെനിക്കില്ലായിരുന്നു. അതിന്റെ കുറ്റബോധം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്.
4: അതെ ശോഭ, ഇപ്പോ ഈ വിശ്വന്റെ മനസ്സിൽ വെന്തുരുക്കുന്ന പശ്ചാത്താപം മാത്രമേ ഉള്ളൂ.
2: മനു വിശ്വന്റെ മനസാക്ഷി തെളിയിക്കാൻ വന്ന വക്കീലാണോ?
4: അല്ല, കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി നീതീകരിക്കാനൊന്നും വന്നതല്ല.
2: പിന്നെ പിന്നെ എന്തിനിവിടെ വന്നു?
4: അത് പിന്നെ ഈ വിശ്വൻ.
2: വേണ്ട, കേൾക്കുമ്പോ തല ചുരുക്കുന്ന പേരാ അത്. കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രൂപവും ഇത് തന്നെ. മറ്റുള്ളവരുടെ ജീവിതം തകർത്തെറിയാൻ പിറവിയെടുത്ത ഒരു പാഴ് ജന്മം.
1: ശോഭ, അത്രയ്ക്കങ്ങ് വേണ്ട മോളെ. സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആളിന്റെ മുഖം കണ്ടാലറിയാം മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ടെന്ന്.
2: വേദനയോ ഇവനോ?
3: വേദന മാത്രമല്ല, ശോഭയ്ക്ക് വേണ്ടി എന്റെ പ്രാണൻ വേണമെങ്കിലും തരാൻ തയ്യാറായി വന്നതാ ഞാൻ.
2: ഇത്രയും വില കുറഞ്ഞ തമാശയൊന്നും വേണ്ട. ചിരിയും സന്തോഷവും ഒക്കെ കൈവിട്ടു പോയൊരു പെണ്ണാ ഞാൻ, അതുകൊണ്ട് ചിരി വരില്ല.
3: ശോഭ, ബി സീരിയസ്.
2: യെസ്, ഐ എം സീരിയസ്. അനുഭവങ്ങൾ കൊണ്ട് എന്ത് മേധും ഗൗരവത്തോടെ നേരിടാൻ ബിരുദം നേടിയ സീരിയസ് ഗേൾ. ഈ സാഹചര്യവും സന്ദർഭവും ഒക്കെ സീരിയസിന്റെ പരിധിക്കും അപ്പുറമാണ്. പൊയ്ക്കോളൂ, ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
4: വിശ്വ, ഇപ്പോ നമുക്ക് പോകാം. ശോഭ വലിയ ടെൻഷനിലാണ്, റിലാക്സ് ചെയ്യട്ടെ, നമുക്ക് പിന്നീട് വരാം, വീണ്ടും കാണാം.
2: മനു, അതിന് ശ്രമിക്കരുത്. കഴിയുമെങ്കിൽ വീണ്ടും കാണാതിരിക്കാനാണ് ഇയാളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്.
3: കാണും, ഇനി അങ്ങോട്ട് എന്തിനും കൂടെ ഉണ്ടാകുകയും ചെയ്യും. ശോഭയുടെ പ്രതികാരം എന്തു തന്നെയാണെങ്കിലും സഹിച്ചുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവും.
2: പ്രതികാരമുണ്ട്, എന്റെ ഉള്ളിൽ ഭണം വിടർത്തി നിൽക്കുന്ന പ്രതികാരം. പക്ഷേ ആദ്യം നിങ്ങളോടല്ല. ഈ കിടക്കുന്ന ജീവജടം കണ്ടോ? എന്റെ ചേച്ചിയുടെ ജീവിതം കശക്കിയെറിഞ്ഞ അജ്ഞാതനായ ഒരു മനുഷ്യ മൃഗത്തോട് എനിക്കവനെ കണ്ടെത്തണം, കടിച്ചു കീറി കൊല്ലണം.
3: ചേച്ചി, പറയൂ ശോഭ, എന്തു പറ്റി?
2: മുഴുഭ്രാന്തിയായി എന്റെ ചേച്ചി അച്ഛനില്ലാത്ത ഒരു ചോര കുഞ്ഞിനെ പ്രസവിച്ച് സ്വബോധമില്ലാതെ ഞെരിച്ചു കൊല്ലുന്നത് കാണേണ്ടി വരുന്ന നിർഭാഗ്യം എനിക്ക് സമ്മാനിച്ച ഒരു രാക്ഷസൻ.
3: അയാൾ ആരാണെന്നറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
2: ചേച്ചിയുടെ സ്വബോധം വീണ്ടും കിട്ടുകയാണെങ്കിൽ മാത്രം.
3: വീണ്ടും കിട്ടും. ഈ സൈക്കോയിൽ എത്തിയിട്ടുള്ള ഇതിലും വളരെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ വിജയ ആഹ്ലാദത്തോടെ മടങ്ങിപ്പോയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ചേച്ചി പറയാതെ തന്നെ ഞാൻ ആ വ്യക്തിയെ കണ്ടെത്തി ശോഭയുടെ മുന്നിൽ കൊണ്ടു നിർത്തും.
2: അവനെ കൊന്നിട്ട് നിങ്ങളോടുള്ള പ്രതികാരം ഞാൻ ഇളവ് ചെയ്തു തരും.
3: ശോഭ കൊലയാളിയാവുകയല്ല വേണ്ടത്, പ്രതികാരം ഉപേക്ഷിച്ചിട്ട് ചേച്ചിയുടെ പുനർജീവിത

0: ത്തിനുള്ള പ്രതിവിധിയാണ് ഉണ്ടാകേണ്ടത്. ചേച്ചിയും കുഞ്ഞും അയാളോടൊപ്പമുള്ള ഒരു നല്ല കുടുംബജീവിതം, അതാണ് പ്രതിവിധി. അതാണ് ശോഭ ചേച്ചിക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗത്തിന്റെ ഫലപ്രാപ്തി.
1: ആ പറഞ്ഞത് ശരിയാ മോളെ. മായമേ,
2: ലക്ഷ്മി വേണ്ട, ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാനും ബ്രീഫ് കേസ് പിടിച്ചു വാങ്ങാനും ശ്രമിക്കണ്ട.
3: ഇന്നെന്താ പെട്ടെന്നൊരു ഭാവമാറ്റം? വർമ്മ സാറ് വീട്ടിൽ വന്ന് കയറുമ്പോ ഞാൻ ഇതൊക്കെ പതിവായി ചെയ്യാറുള്ളതല്ലേ.
2: ഇവിടെ പതിവുകൾ പലതും തെറ്റുന്നുണ്ട്.
3: അയ്യോ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പതിവും തെറ്റിച്ചിട്ടില്ല.
2: ലക്ഷ്മിക്ക് തെറ്റുപറ്റുന്നു തോന്നുമ്പോ ഞാൻ നേരിട്ട് തിരുത്തി തന്നോളാം.
3: എന്തായിരിക്കും തെറ്റിയത്? വിയർത്തിട്ടുണ്ടല്ലോ, കാറിൽ AC ഓൺ ചെയ്തില്ലേ?
2: AC യുടെ തണുപ്പ് കൊണ്ട് എന്റെ ഉള്ളിലെ ചൂട് മാറില്ല.
3: വന്നു കയറിയപ്പോഴേ മനസ്സിലായി ഡോക്ടർക്ക് ഉള്ളിൽ നല്ല ചൂടാണെന്ന്. തണുത്തത് വേണ്ടെങ്കിൽ വേണ്ട, നല്ല ചൂടുള്ള ചായ തന്നെ എടുക്കാം. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ.
2: പലതും മറക്കാൻ കഴിയുന്നത് ക്ലിനിക്കിൽ ചെല്ലുമ്പോഴാണ്. ഉള്ള ദുഃഖങ്ങളൊക്കെ അവിടെയും കയറി വരാൻ തുടങ്ങി.
3: ആശുപത്രിയില് ആരാ ഡോക്ടറെ?
2: എന്റെ ദുഃഖം വേറെ ആരാ?
3: ഓ, മോന്റെ കാര്യമാണോ? ചെറുപ്പത്തിന്റെ ഇളക്കങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അവന്. അതൊക്കെ അവന്റെ ഭാവിക്ക് അപകടം വരുത്തി വെച്ചുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്തൊക്കെയായാലും നമ്മുടെ മോൻ നമുക്ക് ഒരു ദുഃഖമാണോ ഡോക്ടറെ?
2: മോനാണെങ്കിലും അല്ലെങ്കിലും മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകൾ ഏൽപ്പിച്ചാൽ ദുഃഖം തന്നെയാണ്.
3: ആ കാർ അപകടത്തിന് ശേഷം അവൻ ആകെ മാറി. ചിരിയും സന്തോഷവുമില്ല, അധികം സംസാരമില്ല. വേദനിച്ച് മുറിക്കുള്ളിൽ ചുരുണ്ടുകൂടുന്നത് കാണുമ്പോ സങ്കടം സഹിക്കുന്നില്ല എനിക്ക്.
2: മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിയാ മതിയെന്ന് അവനോട് പറഞ്ഞേക്കണം. പത്രങ്ങളിൽ അച്ചടിച്ച് വന്നതൊക്കെ ആശുപത്രിയിലുള്ളവർ മറന്നിട്ടുണ്ടാവില്ല. അവിടെ കയറിയിറങ്ങി വീണ്ടും എന്റെ മാനം ഉരുക്കണ്ട.
3: മോൻ ആശുപത്രിയിൽ വന്നോ? വീടിന് പുറത്തിറങ്ങാതെ കഴിഞ്ഞിരുന്നവനാ. ആശുപത്രിയിൽ വെച്ച് കണ്ടെങ്കിൽ തക്കതായ കാര്യം കാണും. അവനെന്തെങ്കിലും അസുഖം ഡോക്ടറെ?
2: അവന് ഒരസുഖമേ ഉള്ളൂ, ഞാൻ ജീവിച്ചിരിക്കുന്നത്.
3: എന്താ ഇത്? എന്റെ ചങ്കിൽ കൊള്ളുന്ന വാക്കുകൾ പലതും ഡോക്ടർ ഇപ്പൊ പ്രയോഗിച്ചു തുടങ്ങി. വേണ്ട, ഇനി ഇങ്ങനെയുള്ള ഭാഷയൊന്നും ശീലമാക്കരുത് ഡോക്ടറെ.
2: ഞാനും ഒരു മനുഷ്യനാ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോ വാക്കുകൾക്ക് നിയന്ത്രണം വിട്ടുപോകും.
3: ഡോക്ടർ വെറും ഒരു സാധാരണ മനുഷ്യനല്ല.
2: പ്രൊഫഷനെ സൂചിപ്പിച്ചുകൊണ്ടാണെങ്കിൽ വേണ്ട, ഏത് സാഹചര്യത്തിലും ആ ഫീൽഡിൽ ഞാൻ ഫ്രഷാണ്, പെർഫെക്റ്റുമാണ്. കുടുംബത്തിലാ പ്രശ്നം.
3: അച്ഛനും മകനും ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒരു വീട്ടിൽ മുഖത്തോട് മുഖം നോക്കുക പോലും ചെയ്യാതെ അന്യരെ പോലെ കഴിയാനാണോ തീരുമാനം?
2: അതിൽ മറ്റാർക്കെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്റെ റെസ്റ്റ് ഹൗസിൽ കഴിഞ്ഞുകൂടിക്കോളാം.
3: അത് വേണ്ട, പേരും പ്രശസ്തിയും പിന്നെ ഈ കണ്ടതൊക്കെയും സമ്പാദിച്ചിട്ടും സ്വന്തം വീട്ടില് മനസമാധാനം നഷ്ടപ്പെടുന്നത് മകന്റെ സാമീപ്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ അവനെ അടിച്ചിറക്കിയേക്കാം. ദേ വരുന്നുണ്ട്, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേക്കാം.
2: ഞാൻ എന്റെ മുറിയിലേക്ക് പോയതിന് ശേഷം മതി അമ്മ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. അച്ഛന്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ അവനൊരു അപകർഷത തോന്നും. ഞാൻ കാരണം അത് വേണ്ട.
4: അമ്മേ,
3: നീ എവിടെ പോയിരുന്നടാ?
4: വെറുതെ ഒന്ന് പുറത്തിറങ്ങി. അച്ഛൻ ഷൗട്ട് ചെയ്തുകൊണ്ടാണല്ലോ കയറിപ്പോയത്. എന്തിനമ്മേ?
3: നീ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ?
4: അമ്മ എങ്ങനെ അറിഞ്ഞു?
3: അച്ഛൻ അവിടെ വെച്ച് നിന്നെ കണ്ടു. മോനെ, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? സുഖമില്ലായ്മ വല്ലതും?
4: ഏയ്, ഒന്നുമില്ല അമ്മേ.
3: അപകടം ഉണ്ടായതിന്റെ പ്രശ്നം എന്തെങ്കിലും?
4: ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ ഒരാളെ കാണാൻ വേണ്ടി പോയതാ.
3: മോനെ, എന്തെങ്കിലും തോന്നിയാൽ അച്ഛനെ കാണാൻ മടിയുണ്ടെങ്കിൽ മോനെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറെ കണ്ട് വേണ്ടത് ചെയ്യണം കേട്ടോ.
4: ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല.
3: എന്നാ വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം.
5: പപ്പേട്ടാ!
6: എന്താ ബാബാ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും ചാട്ടിയും പിടിച്ചിട്ടും? എന്താ കാര്യം? ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ.
5: അടങ്ങിയില്ല ഞാൻ. എന്റെ ഈ മുറിയിൽ വെച്ച് എന്റെ മോന്തയ്ക്കടിക്കുകയും ചവിട്ടി താഴെയിടുകയും ചെയ്തിട്ട് ശീലാപതി ചമഞ്ഞ് രക്ഷപ്പെട്ട അവളെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ കിട്ടണം.
6: കിട്ടും, കിട്ടിക്കും. ഞാൻ ഈ പപ്പേട്ടനാ പറയുന്നത്.
5: പപ്പേട്ടൻ കൊണ്ടുവന്ന പെണ്ണായതുകൊണ്ടാ പപ്പേട്ടനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്റെ പിള്ളാരോട് പറഞ്ഞാൽ 24 മണിക്കൂറിനകം പിള്ളാര് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ട് തരും.
6: അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ബാവാ, അപകടമാ. ബാവായ്ക്ക് ഒരു ദിവസത്തെ ആവേശവും വാശിയും മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട്

0: നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട മുതല
1: നശിപ്പിക്കരുത്. ബുദ്ധിപൂർവം ട്രാക്കിലാക്കിയാൽ ഉടൻ ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കും.
2: ബുദ്ധി? എന്ത് ബുദ്ധി? ബുദ്ധിയും മിടുക്കുമുള്ളവൻ 5-5 മിനിറ്റ് കൊണ്ട് നമ്മൾ 4-5 തടിയന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് കണ്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ അവളും നമ്മളുമായി കലിപ്പിലാണെന്ന് മനസ്സിലായ അവൻ ഒരു സൂപ്പർ ഷോ അങ്ങ് നടത്തി അവളെ പോക്കി കാറിൽ കയറ്റി സ്ഥലം വിട്ടു. അതാ ബുദ്ധി.
1: അതെ, പ്രശസ്തനായ ഡോക്ടറാണെന്നും മന്ത്രിമാരുമായിട്ടൊക്കെ പിടിപാടുണ്ടെന്നും പറഞ്ഞ് പോലീസ് കമ്മീഷണർ വിളിക്കാൻ തുടങ്ങുമ്പോ വിടാതിരിക്കാൻ പറ്റുമോ?
2: അതുകൊണ്ടെന്താ, പപ്പേട്ടൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന നേട്ടം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
1: അത് വെറും തോന്നല. അവൾ ഇതുവരെ ആശുപത്രി വിട്ടേ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ കണ്ടു, ആശുപത്രി പോയി കണ്ടു. എന്റെ മോളെയും കൊണ്ടുപോയിരുന്നു.
2: അതെന്തിനാ മോളെ കൊണ്ടുപോയത്?
1: ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാ.
2: എന്ത് ഡൗട്ട്?
1: എന്നെ അവൾ സംശയിക്കുന്നുണ്ടോ എന്ന ഡൗട്ട്.
2: എന്ത് സംശയം?
1: ബാവയുടെ അടുത്ത് ഞാൻ അവളെ മനഃപൂർവ്വം കള്ളം പറഞ്ഞ് ചതിക്കാൻ കൊണ്ടെത്തിച്ചതാണെന്ന് തോന്നിയോ എന്ന് എനിക്കൊരു സംശയം.
2: എന്നിട്ട്?
1: എന്നിട്ടെന്താ, ഒരു സംശയവുമില്ല, സ്നേഹക്കുറവുമില്ല. മോളോട് വലിയ സ്നേഹമായിരുന്നു. ഇനി എന്റെ റൂട്ടിലേക്കുള്ള കെണി ഞാൻ പണിഞ്ഞു തുടങ്ങും. ആദ്യത്തെ കെണി പാസ്സായാൽ പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിക്കും, പപ്പേട്ടാ ആട്ടോ ഉണ്ടോ സവാരി പോവാൻ എന്ന്.
2: പപ്പേട്ടന്റെ ഈ പോക്കിന് ആ ലെവലിൽ എത്തിക്കിട്ടുമ്പോ ഞാൻ നരയ്ക്കും, മൂക്കി പല്ലും വരും. ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് നേരിട്ടൊന്ന് മുട്ടാൻ പോവുക.
1: അരുതരുത്, അബദ്ധം കാണിക്കരുത്. സപ്പോസ്
3: വേനൽ മഴ. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, ബാവ, അമ്പൂരി ജയൻ, മനു, വിഷ്ണു സി വി. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി. ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. സമയം 2:30 ആകാശവാണി.

0: अच्छा। अभी आपने सुना कार्यक्रम सारे जहां से अच्छा। तो श्रोताओं, इस कार्यक्रम के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब मुझे यानी अजीत को उमंग कार्यक्रम की तकनीकी टीम यानी
1: जगबंधु
0: चेतना
1: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ഇനി സമയവും പണവും ലാഭിക്കാം, നീതി നേടിയെടുക്കാം. ഈ ജാഗ്രതി പോർട്ടലിലെ ഈ ദാഖിൽ സംവിധാനം വഴി ഉപഭോക്തൃ കോടതികളിൽ നേരിട്ട് പോകാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി പരാതികൾ ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ അതിന്റെ പുരോഗതി അറിയുന്നത് വരെ എല്ലാം ഡിജിറ്റൽ. സുതാര്യമായ ഉപഭോക്തൃ സേവനത്തിനായി ഇന്ന് തന്നെ ഈ ജാഗ്രതി പോർട്ടൽ സന്ദർശിക്കൂ.

0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ. സമയം 3:00 ആകാശവാണി.
1: സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിലാൽ ബി മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
2: നമുക്കറിയാം, സ്മാർട്ട് ഫോണുകളും ഓൺലൈൻ ബാങ്കിങ്ങും സാമൂഹിക മാധ്യമങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ

0: ഭാഗമാണ്. അതോടൊപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. സർ, ഇപ്പോൾ കൂടുതലായിട്ടും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓൺലൈൻ തട്ടിപ്പ് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
1: നിലവിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ, പണം കൂടുതലായി നഷ്ടപ്പെടുന്നത് ട്രേഡിംഗ് വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നിരവധി ഫിഷിംഗ് ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ടുള്ളത്, അഡ്വർടൈസ്മെൻറ്റ് സ്കാമുകൾ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പരസ്യങ്ങളിൽ ആകർഷകരായിട്ട് ആ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി പണം കൈമാറുന്നത്, ജോബ് സ്കാമുകൾ, പണം കൈവശം ഇല്ലെങ്കിലും ആൾക്കാർ തട്ടിപ്പിന് ഇരയാകുന്നതാണ്, ലോണാപ്പുകൾ, അത് ഒരുപാട് തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈവ് സ്ക്രീമിങ്ങിനായിട്ട് നമ്മളിൽ നിന്ന് പണം ആവശ്യപ്പെടുക, OLX-ൽ പ്രോഡക്റ്റുകൾ വിൽക്കാനെന്ന പേരിൽ തട്ടിപ്പുകൾ നടത്തുക, അങ്ങനെ ദിനം പ്രതി ധാരാളമായിട്ടുള്ള സൈബർ തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
0: സർ, ഇതിൽ കൂടുതലായിട്ടും ഏതെങ്കിലും പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പുകാരൻ ഇതിൽപ്പെടുന്നവരിൽ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
1: ഓരോ കേസുകൾക്കും അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് വ്യത്യസ്തമാണ്. അതായത് ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കേസുകളിൽ എബവ് 60 സീനിയർ സിറ്റീസിനെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാരെ ലോണാപ്പുകൾ പോലെയുള്ള കേസുകളിലും ജോബ് സ്കാം പോലെയുള്ള കേസുകളിലും വീട്ടമ്മമാർ, പ്രൈവറ്റ് എംപ്ലോയീസ് അങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് കേസ് ചെയ്യും. പിന്നെ ട്രേഡിംഗ് പോലെയുള്ളത് ഹൈലി പ്രൊഫഷണലും അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, കമ്പ്യൂട്ടർ എൻജിനീയേഴ്സ് തുടങ്ങി എല്ലാ മേഖലയിൽപ്പെട്ടവരെയും ബാധിക്കാറുണ്ട്.
0: നമുക്കൊരു കോൾ ഉണ്ട്. ആരാണ്? ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇതാരാണ് വിളിക്കുന്നത്?
2: ബാംഗ്ലൂരിൽ
0: നിന്നാണ് വിളിക്കുന്നത്. ആ, ചോദിച്ചോളൂ ടീച്ചോ.
2: അതെ, ഞാൻ വിളിച്ചതേ, നമുക്ക് ഈ നോർമൽ മെസ്സേജിൽ വന്നിട്ട് നമുക്ക് വിത്ത് ബാങ്കിന്റെ ലോഗോ വെച്ചിട്ടാണ് നമുക്ക് ലിങ്ക് വരുന്നത്. നമ്മളിപ്പോ ലിങ്കിൽ അമർത്തി കഴിഞ്ഞാൽ അത് ലോൺ പ്രോസസിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നത്.
1: അതെ, ഇത്തരത്തില് വരുന്ന ലിങ്കുകള് APK ഫയലുകളാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ, SMS, കോണ്ടാക്ട്, അങ്ങനെ നമ്മുടെ യൂസർ ക്രെഡൻഷ്യൽസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധികൾ പെർമിഷൻ എടുക്കുന്ന ലിങ്കുകളാണ്. അപ്പോൾ ഒരിക്കലും ഈ ബാങ്കുകൾ നമ്മുടെ ലോഗോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്കതിൽ ചെറിയ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലിങ്കുകളിൽ ഒരിക്കലും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കരുത്. അത് തട്ടിപ്പിനിരയാകും. ആൻഡ്രോയിഡ് ഫോണുകളെക്കാൾ അല്പം കൂടി ഹൈലി സെക്യൂർ ആണ് നമ്മുടെ ഐഫോണുകൾ. അപ്പൊ ഐഫോണുകളിൽ ഇത്തരത്തിലുള്ള ലിങ്കുകൾ പെട്ടെന്ന് വർക്ക് ചെയ്യാറില്ല. എങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ലിങ്കുകൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് തിങ്ക്, നമ്മളൊന്ന് ചിന്തിച്ച് അതൊന്ന് വെരിഫൈ ചെയ്ത് ഇത് നമ്മുടെ ആവശ്യപ്പെട്ട സോഴ്സിൽ നിന്നാണ്, നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിന്, ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാവൂ. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ 1930 എന്ന് പറയുന്ന സൈബർ ക്രൈമിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് അതേസമയം ഇത് ബാങ്കിലേക്ക് പോകുമെങ്കിലും നമ്മുടെ ബാങ്കിൻ ഇടപാടുകളും ഇനിയുള്ള സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നമുക്ക് തന്നെ ബാങ്ക് മാനേജറെ കൊണ്ട് ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടിട്ട് ആ അക്കൗണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാനും പറ്റും. ആദ്യം നമ്മൾ 1930 തന്നെ ബന്ധപ്പെടുക, അതിനുശേഷം പണം എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുന്നതിനുള്ള പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി രജിസ്റ്റർ ആയി പോകും, തുടർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ബാങ്കിനും ഇൻഫർമേഷൻ പോകാറുണ്ട്. ബ്രാഞ്ചിനെ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
0: വിളിച്ചതിന് നന്ദി. താങ്ക് യു. സർ, ഇപ്പോൾ പറഞ്ഞു നമ്മൾ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1930 അതിലാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: അതിനുശേഷം നമ്മുടെ ബാങ്കിനെ ഇൻഫോം ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജിനെ കുറിച്ചാണ്. ഇതുപോലെ സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാം കടകളിൽ പോകുന്നു, അതുപോലെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നവരാണ് കൂടുതലും പേര്. അപ്പൊ അതിൽ എങ്ങനെയാണ് തട്ടിപ്പിന് ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിൽ പെട്ടു പോകാൻ ഉള്ള സാധ്യത എങ്ങനെയാണ്?
1: ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഏറെയും നമ്മൾ QR കോഡുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വാലറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഡിജിറ്റൽ വാലറ്റ്

0: സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിശ്വാസ്യത അല്ലാതെ ഒരിക്കലും നമുക്ക് പണം ലഭിക്കാൻ വേണ്ടി ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ടതില്ല. നമ്മൾ നൽകാനാണ് QR കോഡ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും ഷെയർ ചെയ്യരുത്. വിശ്വാസ്യത ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ കഴിയുന്നതും QR കോഡ് സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള മറ്റ് ലിങ്കുകൾ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻ സെറ്റിങ്സിലേക്കൊക്കെ അറിയാതെ തന്നെ വരും. നമുക്കത് തിരിച്ചറിയാൻ സാധാരണക്കാരൊരിക്കലും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വാസ്യത ഇല്ലാത്ത QR കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
1: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, സാറിന്റെ പേര് എന്താണ്?
2: ശ്രീകുമാർ. ഞാൻ ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള പണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ തന്നെ ഇപ്പോ നമ്മുടെ ഫേസ്ബുക്ക് വഴിയൊക്കെ നിരവധി ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു. നമ്മൾ ഈ സൈബറിൽ പരാതിപ്പെട്ടാൽ പോലും അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിന്റെ സംവിധാനങ്ങൾ തിരിച്ചു കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ സാർ?
0: സാർ, പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലതാമസം തിരിച്ചു കിട്ടുന്നതിന് ഒരു തടസ്സമായും വരും. അപ്പോൾ എത്രയും വേഗം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സംവിധാനത്തിൽ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പണം ബാങ്ക് ലെയർ വൈസ് ട്രാൻസാക്ഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1930 സൈബർ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 hour ഉദ്ദേശിക്കുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ തുകയും തിരിച്ചു കിട്ടുന്നതിനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് തുടർന്നുള്ള നഷ്ടങ്ങൾക്കുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ബാങ്ക് ഇടപാടുകളിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്ക് ഇൻറ്റിമേഷൻ നൽകുന്നതിനും മറ്റും ഈ പരാതി നിങ്ങൾ ചെയ്തേ മതിയാവും.
1: വിളിച്ചതിന് നന്ദി സാർ. താങ്ക് യു സാർ. അതുപോലെ നമുക്കറിയാം നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം അതിൽ ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഫോൺ യൂസ് ചെയ്യും?
0: നമ്മുടെ മൊബൈൽ ഫോണുകളാണ് ഇന്ന് നമ്മുടെ ബാങ്കും നമ്മുടെ സന്തത സഹചാരിയും നമ്മുടെ സുഹൃത്തും സഹയാത്രികനും എല്ലാം. അപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളുടെ കാലഘട്ടമാണ്. നമ്മൾ മൊബൈൽ ഫോണുകൾ സെക്യൂർ ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിലെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ബാക്കിപത്രമായ തുക നഷ്ടപ്പെടുന്നതിന് ഇടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, 2-step ഓതൻറ്റിക്കേഷൻ പോലെയുള്ള മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉറപ്പാക്കിയിരിക്കണം. പാസ്വേഡുകൾ മിക്കവാറും ഒക്കെ നമുക്കറിയാം, നമുക്ക് ഓർമ്മയെ ഒരുപാട് ഇടപാടുകൾക്ക് ഇന്ന് പാസ്വേഡുകൾ ആവശ്യമാണ്. എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഇടുന്ന ഒരു ശീലം നമ്മുടെ ആൾക്കാർക്കുണ്ട്. അതൊരിക്കലും പാടില്ല, അത് ഒഴിവാക്കണം. മാത്രവുമല്ല, നമ്മൾ ബാങ്കിങ് ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ പബ്ലിക് വൈഫൈ സിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കരുത്. സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ നെറ്റ്വർക്ക് ഇടപാടുകൾ തന്നെ ചെയ്യണം. ലിങ്കുകളും ഗൂഗിളിൽ തിരച്ചിൽ നടത്തിയും ഒക്കെ പണമിടപാട് നടത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ പണമിടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ മൊബൈൽ എപ്പോഴും സെക്യൂർ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം.
1: പിന്നെ സർ, നമ്മുടെ ഈ നമുക്ക് ലോക്ക് ഉണ്ടല്ലോ ഫോണിന്, ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: നമ്മുടെ മൊബൈൽ ഫോണ് പെട്ടെന്ന് ഒരാളിൽ നമുക്ക് നഷ്ടപ്പെടാം ഏത് വിധേനയും, അല്ലെങ്കിൽ ഏത് സമയത്ത് മോഷണം പോകാം, അല്ലെങ്കിൽ നമ്മളുടെ യാത്രക്കിടയിലൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ സെക്യൂർ അല്ല എങ്കിൽ നമ്പർ ലോക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ബയോമെട്രിക് ഫിംഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി കൺസേൺ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് യഥേഷ്ടം നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പണം കൈമാറുന്നതിനും നമ്മുടെ വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നതിനും നമ്മുടെ നമ്പറുകൾ ദുരുപയോഗപ്പെടുത്തുന്നതിനും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, അതിലുള്ള ഫോട്ടോസ് ഇതെല്ലാം ദുരുപയോഗപ്പെടുത്തുന്നതിനായി നമ്മളൊരു വീട് എങ്ങനെ പൂട്ടി സൂക്ഷിക്കുന്നുവോ അതുപോലെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനെ കൃത്യമായി പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സെക്യൂറായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം അതിൽ ഉപയോഗിക്കണം. ഇടയ്ക്കിടെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം.
1: കൂടുതലും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് പോലെയുള്ള ലോക്ക് ആണെങ്കിൽ കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കും അല്ലേ?
0: ഫിംഗർ പ്രിന്റ് ഏറ്റവും ശക്തമായിട്ടാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ലോക്കുകൾ ശക്തമാണ്, നമുക്ക് അതുപോലെ തന്നെ അതിൽ എമർജൻസി നമ്പറുകൾ കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആപത്ത് വന്നു, നമുക്കത് പ്രതികരിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് നമ്മെ പറ്റി അറിയാമെങ്കിൽ അത് അത്തരത്തിലുള്ള നമ്പർ, എമർജൻസി നമ്പർ സെറ്റ് ചെയ്യുന്നതിന് സഹായകമാണ്. അതുപോലെ തന്നെ ബയോമെട്രിക് എപ്പോഴും യുണീക്കാണ്, അത് മറ്റൊരാളുടെ ഒരിക്കലും മാച്ച് ആകത്തില്ല. അതുകൊണ്ട് ബയോമെട്രിക് പാസ്വേഡുകൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും.
1: സാർ, അതുപോലെ ഇപ്പോൾ കോളിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫോണിലേക്ക് വരുന്നത് പോലീസിൽ നിന്നാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ കോളുകൾ വരാറുണ്ടല്ലോ അടുത്തായിട്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ ആക്ച്വലി എന്തെങ്കിലും മാർഗം ഉണ്ടോ?
0: മാർഗം ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം തന്നെ സോഷ്യൽ എഞ്ചിനീയറിങ് അറ്റാക്കുകളാണ്. നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് നമ്മളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച്, ഇപ്പോൾ എപ്പോഴും നമ്മൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ ആക്റ്റീവാണ്. നമ്മളെ പറ്റിയുള്ള എല്ലാ സ്വകാര്യ വിവരങ്ങളും ഫോട്ടോസും ഒക്കെ തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മളെ പറ്റിയുള്ള പേഴ്സണൽ വിവരങ്ങളെല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസാണ് അല്ലെങ്കിൽ RBI ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. ഒരിക്കലും പോലീസും ബാങ്ക് അധികാരികളും ഒന്നും തന്നെ നമ്മളോട് വിളിച്ച് OTPയോ CVV നമ്പറോ അല്ലെങ്കിൽ പിൻ നമ്പറോ ഒന്നും തന്നെ ചോദിക്കത്തില്ല. അത്തരം ഇടപാടുകൾ, അൺനോൺ കാളുകൾ അപ്പോൾ തന്നെ എന്തു ചെയ്യുക, കട്ട് ചെയ്യുക. ആ നമ്പറിനെ പറ്റി സഞ്ചാർ സാധ്യത ഉൾപ്പെടെയുള്ള പോർട്ടലുകളുണ്ട്, അതിനെ പറ്റി പറയുന്നുണ്ട്. ആ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്യുക.
1: സർ, അതുപോലെ നമുക്കറിയാം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോംസിലായിട്ട് അക്കൗണ്ട്സ് ഉണ്ടാവും, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അങ്ങനെ പല അക്കൗണ്ട്സ് ഉണ്ട്. അത് ഹാക്ക് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ആണെങ്കിൽ കൂടിയും ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഉടൻ തന്നെ?
0: ഈ അടുത്ത സമയത്ത് വന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഈ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുള്ളത് ഒട്ടനവധി വരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടോ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ എടുത്തിട്ട് അത് ഹാക്ക് ചെയ്തിട്ട് അതിലൂടെ നമ്മളോട് ചാറ്റ് ചെയ്ത് നമ്മളെ തട്ടിപ്പ് നടത്താനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാട്സപ്പ് ആണ് നമുക്ക് ഒരു നിമിഷം തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് തന്നെ പെട്ടെന്ന് തടസ്സപ്പെട്ടിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സർവീസ് പ്രൊവൈഡറെ ബന്ധപ്പെടണം. ആ വിവരങ്ങൾ നമ്മുടെ പോലീസുമായിട്ട്, സൈബർ വിഭാഗവുമായിട്ട് cybercrime.gov.in എന്ന് പറയുന്ന സൈറ്റിലോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് ഈ നമ്പറിനെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്.
1: ഒരു കോൾ ഉണ്ട്. ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ രാജശ്രീയാണ്, വടകരയാണ്.
1: ആ ചോദിച്ചോളൂ.
3: അതിലെ ഫോണ് നഷ്ടപ്പെട്ടു പോയാലേ നമുക്കത് തിരിച്ച് കിട്ടാൻ വേണ്ടിട്ട് ഫോണിന്റെ ഒരു EMI നമ്പറോ എന്തോ ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു നമ്പർ ഇല്ലേ, അത് സാറിന് ഒന്ന് പറയാൻ പറ്റുമോ?
0: നമുക്ക് IME നമ്പറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ IME നമ്പർ നമുക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത് #06# എന്ന് പറയുന്ന നമ്പർ ടൈപ്പ് ചെയ്യണം. അത്തരത്തിൽ നമ്പർ ടൈപ്പ് ചെയ്താൽ നമുക്ക് 2 SIM ഇടാൻ പറ്റുമെങ്കിൽ 2 IME നമ്പറും കിട്ടും. ഈ 2 നമ്പറും ഉപയോഗിക്കാം. അതുപോലെ തന്നെ CEIR എന്ന് പറയുന്ന ഒരു സെയറെന്ന് പറയുന്ന ഒരു പോർട്ടൽ ഇന്ന് അവൈലബിളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ പോലീസിൻ്റെ തുണ ആപ്ലിക്കേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തതിന് ശേഷം ആ പരാതിയും കൂടി വെച്ചിട്ട് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ വേറെ ആർക്കും തന്നെ മാഡത്തിൻ്റെ ആ ഫോൺ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു SIM പുതിയതായിട്ട് അതിൽ ഇൻസെർട്ട് ചെയ്താൽ അയാളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കിട്ടുകയും ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പറ്റുകയും ചെയ്യും. ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത്.
1: ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
4: ഹലോ, നമസ്കാരം. എന്റെ പേര് രമ്യ. ഞാൻ തിരുവനന്തപുരം ആര്യനാട് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചോളൂ മാഡം.
4: സർ, എനിക്ക് അറിയുന്നത് ഞാൻ ഇപ്പോ ഓൺലൈൻ വഴി ഇപ്പൊ നമ്മൾ ഡ്രസ്സുകൾ ഒരുപാട് വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തു, കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അത് ഓർഡർ ചെയ്തു. പക്ഷേ നമ്മൾ അതിന്റെ പേയ്മെന്റ് നടത്തുന്നവരെ, അതായത് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നവരെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ ക്യാഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവരെ അതിന് ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ചോദിച്ചു. ആ ഷിപ്പിംഗ് ചാർജും ചെയ്തതിന് ശേഷം പക്ഷെ അതിനെ കുറിച്ച്, അതായത് നമുക്ക് ആ ഡെലിവറി കിട്ടുകയും ചെയ്തിട്ടില്ല. പക്ഷെ അതിനുള്ള ഒരു റിപ്ലൈയും നമുക്ക് തന്നിട്ടുമില്ല. പിന്നെ വാട്സാപ്പ് ചാറ്റിൽ അവർ ഒരു മറുപടിയും തരത്തില്ല. നമ്മൾ ഫോൺ വിളിച്ചാലും എടുക്കാറുമില്ല. അതിന് നമ്മൾ എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാനൊരു ഇത് ഇമെയിൽ വഴി ഇത് സൈബർ സെല്ലിന് ഞാൻ ഇത് പരാതി ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഒരു റിപ്ലൈയോ മറ്റുള്ള ഡീറ്റെയിൽസോ ഒന്നും എനിക്ക് കിട്ടുകയും ചെയ്തിട്ടില്ല.
0: ഇന്ന് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്ന ഒരു രീതിയാണ് മാഡം ഇപ്പം അറിയിച്ചത്. നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിനും ഓൺലൈൻ സൈറ്റുകളെ സമീപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ എത്തപ്പെടുന്നത് ആദ്യം സെർച്ച് ചെയ്ത് എത്തപ്പെടുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്ന പരസ്യങ്ങളിൽ ആദ്യം കാണുന്നതെല്ലാം അല്ലെങ്കിൽ കുറേയധികം 90% പറ്റിപ്പുകാരുടേതായിരിക്കും. അത്തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധനം ലഭ്യമില്ല, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഈ സൈറ്റിൻ്റെ വിശ്വാസ്യത നമ്മളൊന്ന് നന്നായിട്ട് വെരിഫൈ ചെയ്യുക. നേരത്തെ വാങ്ങിയിട്ടുള്ളവരുടെയൊക്കെ അതിനകത്ത് ഫീഡ്ബാക്കുകൾ ഇട്ടിരിക്കും, അതൊന്ന് പരിശോധിക്കുക, അതിനുശേഷം വാങ്ങിക്കാവൂ. ഇതിന് സഹായത്തിനായിട്ട് 1930-ലേക്ക് വിളിക്കാം. മേഡം വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് നമുക്ക് ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിനും കൂടുതൽ തട്ടിപ്പിനും മറ്റുള്ളവർ ഇരയാകാതിരിക്കുന്നതിനും സഹായകമാകും. എത്രയും പെട്ടെന്ന് നമ്മളൊരു സാമ്പത്തിക കുറ്റകൃത്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടാക്കുക. റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാം.
4: ഒരു കാര്യം ഞങ്ങൾക്കൊരു 3 മാസത്തോളമായി, ഇപ്പൊ 3 മാസം കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ?
0: പറ്റും. 1 വർഷം വരെയുള്ളത് നമുക്ക് ഈ 1930-ൽ കൂടെ തന്നെ നമുക്ക് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അന്ന് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ട്രാൻസ്ഫറിൻ്റെ വിവരങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ മാത്രം ഈ 1930-ൽ അറിയിച്ചാൽ മതി, രജിസ്റ്റർ ചെയ്യാം. ഇപ്പോഴും ആ സൈറ്റ് ഉപയോഗിച്ച ആൾക്കാരെ പറ്റുകയോ മറ്റ് അത്തരത്തിലെ അക്കൗണ്ടുകളോ നിലവിലുണ്ട് എങ്കിൽ ഈ പണം തിരിച്ചു പിടിക്കാനും പറ്റും.
1: സർ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ പല സൈറ്റിലും നമുക്കറിയാം, ട്രാവൽ പ്ലാൻസ് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോകാൻ കണക്ഷൻ ഫ്ലൈറ്റ്സൊക്കെ ബുക്ക് ചെയ്യുമ്പോഴും പല സൈറ്റിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ അത് ക്യാൻസലായി എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരികയും അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യും. കൂടുതലും ആളുകൾ ഈ പെട്ടെന്ന് പറഞ്ഞ ആ അർജൻസിയിലാണ് ആളുകൾ ഇതിലേക്ക് പെട്ടുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം.
0: സാമ്പത്തിക തട്ടിപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാന സംവിധാനമാണ് ഈ അർജൻസി ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഏറ്റവും ദ്രുതയാണ്. ഇപ്പോൾ ഇനി നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റ് ഒന്നുകൂടിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്ത് ഫണ്ട് അടച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത്തരത്തിൽ അർജൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാതെ എടുത്തുചാടി പണം കൈമാറ്റത്തിന് ഇടവരുത്തും. അപ്പോൾ അർജൻസി ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഓൺലൈൻ സൈബർ സാമ്പത്തിക ഇടപാടുകൾക്കും മുതിരരുത്. മാത്രമല്ല ഈ സൈറ്റുകളിൽ നമ്മൾ കാണപ്പെടുന്ന അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിശ്വസിക്കുന്നത് ബോധ്യം വരുന്നതുവരെ നമ്മൾ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടത്തരുത്.
1: അതുപോലെ വ്യാജ പ്രൊഫൈൽ, അതുപോലെ വ്യാജ നിക്ഷേപ പരസ്യങ്ങൾ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മാർഗങ്ങളുണ്ടോ?
0: പോലീസിന് വേഗത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരന് എത്രത്തോളം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അതായത് നമുക്ക് ഈ വ്യാജ പ്രൊഫൈലുകളെല്ലാം അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളെല്ലാം റീസെൻ്റലി ക്രിയേറ്റഡ് ആയിരിക്കും. ഒരു പരാതിയെങ്കിലും ഇതിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പം ഒരു തട്ടിപ്പ് സൈറ്റിന് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരു പരാതിയെങ്കിലും റിപ്പോർട്ടായാൽ ആ സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ റീസെൻ്റലി ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ യഥാർത്ഥത്തിലുള്ള ഒരു സൈറ്റിനുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രീതികളെല്ലാം
1: ലോഗോയും
0: എല്ലാം സെയിമായി നമുക്ക് തോന്നും. പക്ഷേ അത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഉള്ളതായിരിക്കില്ല.
1: സർ, അടുത്തൊരു കോളുണ്ട്. ഹലോ.
5: ഹലോ.
1: ആ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാ വിളിക്കുന്നത്? എവിടെ നിന്നാ വിളിക്കുന്നേ? ചോദിച്ചോളൂ മാഡം.
5: ഇപ്പൊ നമ്മള് ഒരു സാധനം ഓർഡർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമില് പേജിൽ നിന്ന് ഓർഡർ ചെയ്ത്, അപ്പോ ഡെലിവറി ആയിട്ടില്ല, അവര് ഒന്നും റിപ്ലൈ ഇല്ല. അപ്പൊ
0: മാഡം അതിലേക്ക് പണം അടച്ചിട്ടുണ്ടോ?
5: പണം
0: അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ അതിൻ്റെ ഡെലിവറി നടന്നിട്ടില്ല എങ്കിൽ 80% അത് ഒരു തട്ടിപ്പ് സൈറ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം മാഡം പണം അടച്ചിട്ടുള്ള അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറുണ്ട്, ആ നമ്പർ ഉപയോഗിച്ച് 1930 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ സാധിക്കും.
1: അടുത്തൊരു കോളുണ്ട്. ഹലോ.
5: ഹലോ.
1: ആ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ് വിളിക്കുന്നത്?
6: പ്രസാദ് കുമാർ.
1: ആ, എവിടെന്നാണ് വിളിക്കുന്നത്?
6: ഇത് തൃക്കരിപുരം സാറേ.
1: ആ, ചോദിച്ചോ
6: സാറേ. ഞാൻ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവില് ജെമിനി, ചാറ്റ് ജിപിടി എല്ലാം നിലവില് ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നതല്ലേ? നിലവില് ഇപ്പം കുറച്ചുകൂടി എല്ലാരും ഇപ്പൊ ഉപയോഗിക്കുന്നത്. അത് പ്രകാരം നമ്മളിപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നില്ല ഒരു സംശയമാണ് സാറേ.
0: ചാറ്റ് ജി പി ടി ഒക്കെ നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന തരത്തിലുള്ള AI ടൂളുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴിയുന്നതും പേഴ്സണൽ വിവരങ്ങൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുത്. പേഴ്സണൽ വിവരങ്ങൾ ഷെയർ ചെയ്താൽ സ്റ്റോർ ചെയ്യപ്പെടും. അത് പല അവസരങ്ങളിൽ ഡാറ്റ ബ്രീച്ചിനിട വരുത്തുകയും നമ്മുടെ വിവരങ്ങൾ പബ്ലിക് ആയിട്ട് അവൈലബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് AI ടെക്നോളജിയിൽ നിന്ന് നമ്മൾ മുഖം തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കലും നമുക്കുള്ള വർക്ക് എഫിഷ്യൻസിക്കൊക്കെ വളരെ സഹായകമാകും. പക്ഷേ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ കൈമാറുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കണം, എന്തെല്ലാം കൊടുക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കൊടുത്തുവിടാം എന്നുള്ളത്, അത്രയേ ഉള്ളൂ.
6: നമ്മൾ നിലവില് പരമാവധി എല്ലാവരും ഇപ്പൊ നിരന്തരം ഉപയോഗിക്കുന്ന ഇതാണ് ഓൺലൈനായിട്ട്, അതുകൊണ്ടാണ് സംശയം വന്നത്.
0: അതിൽ ഈ ഡാറ്റ ബ്രീച്ചിനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വകാര്യ വിവരങ്ങൾ ഒരു ലിമിറ്റ് വയ്ക്കുക, നമ്മുടെ വിവരങ്ങൾ എന്തൊക്കെ നൽകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ.

0: സാർ, അതുപോലെ തന്നെ ഡീപ് ഫേക്ക് വീഡിയോസ് അല്ലെങ്കിൽ വോയിസ് ക്ലോണിംഗ് ഒക്കെ വഴി ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: വോയിസ് ക്ലോണിംഗ് ഡീപ് ഫേക്ക് വീഡിയോസ് ഇന്ന് ധാരാളമായിട്ട് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇപ്പോൾ നമ്മളൊരു അൺനോൺ കാള് വരുന്ന സമയത്ത് നമ്മൾ അയാളോട് സംസാരിച്ചൊരു നമ്പർ നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ മുഖം തിരിക്കുകയോ നമ്മുടെ താടിയുടെ ചലനങ്ങളോ കണ്ണിൻ്റെ ചലനങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഡീപ് ഫേക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനും നമ്മുടെ വോയിസ് ക്ലോൺ ചെയ്ത് ദുരുപയോഗപ്പെടുത്തുന്നതിനും, ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരോ വിചാരിക്കും ഞാനാണ് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഇത്തരത്തിൽ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് മാത്രം പണം ആവശ്യപ്പെടുക തുടങ്ങിയ സംവിധാനങ്ങൾക്ക് ചെയ്യാം.
0: സർ, അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാ വിളിക്കുന്നത്?
2: ലതികയാണ്.
0: ആ, എവിടെ നിന്നാ വിളിക്കുന്നത്?
2: ഇത് വെങ്ങിയോട്, വർക്കല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളതാ.
0: ആ, ചോദിച്ചോളൂ
2: സർ.
1: പറയാം മേഡം, പറയാം.
2: അപ്പൊ ഈ അടുത്ത സമയത്ത് എന്റെ വീട്ടിൽ ഒരു വിഷയം നടന്നു. അവർക്ക് സാറിനോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മാർച്ച് 9 എന്നാണ് ഒരു ഉച്ചയോടുകൂടി എന്റെ വീട്ടില് രണ്ടുപേർ പോലീസായിട്ടാണ് വന്നത്. ഒരാള് യൂണിഫോം ഉണ്ട്, പക്ഷെ തൊപ്പി ഇല്ലായിരുന്നു. മറ്റേ ആള് വെള്ള ഡ്രസ്സിലായിരുന്നു, പക്ഷെ കഥ തുറന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് വർക്കലത്ത് സി ഐ ആണ് വിട്ടത്, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കട്ടിലി കിടക്കുകയാണ് എന്റെ കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്. അപ്പൊ വാക്കറിൽ എന്താണെങ്കിലും ഞാനൊന്ന് തുറന്ന് പുറത്ത് ചെന്നു. ചെന്നപ്പോഴത്തേക്ക് കണ്ടു, അപ്പൊ പറഞ്ഞ് ഒരു പരാതി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇങ്ങനെ വിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. അപ്പൊ ഞാൻ പരാതി വായിച്ച് ഏൽപ്പിക്കാൻ പറയുമ്പോ പരാതി ഇല്ല, പിന്നെ ആരൊക്കെയാണ് പരാതിക്കാരെന്ന് ചോദിച്ചപ്പോഴും അതും ഇല്ല. എന്നിട്ടൊരു നമ്പർ, ഞാൻ നമ്പർ ചോദിച്ചു, നമ്പർ മേടിച്ചു വെച്ചു. പക്ഷെ പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം നമ്പർ വിളിച്ചവർക്ക് ആ നമ്പറിൽ ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. അപ്പൊ എന്താ സാർ ഇതൊക്കെ? എനിക്ക് മനസ്സിലായില്ല. എന്റെ പണമൊന്നും തട്ടാൻ, എന്റെ പണവും എനിക്കില്ല. പിന്നെ എന്റെ ഫോണിൽ തന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് സാർ. എന്റെ ഫോണിൽ അത്യാവശ്യം എനിക്ക് വിളിക്കേണ്ടുള്ള നമ്പറുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു അത്യാവശ്യം വന്നാൽ വിളിച്ച് എനിക്കൊന്ന് പുറത്തു പോവാൻ ഒരാളൂടെ എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത് രണ്ട് വിഷയം സാറിന് ശ്രദ്ധയിലൊന്ന് പെടുത്താനാണ് ഏറ്റവും വിളിച്ചത്.
1: ആദ്യം പറഞ്ഞ വിഷയത്തിൽ പോലീസ് ആണ് വീട്ടിൽ വന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാന്ന് അങ്ങനെ വന്നിട്ട് പറയത്തില്ല. എന്തെങ്കിലും കുറ്റമോ നമ്മൾ ചെയ്ത എന്താണ് തെറ്റെന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. രണ്ടാമത്, മൊബൈൽ ഫോണിൽ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. മറ്റാരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായി ബന്ധപ്പെടുക പ്രയാസമാകും. അപ്പോൾ നമുക്ക് വേറെ മറ്റ് നമ്പറുകൾ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഏത് തരത്തിലാണ് നമ്പർ ബ്ലോക്കിംഗ് എന്ന് മനസ്സിലാകുന്നില്ല.
0: അപ്പോൾ വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. അടുത്ത ഒരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്.
3: ഞാൻ ജോസഫ്.
0: ആ, പറഞ്ഞോളൂ
3: സാറേ. പിന്നെ ഒരു ആളിന്റെ ഫേസ്ബുക്കിൽ ഞാൻ അവരുടെ പടം അപ്ലോഡ് ചെയ്തു. ഒരു ലേഡിയാണ്. അവരെ ആദ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ തടസ്സമൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്റെ ഈ സ്ത്രീയെ എനിക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ 4 എന്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ടായി തീർന്നു. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ മെറ്റയെ സമീപിച്ചപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല. വേറെ ഈ മെറ്റയെ അല്ലാതെ നമുക്ക് വേറെ നിയമപരമായിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കിട്ടാൻ വല്ല സംവിധാനം ഉണ്ടോ? അതോ അവർ പരാതിക്കാരി ആയാൽ എനിക്കെതിരെ പിന്നെ നിയമ നടപടി വരുമോ എന്നറിയാൻ വേണ്ടിയാണ്.
1: സാർ അനുവാദത്തോടു കൂടിയാണ് ആദ്യം ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചതെന്ന് പറയുന്നു. സാർ അനുമതി ഇല്ലാതെയാണ് എന്ന് പറഞ്ഞാണ് പരാതിപ്പെടുന്നതെങ്കിൽ അത് വയലേഷൻ ഓഫ് പ്രൈവസിയിലേക്കും 66E IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യവും ആയി കണക്കാക്കും, അങ്കിലും വരും. ഇനി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സാറ് സാധാ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ളതാണെങ്കിൽ അത് 3 തന്നെ ഒഴിവാക്കി തരും. സാർ എന്തായാലും അതിൻ്റെ ഈ പരാതിക്കാരിയോട് തന്നെ അതിൻ്റെ URL ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പരാതിപ്പെടാനായിട്ട് അറിയിക്കുക. പരാതിപ്പെട്ടു കഴിഞ്ഞാൽ
3: അത് ഞാൻ മനസ്സിലാക്കി സാർ. അപ്പൊ ഈ പിന്നെ ഇതിന്റെ ഈ കുറ്റകൃത്യം നോട്ട് ബെയിലബിൾ ആണോ ബെയിലബിൾ ആണോ എന്നാണ് എന്റെ ചോദ്യം.
1: സാർ വയലേഷൻ ഓഫ് പ്രൈവസി അനുവാദമില്ലാതെയാണ് ഫോട്ടോ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് നോൺ വെയിലബിൾ ഓഫൻസ് ആയിട്ട് വരും. ഇനി അത് എന്ത് ഫോട്ടോയാണ് സാർ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്വകാര്യതയെ ഹനിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമല്ല.
3: അല്ല, സ്വകാര്യത ഒന്നും ഹനിക്കുന്നതല്ല. അവർ തന്ന ഒരു ഫോട്ടോ, അവരുടെ ഫോട്ടോ.
1: ആ, ഫോട്ടോയുടെ ആള് തന്നെ പരാതി തരിക. അത്തരത്തിൽ ആ ഫോട്ടോ ഒഴിവാക്കി തരണം, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റേ സമീപിക്കാൻ പറ്റും.
0: സാർ ഇപ്പോൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട്

0: ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഫോട്ടോ റിമൂവ് ചെയ്യാൻ വേണ്ടി പരാതിക്കാരി പരാതി കൊടുത്താൽ അത് റിമൂവ് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞു. അത് 3 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ചെയ്യോ? അങ്ങനെയാണോ?
1: അത് ഒബ്സീൻ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലുള്ള സീസാം മെറ്റീരിയൽ, ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ സ്വന്തം ഫോട്ടോ പോകുന്നത് എനിക്ക് പരാതിയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത ആളിനെതിരായിട്ടുള്ള നടപടിയും ഉണ്ടാവും, നിയമ നടപടി സ്വീകരിച്ച് ഒഴിവാക്കാനും പറ്റും.
0: അടുത്തൊരു കോൾ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
2: ഹലോ,
0: ആ നമസ്കാരം. ആ
2: മാഡം, എന്റെ പേര് ആനന്ദ്. എന്റെ പേര് ആനന്ദ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു.
0: ആ ചോദിച്ചോളൂ.
2: അപ്പൊ ഞാൻ ഈ ഒരു വാഹന സംബന്ധമായിട്ട് ഒരു കുറച്ച് ഫൈനാൻസിന് വേണ്ടി കുറെ പേപ്പറുകൾ, അതായത് എന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, യുഡിസി, ഇങ്ങനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ അത് പിന്നീട് അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ അറിയാൻ വേണ്ടിട്ട് ചോദിക്കാം.
1: സാർ, ആർക്കാണ് അത് കൊടുത്തതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ആധാർ
2: ഒരു ഒരു ഒരു അല്ല ഒരു സാർ, ഒരു ബാങ്കിലാണ്, ഇൻഡസ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിലാണ് കൊടുത്തത്.
1: ബാങ്കിൽ കൊടുത്തത് ഡാറ്റ ബ്രീച്ച് ഉണ്ടാകാറില്ല, അവർ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കണം എന്നതാണ് അതിൻ്റെ റൂള്. ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ബാങ്കിൽ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത് സുരക്ഷിതമായിരിക്കണം. പക്ഷേ സാറ് അൺനോൺ ആയിട്ട് ആർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താനും ഇടവരും. ബാങ്കിൽ കൊടുത്തത് പ്രശ്നമല്ല.
2: അത് സാറ് വേറെ എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്റെ ഒരു മകള് തന്നെയാണ്, അവർക്ക് ലോൺ എടുക്കാൻ വേണ്ടി എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവര് ഈ രീതിയിൽ ബാങ്കുകാർ വന്ന് ഫോട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ നാളെ എന്റെ വസ്തുവിനെ എന്തെങ്കിലും പ്രോപ്പർട്ടി ബാധിക്കുന്നുണ്ടെങ്കിൽ വിഷയം ഉണ്ടാവും സാറേ.
1: സാറ് ഷുവർട്ടി ആയിട്ട് ഒപ്പുവയ്ക്കുകയോ ആ വസ്തു അറ്റാച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുക്കുകയുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ലാപ്സ് വരുന്ന സമയത്ത് അന്വേഷിച്ച് വരാനുള്ള ഒരു വിലാസമായിരിക്കും അത്, അത്രയേ ഉള്ളൂ.
0: സാർ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, മുതിർന്ന പൗരന്മാർ കൂടുതലായിട്ട് സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അതിൽ തന്നെ ചില പലപ്പോഴും നമുക്കറിയാം വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കും കഴിയുന്നത്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതുപോലെ പൈസ ആവശ്യപ്പെടുന്നു, ചിലപ്പോൾ അത് ട്രാൻസ്ഫർ തന്നെ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളും പലയിടത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: സാധാരണയായിട്ട് വെർച്വൽ അറസ്റ്റ് സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഫോൺ ഓഫ് ചെയ്യുന്നു, അതോടുകൂടി വെർച്വൽ അറസ്റ്റും അവസാനിക്കുന്നു. അപ്പം ഫോണ് ഈ മണി ട്രാൻസ്ഫറിൻ്റെ മുമ്പായിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനെങ്കിലും ഉള്ള ഒരു ബോധ്യം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലിലൂടെയാണ്, ഭയപ്പെടുത്തിയതിന് ശേഷം നമ്മളോടൊരു സമവായത്തിന് ശ്രമിക്കും. നിങ്ങളുടെ അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ അക്കൗണ്ടിലെ പണം മുഴുവനും പരിശോധനയ്ക്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കള്ള അക്കൗണ്ടുകൾ തന്നാണ് പലപ്പോഴും പറ്റിക്കുന്നത്. മനസ്സിലാക്കുക, പോലീസോ ബന്ധപ്പെട്ട ബാങ്ക് അധികാരികളോ അല്ലെങ്കിൽ ആരും തന്നെ ഇത്തരത്തിലൊരു മണി ട്രാൻസ്ഫർ ആവശ്യപ്പെടാറില്ല. കാരണം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിന് കൃത്യമായും ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിനും മറ്റു നടപടികളും നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ മറ്റിടപാടുകൾക്കോ ഭയത്തിൻ്റെ പേരിൽ പോകരുത്.
3: സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിലാൽ ബി മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ചിത്രം വെൽക്കം ടു പാണ്ഡിമല. രചന മിർഷാദ് കൈപ്പമംഗലം. സംഗീതം ചാൾസ് സൈമൺ. ഗായകർ ഹരിശങ്കർ, സിതാര എന്നിവർ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഗായിക വാണി ജയറാം ചിത്രം ഓർമ്മകൾ മരിക്കും.

ചിത്രം ഇനിയും എത്ര ദൂരം. രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചത് ഷാജികുമാർ. ഗായകർ ബി അരുന്ധതിയും കോന്നിയൂർ ബി പ്രമോദും.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 4 മണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം.
3: ഏകാന്തമായ സന്യാസമഠങ്ങളിൽ മാനവ സമൂഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന സന്യാസി സമൂഹങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. എന്നാൽ സാധാരണ മനുഷ്യർക്കിടയിലെ അധികാര തർക്കങ്ങളും പകയും പ്രതികാരവും സന്യാസമഠങ്ങളിലും നടമാടുന്നതിന്റെ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മതത്തിന്റെ പേരിൽ നടന്ന യുദ്ധങ്ങൾ ഇന്നും ചരിത്രത്തിൽ

0: ത്തിലെ നടുക്കുന്ന ഓർമ്മകളാണ്. ആത്മീയതയുടെ പ്രഭാകേന്ദ്രമാവേണ്ട സന്യാസി മഠങ്ങൾ കൊലപാതകങ്ങളുടെയും നിന്ദ്യമായ ആഭിചാരങ്ങളുടെയും മറ്റ് ദുഷ്പ്രവൃത്തികളുടെയും ആലയമായാലോ? ഇരുളടഞ്ഞ മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ മഠങ്ങളിലെ ജീവിതം വെളിച്ചത്തുകൊണ്ടുവന്ന ഒരു ഉജ്ജ്വല കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ. ഇറ്റാലിയൻ നോവലിസ്റ്റ് ഉംബർത്തോ എക്കോയുടെ ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്.
1: ഇറ്റാലിയൻ നോവലിസ്റ്റും സാഹിത്യ സൈദ്ധാന്തികനുമായ ഉംബർത്തോ എക്കോ 1980 പ്രസിദ്ധീകരിച്ച വിഖ്യാത നോവലാണ് ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിന്റെ പേര്. പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഈ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തിറങ്ങിയതോടെ നോവൽ കോളിളക്കം സൃഷ്ടിച്ചു. കാത്തോലിക്ക സഭയിലെ സന്യാസ മഠങ്ങളുടെ ജീവിതം ഏറെ ചർച്ച ചെയ്യുന്ന നോവൽ പിന്നീട് 4 ദശാബ്ദക്കാലം സാഹിത്യ ചർച്ചകളെയും പഠനങ്ങളെയും സ്വാധീനിച്ചു. റോസാപ്പൂവിന്റെ പേര് എന്ന നോവലിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
0: മരണാസന്നനായ അറ്റ്സോ എന്ന ക്രൈസ്തവ സന്യാസി 14-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തന്റെ 84-ാം വയസ്സിൽ ലത്തീൻ ഭാഷയിൽ രചിച്ച കയ്യെഴുത്തു പ്രതിയുടെ വിവർത്തനത്തിന്റെ വിവർത്തനമായാണ് ഈ നോവൽ ഉംബർത്തോ എക്കോ ഭാവന ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിലെ ഒരു ബെനഡിക്റ്റൻ സന്യാസ ആശ്രമത്തിൽ 1327 നവംബറിൽ അരങ്ങേറിയതും താൻ കൂടി സാക്ഷിയായതുമായ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള നോവലാണ് റോസാപ്പൂവിന്റെ പേര്.
2: നിശബ്ദവും നിശൂന്യവുമായ ദൈവികതയുടെ അഗാധ ഗഹ്വരത്തിൽ നഷ്ടപ്പെടാൻ കാത്തിരുന്ന പരിശുദ്ധ പ്രഭാവത്തിന്റെ പ്രകാശത്തിൽ കഴിഞ്ഞ് മുടി നരച്ച് ലോകത്തോളം തന്നെ വൃദ്ധനായ ഞാൻ മിൽക്കിലെ പ്രിയപ്പെട്ട സന്യാസി മഠത്തിലെ ഈ അറയിൽ രോഗാതുരമായ സ്ഥൂല ശരീരവുമായി തടവിൽ കഴിയുമ്പോൾ എന്റെ പാപജീവിതത്തിന്റെ അന്ത്യമടുത്തതിനാൽ ചെറുപ്പകാലത്ത് എനിക്ക് സാക്ഷിയാകേണ്ടി വന്ന ദാരുണവും അത്ഭുതകരവുമായ സംഭവങ്ങളുടെ സാക്ഷ്യം ഈ തോൽ ചുരുളുകളിൽ പകർന്നു വയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ കണ്ടതും കേട്ടതുമെല്ലാം ഒരു രൂപരേഖ തേടാൻ തുനിയാതെ പദാനുപദം ആവർത്തിക്കുന്ന ചിഹ്നങ്ങളുടെ ചിഹ്നങ്ങളെ പിന്തുടരുന്നവർക്ക് വേണ്ടി അതിനു മുമ്പ് അന്തിക്രിസ്തു വന്നില്ലെങ്കിൽ അവ ബാക്കി വയ്ക്കുന്നു. അതുകൊണ്ടുതന്നെ ഗൂഢാർത്ഥ വ്യാഖ്യാനത്തിന്റെ ധ്യാനം അവരിൽ അർപ്പിക്കപ്പെടാം.
0: നോവൽ തുടങ്ങുകയാണ്. കഥ നടക്കുന്നത് ഇറ്റലിയിലാണ്. റോമിന്റെ കീഴിലുള്ള ക്രൈസ്തവ സന്യാസി മഠങ്ങളിൽ ഏറെ പ്രശസ്തമായ ആ മഠത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി എത്തുകയാണ് അവർ ഇരുവരും. ബ്രദർ വില്യമും അദ്ദേഹത്തിന്റെ ശിഷ്യനായ യുവാവായ അറ്റ്സോയും. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ മഠത്തിലേക്ക് അവർ കുതിരകളിൽ യാത്ര ചെയ്താണ് എത്തിയത്. മഠത്തിന്റെ വാതിലിൽ എത്തുന്നതിനു മുൻപ് തന്റെ ഗുരുവായ ബ്രദർ വില്യമിന്റെ കഴിവുകൾ ശിഷ്യന് ബോധ്യപ്പെടുന്നുണ്ട്. കരിങ്കല്ലുകൊണ്ടും മരം കൊണ്ടും തീർത്ത വിവിധ നിലകളായിട്ടാണ് മഠവും അനുബന്ധ കെട്ടിടങ്ങളും കിടക്കുന്നത്. മഠത്തിന്റെ വാതിലിൽ വെച്ച് തന്നെ അതിഥികളെ മഠാധിപൻ യഥോചിതം സ്വീകരിക്കുന്നു. ബ്രദർ വില്യം മഠവും അന്തരീക്ഷവും വിശദമായി പരിശോധിക്കുന്നത് ശിഷ്യനായ അറ്റ്സോ കണ്ടറിയുന്നു.
2: ഞാൻ സന്യാസിമാരെ ചോദ്യം ചെയ്തോട്ടെ? ബ്രദർ വില്യം ചോദിച്ചു. തീർച്ചയായും, മഠാധിപൻ പറഞ്ഞു. മഠത്തിൽ എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമല്ലോ. ഞാൻ താങ്കൾക്ക് അതിനുള്ള അധികാരം തരുന്നു. സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ഈ ദൗത്യം താങ്കൾക്കെന്നെ ഏൽപ്പിക്കാമോ? ഈ സായാഹ്നത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി. ക്രൈസ്തവ ലോകത്തെ സന്യാസി മഠങ്ങൾ മുഴുവൻ ആരാധനയോടെ സംസാരിക്കുന്ന ഇവിടത്തെ ഗ്രന്ഥാലയം എനിക്ക് സന്ദർശിക്കണം. മഠാധിപൻ എഴുന്നേറ്റു. താങ്കൾക്ക് മഠത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാം, പക്ഷേ മേൽക്കെട്ടിന്റെ മുകൾ നിലയിൽ ഗ്രന്ഥാലയത്തിൽ പോകാൻ പാടില്ല.

0: വിലക്ക് ബ്രദർ വില്യമിൽ സംശയമുണർത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനവും ഗംഭീരവുമായ ഗ്രന്ഥാലയമാണ് മഠത്തിലേത്, ലോകവിജ്ഞാനത്തിന്റെ പർദീസ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ലേഖാലയത്തിൽ പകർത്തെഴുത്തുകാരായി ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നത്. അത് മേൽക്കെട്ടിലെ ഗ്രന്ഥാലയത്തിൽ സൂക്ഷിക്കും. ബ്രദർ വില്യമും അറ്റ്സോയും വന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഗ്രന്ഥങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രലേഖകരിൽ ഒരാളായ അദൽമോയുടെ വിചിത്ര മരണമായിരുന്നു. മഠത്തിന്റെ ജനലിലൂടെ ആരോ ചിത്രകാരനെ എടുത്തെറിഞ്ഞ പോലെയാണ് താഴ്വാരത്തു നിന്നും അദൽമോയുടെ ശവശരീരം ലഭിച്ചത്. ലേഖാലയവും അദൽമോയും ചിത്രപ്പണികളും അന്വേഷകനായ ബ്രദർ വില്യം പരിശോധിക്കുന്നു.
1: കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. ബ്രദർ വില്യമും അഡ്സോയും ഫ്രാൻസിസ്കിയൻ സന്യാസപാതയിൽപ്പെട്ടവരാണ്. അവർ വന്നെത്തുന്ന മഠമാവട്ടെ ബെനഡിക്റ്റൻ സന്യാസിമാരുടേതാണ്. ഒരു വലിയ മതസമ്മേളനം മഠത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നോടിയായാണ് ദുരൂഹ മരണങ്ങൾ സംഭവിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബ്രദർ വില്യം പല സന്യാസ ശ്രേഷ്ഠരുമായും ആശയവിനിമയം നടത്തുന്നു. അന്ധനായ സന്യാസി ഹോർഹെ, ബെനൻഷസ്, ബെറഞ്ചർ, ബെന്നോ, അങ്ങനെ പല സന്യാസിമാരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കാനായി പലതരം സംഭാഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്.
0: മഠത്തിലെ മേൽക്കെട്ടിലാണ് അതിപുരാതനമായ ഗ്രന്ഥാലയമുള്ളത്. മലാഖി എന്നു പേരുള്ള സന്യാസിയാണ് ഗ്രന്ഥപുരയുടെ കാവൽക്കാരൻ. പുറം ലോകത്ത് ഒരിക്കലും എത്താത്ത, നിരോധിക്കപ്പെടാവുന്ന ഗ്രന്ഥങ്ങൾ വരെ അവിടെയുണ്ട്. സന്യാസിമാരിൽ പലരും തങ്ങളുടെ സ്വസ്ഥജീവിതം നശിപ്പിക്കാനെത്തിയ ശല്യക്കാരനായാണ് ബ്രദർ വില്യമിനെ കാണുന്നത്. മതകുറ്റാന്വേഷണ വിചാരകൻ എന്ന നിലയിൽ ബ്രദർ വില്യം ഇതിനു മുൻപും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യമത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
2: ആകാശം വെളുത്തു കഴിഞ്ഞിരുന്നു. ഭജനമണ്ഡപത്തിനു പുറകിൽ തൊഴുത്തിനു മുന്നിൽ പന്നിച്ചോര കൊണ്ടുവന്ന വലിയ ഭരണികൾ നിരന്നിരുന്ന സ്ഥലത്ത് ഒരു അസാധാരണ വസ്തു ഏതാണ്ട് കുരിശാകൃതിയിൽ പാത്രത്തിന്റെ വക്കിൽ നിന്ന് ഉന്തി നിന്നിരുന്നു. ആ ശവശരീരം ഭീഭത്സമായ ലായനിയിൽ നിന്നും എടുത്തുമാറ്റാൻ മഠാധിപൻ ആജ്ഞാപിച്ചു. ശരീരത്തിലുള്ള രക്തം തുടച്ചു നീക്കിയപ്പോൾ ഗ്രന്ഥക്കെട്ടിനടുത്തുനിന്ന് അന്നുച്ചയ്ക്ക് സംസാരിച്ച ഗ്രീക്ക് പണ്ഡിതൻ വെനൻഷ്യസിന്റെ വിളറിയ മുഖം ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു. മഠാധിപൻ വന്നു. "കണ്ടില്ലേ വില്യം, എന്തോ ഒന്ന് മഠത്തിൽ നടക്കുന്നുണ്ട്. താങ്കളുടെ പാണ്ഡിത്യം ആവശ്യപ്പെട്ടുകൊണ്ട്, പക്ഷേ ഞാൻ അപേക്ഷിക്കുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ."
0: 2-ാമത്തെ കൊലപാതകം കൂടെ മഠത്തിൽ അരങ്ങേറുന്നതോടെ ഏവരും ഭയപ്പെടുന്നു. തനിക്ക് പ്രവേശനം നിഷേധിച്ച മേൽക്കെട്ടിലെ അതിപുരാതനമായ ഗ്രന്ഥാലയത്തിലാണ് ഈ കൊലപാതകങ്ങളുടെയെല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ബ്രദർ വില്യമിന് തോന്നുന്നു. അങ്ങോട്ട് നയിക്കുന്ന രഹസ്യവഴികൾ കണ്ടെത്തി മഠത്തിന്റെ മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ എങ്ങനെയും എത്തിച്ചേരുക എന്നതായി പിന്നെ അന്വേഷകന്റെ ലക്ഷ്യം.
1: അതിസങ്കീർണമായ ആഖ്യാനഘടനയിലാണ് ഉംബർത്തോ എക്കോ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ചിഹ്നശാസ്ത്രം, ദൈവശാസ്ത്രം, പുരാണ വിജ്ഞാനീയം തുടങ്ങി വിവിധ അറിവുകളുടെ രസനീയതയിൽ കോർത്തിണക്കിയ ആഖ്യാനം വായനെ വ്യത്യസ്തമായ കൈവഴികളിലൂടെ നയിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ ഒരു മൊണാസ്ട്രിയിൽ നടക്കുന്ന കഥയായതിനാൽ ഭാഷയിലും ആഖ്യാനത്തിലും നോവൽ ആവശ്യപ്പെടുന്ന ഭാവതലം നോവലിസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. യാത്രാവിവരണത്തിന്റെയും ക്രൈം ത്രില്ലർ നോവലുകളുടെയും കഥാഘടന വായന ആസ്വാദ്യകരമാക്കുന്നു. മധ്യകാല ചരിത്ര പണ്ഡിതനും തത്വചിന്തകനും ചിഹ്ന ശാസ്ത്ര വിശാരദനുമായ ഉംബർത്തോ എക്കോ തന്റെ അറിവുകളെ വിദഗ്ധമായി നോവലിൽ വിളക്കിച്ചേർത്തിട്ടുണ്ട്.
0: വളരെ ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് അന്വേഷകർ മഠത്തിലെത്തുന്നത്. പാതയിൽ മുഴുവൻ മഞ്ഞു വീണുകിടന്നിരുന്നു. ഒരു ചെങ്കുത്തായ

0: മലയുടെ മുകളിലാണ് മൊണാസ്ട്രി. മഠത്തെ ആശ്രയിച്ചു കഴിയുന്ന അതിദരിദ്രരായ ഗ്രാമീണർ താമസിക്കുന്ന ഒരു ചെറുഗ്രാമം താഴ്വരയിലുണ്ട്. അവരിൽ പലരും മഠത്തിന്റെ കുശിനിയിലും പന്നി വളർത്തൽ കേന്ദ്രത്തിലും കൃഷിക്കളത്തിലും ജോലി ചെയ്യുന്നവരാണ്. അതിദാരിദ്ര്യം മൂലം വേശ്യകളായിപ്പോയ യുവതികൾ പോലും അവർക്കിടയിലുണ്ട്. യുവസന്യാസിയായ അട്സോ അങ്ങനെയുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലകപ്പെടുന്നുണ്ട്. അടുക്കള കാവൽക്കാരനായ സന്യാസിയും അയാളുടെ കൂട്ടാളിയായ മറ്റൊരു സന്യാസിയും ഒരു കഷണം കാളക്കരളും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് മഠത്തിൽ രഹസ്യമായി തങ്ങളുടെ കാമപൂരണത്തിനായി കൊണ്ടുവരുന്ന യുവതിയുമായി അവിചാരിതമായി അട്സോ അടുക്കുന്നു. അവർ ശരീരം പങ്കുവയ്ക്കുന്നു. പശ്ചാത്താപ വിവശനായ അട്സോ നടന്നത് തന്റെ ഗുരുവിനോട് കുമ്പസരിക്കുന്നു. ബ്രദർ വില്യം അതെല്ലാം കേൾക്കുന്നു. തന്റെ ശിഷ്യന്റെ വൈകാരിക മാറ്റത്തെ ഗൗരവത്തോടെ അയാൾ ഉൾക്കൊള്ളുന്നു. അട്സോയെ ആശ്വസിപ്പിക്കുകയാണ് ബ്രദർ വില്യം. മനുഷ്യവികാരങ്ങളെ എത്രമാത്രം കഠിനമായ ശിക്ഷണത്തിലൂടെ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തുവരും എന്ന സത്യം അട്സോയെ ബ്രദർ വില്യം പറഞ്ഞു മനസ്സിലാക്കുന്നു.
1: ലോകത്തിലെ വിവിധ ക്രൈസ്തവ മഠങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരാണ് ആ വലിയ മഠത്തിലുള്ളത്. മൊണാസ്ട്രിയിലെ ചിട്ടവട്ടങ്ങൾ കഠിനമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കും ഗായകസംഘത്തിന്റെ ശുശ്രൂഷയ്ക്കും ശേഷം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം സന്യാസിമാർ തങ്ങൾക്ക് നിജപ്പെടുത്തിയിരിക്കുന്ന സേവനത്തിൽ ഏർപ്പെടണം. കൂടുതൽ പേരും ലേഖാലയത്തിൽ ഗ്രന്ഥങ്ങൾ പകർത്തുന്ന ജോലിയാണ് ചെയ്യുന്നത്. ബ്രദർ വില്യം തന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ ഹോർഹെ എന്ന അന്ധനായ സന്യാസിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഹാസ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണത്. ഹാസ്യത്തെ അഥവാ തമാശയെ ഹോർഹെ നിശിതമായി വിമർശിക്കുന്നു. ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഹാസ്യകൃതി ഗ്രന്ഥപുരയിലുണ്ട്. ആ കയ്യെഴുത്തുപ്രതി മഠത്തിലെ കൊലപാതക പരമ്പരകളുടെ ഉത്തരം കണ്ടെത്തുമെന്ന് ബ്രദർ വില്യം വിശ്വസിക്കുന്നു.
0: ബ്രദർ വില്യം അന്വേഷകനായി എത്തിയതിനു ശേഷമുള്ള മൂന്നാമത്തെ കൊലപാതകം കൂടി മഠത്തിൽ നടക്കുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ലേഖാലയത്തിലെ അന്വേഷണത്തിൽ വില്യം ഒരു പുസ്തകം മോഷ്ടിക്കുന്ന ബെറഞ്ചറെ കാണുന്നുണ്ട്. ലേഖാലയത്തിലെ ഒരു എഴുത്തുമേശയിൽ ബെറഞ്ചർ ഉപേക്ഷിച്ചുപോയ ഒരു ചെറുകുറിപ്പ് വിളക്കുവെട്ടത്തിൽ തെളിയുന്ന നിഗൂഢ അക്ഷരങ്ങളാൽ ബ്രദർ വില്യം വായിച്ചു മനസ്സിലാക്കുന്നു. ബെറഞ്ചറെ സ്നാനഗൃഹത്തിലെ കുളിത്തൊട്ടിലാണ് കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നത്. അയാളുടെ വിരലുകളുടെ ചില ഭാഗത്തും നാക്കിലും കറുത്തുപടർന്ന മഷി ബ്രദർ വില്യമിന് കൃത്യമായ സൂചന നൽകുന്നു. മുൻപ് കൊല്ലപ്പെട്ടവരിലും ഈ മഷി അടയാളം കണ്ടിരുന്നു.
1: ബെറഞ്ചറുടെ കൊലപാതകത്തോടെ മഠം വീണ്ടും ഭയത്തിലേക്ക് നിപതിക്കുന്നു. മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലാണ് രഹസ്യത്തിന്റെ താക്കോലിരിക്കുന്നത് എന്ന് ബ്രദർ വില്യം മനസ്സിലാക്കുന്നു. ശിഷ്യനൊപ്പം അദ്ദേഹം ഗ്രന്ഥപുരയിൽ എത്തുന്ന രഹസ്യ വഴികൾ കണ്ടുപിടിക്കുന്നു. തലയോട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെ ഒരു എലിയെ പിന്തുടർന്ന് അവർ നിഗൂഢമായ കോവണികളും രഹസ്യ അറകളുമുള്ള ഗ്രന്ഥാലയത്തിൽ എത്തുന്നു. എന്നാൽ ഗ്രന്ഥപുരയുടെ പ്രധാന ഭാഗത്ത് പ്രവേശിക്കുന്നതിന് തടസ്സമായി ഒരു ഇരുമ്പ് ദർപ്പണമുണ്ട്. അത് തുറക്കാനുള്ള വഴി അറിയാതെ അവർ രഹസ്യ വഴിയിലൂടെ വീണ്ടും പുറത്തിറങ്ങി വരുന്നു. മഠാധിപൻ എന്തുകൊണ്ടാണ് തന്നെ ഗ്രന്ഥപുരയിൽ നിന്നും വിലക്കിയതെന്ന് ബ്രദർ വില്യം വീണ്ടും സംശയിക്കുന്നു.
0: മൂന്നാമത്തെ കൊലപാതകവും മഠത്തിൽ അരങ്ങേറുന്നതോടെ ബ്രദർ വില്യമിലുള്ള വിശ്വാസം മഠാധിപനും മഠത്തിലെ മറ്റ് സന്യാസിമാർക്കും നഷ്ടപ്പെടുന്നതോടെ അദ്ദേഹം വലിയ പ്രതിസന്ധിയിലെത്തുന്നു. അട്സോയോടൊത്ത് രഹസ്യവഴികളിലൂടെ പല തവണകളായി ബ്രദർ വില്യം ഗ്രന്ഥപുരയിൽ എത്തുന്നുണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ദർപ്പണവാതിലിന് മുകളിൽ പതിച്ചിരിക്കുന്ന വാക്യത്തിലെ ഒരക്ഷരത്തിൽ ശക്തിയായി അമർത്തുന്നതോടെ വാതിൽ തുറക്കുകയും അതിപുരാതനവും ലോകത്ത് ക്രൈസ്തവ മഠങ്ങളിലെ ഏറ്റവും മൂല്യവത്തായ അപൂർവ കൃതികളാൽ സമ്പന്നമായ ആ പുരാതന ഗ്രന്ഥാലയത്തിൽ ബ്രദർ വില്യമും അട്സോയും കയറുകയും ചെയ്യുന്നു.
1: മഠത്തിൽ കൊലപാതക പരമ്പര

0: ആവർത്തിക്കുമ്പോൾ മതസമ്മേളനത്തിനായി മൊണാസ്ട്രി ഒരുങ്ങുകയാണ്. കത്തോലിക്ക സഭയുടെ അധിപനായ പോപ്പിന്റെ നിർദ്ദേശപ്രകാരം രാജാവിന്റെ അനുവാദത്തോടെ മതദ്രോഹ വിചാരകനായ ബെർണാർഡ് ഗുയി എന്ന പുരോഹിതനും പടയാളികളും മഠത്തിൽ എത്തിച്ചേരുന്നു. മതസമ്മേളനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളായുള്ള പാപത്തിൽ നിന്നുള്ള രക്ഷ, ദാരിദ്ര്യത്തോടുള്ള ആഭിമുഖ്യം, ചെകുത്താന്റെ പ്രലോഭനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നു. മഠത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്കും ദുരൂഹതകൾക്കും അന്ത്യം കാണാൻ കഴിയാത്ത ബ്രദർ വില്യമിനെ മതദ്രോഹ വിചാരകൻ കുറ്റപ്പെടുത്തുന്നു.
1: ലേഖാലയത്തിലും ഗ്രന്ഥപുരയിലുമായാണ് രഹസ്യങ്ങൾ പലതും ഒളിഞ്ഞുകിടക്കുന്നതെന്ന് ഇതിനകം മനസ്സിലാക്കിയ ബ്രദർ വില്യമിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഔഷധ സസ്യത്തോട്ടത്തിന്റെ പരിപാലകനായ സെവറിനസ് എന്ന സന്യാസിയും കൊല്ലപ്പെടുന്നു. മതസമ്മേളനത്തിനിടയിൽ റോമിലെ പോപ്പിന്റെ പടയാളികളുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്ന കൊലപാതകം എല്ലാവരെയും അമ്പരപ്പിക്കുന്നു. ആഭിചാര കർമ്മങ്ങളിലൂടെ തന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സന്യാസിയായ സാൽവത്തോരയെയും കലവറ കാര്യസ്ഥനും കൂടി വശീകരിച്ചു കൊണ്ടുവന്ന ഗ്രാമീണ പെൺകുട്ടിയെയും മതദ്രോഹ വിചാരകനായ ബെർണാർഡ് ഗുയി ശിക്ഷ വിധിക്കാനായി കണ്ടെത്തുന്നു.
2: ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മഹത്തായ ഗ്രന്ഥാലയമായിരുന്നു ഇത്, വില്യം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തുടർന്നു, അന്തിക്രിസ്തു സത്യത്തിൽ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു വിജ്ഞാനവും അതിനെ തടസ്സപ്പെടുത്തിയില്ല. അക്കാരണത്താൽ ഈ രാത്രിയിൽ നാം അതിന്റെ മുഖം കണ്ടുകഴിഞ്ഞു. ആരുടെ മുഖം? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഹോർഹയുടേതാണ്. തത്വചിന്തയോടുള്ള വെറുപ്പ് കാരണം വക്രിച്ചു പോയ ആ മുഖത്താണ് അന്തിക്രിസ്തുവിന്റെ ഛായാപടം ഞാൻ ആദ്യമായി കണ്ടത്. ദൈവത്തോടോ സത്യത്തോടോയുള്ള അധിക ഭക്തിയിൽ നിന്ന് അന്തിക്രിസ്തു ജനിക്കാം. ഹോർഹെ ഒരു പൈശാചിക കൃത്യമാണ് ചെയ്തത്.
1: റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ അന്ത്യത്തിലേക്കെത്തുമ്പോൾ ഒരു മതതീവ്രവാദിയായ അന്ധനായ വൃദ്ധനായ സന്യാസി ഹോർഹെയാണ് മഠത്തിലെ കൊലപാതകി എന്ന സത്യം വില്യം കണ്ടെത്തുന്നു. തന്റെ തീവ്രമായ ക്രൈസ്തവ ആശയങ്ങൾ നിലനിർത്തുന്നതിനുവേണ്ടി ഹോർഹെ പല കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മറ്റൊരു രീതിയിലും വായിക്കപ്പെടരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ആ അപൂർവകൃതി തൊട്ടവരെയെല്ലാം അയാൾ കൊന്നൊടുക്കുന്നു. രഹസ്യവാതിൽ വഴി മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിലെത്തുന്ന ഹോർഹെ ഗ്രന്ഥങ്ങളിൽ വിഷം പുരട്ടി അതന്വേഷിച്ചെത്തുന്നവരെ കാലപുരിക്ക് അയക്കുകയായിരുന്നു പതിവ്. ബ്രദർ വില്യം ആ സത്യം കണ്ടെത്തുന്നു.
0: മേൽക്കെട്ടിലെ ഗ്രന്ഥപുരയിൽ തന്റെ പ്രതിനായകനെ തിരഞ്ഞെത്തുന്ന ബ്രദർ വില്യം തന്നെ കാത്തിരിക്കുന്ന ഹോർഹെയെയാണ് കാണുന്നത്. കണ്ണാടി വാതിലിനപ്പുറം ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഹോർഹെ ഇരിക്കുന്നു. കൊലപാതകിയെ ബ്രദർ വില്യം ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിളക്ക് വീണ് ഗ്രന്ഥപുരയ്ക്ക് തീപിടിക്കുന്നു. ആ പുരാതന ഗ്രന്ഥങ്ങൾക്കിടയിൽ തീയിലകപ്പെട്ട് ഗ്രന്ഥപുരയ്ക്കൊപ്പം അയാളും കത്തിയെരിയുന്നു. തീയാളുന്ന സമയത്ത് തന്നെ രക്ഷപ്പെടുന്ന എഡ്സോ രഹസ്യ ഗോവണിപ്പടികൾ കടന്ന് ഗുഹയിലൂടെ പുറത്തെത്തുമ്പോൾ കാണുന്നത് ഒരു രാത്രി തനിക്ക് ശാരീരിക സ്നേഹം പകർന്ന ഗ്രാമീണ പെൺകുടിയെയും സാൽവന്തോരെയും അടുക്കളക്കാവൽക്കാരനായ സന്യാസിയെയും ക്രൂസിൽ തറച്ചിട്ടിരിക്കുന്നതാണ്. മതദ്രോഹ വിചാരകനായ ബെർണാർഡ് ഗുയി സന്യാസിമാരോട് വിചാരണ ചെയ്ത് കുറ്റാരോപിതരെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് മേൽക്കെട്ടിലെ ഗ്രന്ഥപുര കത്തിയെരിയുന്നത് മഠാധിപതിയുടെയും സന്യാസിമാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. മഠത്തെ ആക്രമിക്കാൻ കാത്തിരുന്ന ഗ്രാമീണർ എത്തി ഗ്രാമീണ യുവതിയെ കുരിശിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. മേൽക്കെട്ട് അഗ്നിക്കിരയാവുകയാണ്. ചുറ്റും അഗ്നിനാളങ്ങൾ നൃത്തം ചെയ്യുന്നു. എങ്ങും നിലവിളിയും പരക്കം പാച്ചിലും. തന്റെ ഗുരു ആ തീയിൽ വെന്തു മരിച്ചു കാണും എന്നോർത്ത് എഡ്സോ വിലപിക്കുമ്പോൾ തീ പിടിക്കാതെ രക്ഷിക്കാൻ സാധിച്ച ഏതാനും പുസ്തകങ്ങളുമായി രഹസ്യമാർഗത്തിലൂടെ ബ്രദർ വില്യം അവന് മുന്നിലെത്തുന്നു. ഗുരുവും ശിഷ്യനും ആലിംഗനബദ്ധരാവുന്നു.
2: മൂന്ന് ദിവസവും മൂന്ന് രാത്രിയും

0: മഠം കത്തിയെരിഞ്ഞു. രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങളും വിഫലമായി. ആ സ്ഥലത്തെ ഞങ്ങളുടെ പ്രവാസത്തിന്റെ 7-ാമത്തെ ദിവസം വെളുപ്പിന് ഒരു കെട്ടിടത്തെയും രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് രക്ഷാസന്നദ്ധരായവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായ നിമിഷം മനോഹര നിർമ്മിതികൾ അവയുടെ കേടുപറ്റിയ പുറം ചുമരുകൾ മാത്രം കാണിച്ചു നിൽക്കുന്ന സമയം, ആ നിമിഷം വരെയും ദൈവശിക്ഷയോട് എതിരിടാനുള്ള എല്ലാവരുടെയും ഇച്ഛ തോറ്റുപോവുകയുണ്ടായി. അവസാന തൊട്ടി വെള്ളത്തിനായുള്ള നെട്ടോട്ടം കൂടുതൽ കൂടുതൽ അലസമാകാൻ തുടങ്ങി. അപ്പോഴും സഭാഗൃഹവും മഠാധിപന്റെ മഹിമയാർന്ന അറകളും എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
1: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. തങ്ങളുടെ ദൗത്യത്തിന്റെ അന്ത്യത്തിൽ സംഭവിച്ച ദുരന്തം ബ്രദർ വില്യമിനെയും അറ്റ്സോയെയും കണ്ണീരിലാഴ്ത്തുന്നു. എന്നാൽ വിധി അതിന്റെ കർമ്മം നിർവഹിച്ചതായി കരുതി അവർ തിരികെ മടങ്ങുന്നു. മഠത്തിന്റെ പ്രധാന വാതിൽ കടന്ന് മഞ്ഞുവീണ ഗ്രാമപാതകളിലൂടെ തിരികെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് പരിക്ഷീണയായി നിൽക്കുന്ന ആ ഗ്രാമീണ പെൺകുട്ടിയെ അറ്റ്സോ കാണുന്നത് നോവലിലെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. തീപിടുത്തത്തിനിടയിലുണ്ടായ കലാപത്തിൽ ഗ്രാമീണരുടെ ആക്രമണത്തിൽ മതദ്രോഹ വിചാരകനായ ബെർണാഡ് ഗുയിയുടെ കുതിരവണ്ടി കൊക്കയിൽ പതിക്കുന്നു. കത്തിയിരിയുന്ന മഠത്തിൽ നിന്നും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അന്വേഷകർ തിരികെ യാത്ര തുടരുന്നതോടെ നോവൽ അവസാനിക്കുന്നു. മരണശയ്യയിൽ വച്ച് തന്റെ യൗവനത്തിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം ക്രൈസ്തവ സന്യാസിയായ അറ്റ്സോ ഓർത്തെടുക്കുന്നതായാണ് നോവൽ അന്ത്യത്തിൽ വായനക്കാരന് കാണാൻ സാധിക്കുന്നത്.
2: പല തലങ്ങളിൽ വായിക്കാൻ കഴിയുന്ന ഒരു നോവലാണ് ദ നെയിം ഓഫ് ദ റോസ്, റോസാപ്പൂവിന്റെ പേര് എന്ന തലക്കെട്ടിൽ ഡോക്ടർ രാധിക സി നായർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്.
1: മാനവ ചരിത്രത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ രാജാധികാരത്തിനുമേൽ അധികാരമുറപ്പിച്ചിരുന്ന മതാധികാരത്തിന്റെ വന്യതയെ പ്രതിഫലിപ്പിക്കുക എന്ന ഒരു ചരിത്ര ദൗത്യം കൂടി ഈ നോവൽ നിർവഹിക്കുന്നുണ്ട്. പഴകുംതോറും വീര്യം കൂടുന്ന വീഞ്ഞിന്റെ കരുത്തുപോലെ ഇന്നും വായനയിലും വ്യാഖ്യാനത്തിലും പുതിയ പുതിയ അർത്ഥതലങ്ങൾ തേടുന്ന ഉംബർത്തോ എക്കോയുടെ റോസാപ്പൂവിന്റെ പേര് എന്ന നോവൽ ഒരു ക്ലാസിക് കൃതിയാണെന്ന് നിസ്സംശയം പറയാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഉംബർത്തോ എക്കോ എഴുതിയ നോവൽ റോസാപ്പൂവിന്റെ പേര്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, വിവിധ ഭാഷാഗാനങ്ങൾ കോർത്തിണക്കിയ മഴവില്ല്. ആദ്യം ഒരു തമിഴ് ഗാനം.

എസ് ജാനകിയും പി ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം സംഗമം എന്ന ചിത്രത്തിലേതാണ്. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ. ഇനിയൊരു ഹിന്ദി ഗാനം, ചിത്രം റാസ്, ഗായിക അൽക്കയാ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ മഴവില് പൂർണ്ണമാകുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി.
1: തൊടിത്താളം. തൊടിത്താളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് മതിലകം വരാഹദാസും സംഘവും.

0: മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കലാപീഠം കിളിമാനൂർ വിനു, ശ്രീവരാഹം വിഷ്ണുദാസ്, കലാപീഠം അരുൺകുമാർ നന്ദു, കലാപീഠം പ്രണേഷ്, കലാപീഠം കണ്ണൂർ വിശ്വനാഥ്.
1: ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ആകാശവാണി, ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം.
3: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. അധ്യാപക് ഹേ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു. ഛാത്ര ഹേ റിജോ ഓർ റിമ.
4: നമസ്തേ ജി.
5: നമസ്തേ. തുമാരാ നാം ക്യാ ഹേ ബേട്ടി?
6: മേരാ നാം റിമാ ഹേ.
5: അച്ഛ ബേട്ടാ, തുമാരാ നാം?
4: മേം റിജോ ഹൂം.
5: ഠീക് ഹേ, തോ ഹം ആജ് ദസ്വീ കക്ഷാ കാ പാഠ് പഠേ. പാഠ് കാ നാം ഹേ വൈറ്റ് ക്യാപ്. യഹ് ദൂസരേ അധ്യായ കാ ദൂസരാ പാഠ് ഹേ. യഹ് ഏക് കഹാനി ഹേ. കഹാനികാർ കാ നാം ലോക് ബാബു. കഹാനി പഠനേ സേ പഹലേ ഹം കഹാനികാർ കേ ബാരേ മേ ദേഖേ. പൃഷ്ഠ സംഖ്യ 46 ലേ ലോ.
4: ലേ ലിയാ ജി.
5: കഹാനികാർ ലോക ബാബു കേ ബാരേ മേ പഹലേ മേ പഠ് സുനാവൂ. ധ്യാന സേ സുന്ന ഔർ അനുകരൺ വാചൻ കർണ.
4: ഹാം ജി.
5: ദേഖോ, ലോക് ബാബു ജന്മ 10 June 1954. ലോക് ബാബു കാ ജന്മ ഛത്തീസ്ഗഢ് മേ ഹുവാ. ഛത്തീസ്ഗഢ് അഞ്ചൽ കേ ലോക ജീവൻ കി സംവേദനശീൽ പ്രസ്തുതി ഉൻകി കഹാനിയോ കി വിശേഷത ഹെ. ടീലേ പർ ചാന്ദ് ബോധിസത്വ ഭീ നഹീ ആയേ. ജംഗൽ ഗാഥ ബസ്തർ ബസ്തർ ആദി ഉൻകി രചനായേ ഹെ. റിമ, ഇസ് ഖണ്ഡ് കാ അനുകരൺ വാചൻ കരോ.
6: ലോക് ബാബു ജന്മ 10 June 1954. ലോക ബാബു കാ ജന്മ ഛത്തീസ്ഗഢ് മേം ഹുവാ. ഛത്തീസ്ഗഢ് അഞ്ചൽ കേ ലോക് ജീവൻ കി സംവേദനശീൽ പ്രസ്തുതി ഉൻകി കഹാനിയോം കി വിശേഷതായേ ഹെ. ടീലേ പർ ചാന്ദ് ബോധസത്വ ഭീ നഹീ മായേ. ജംഗൽ ഗാഥ ബസ്തർ ബസ്തർ ആദി ഉൻകി രചനായേ ഹെ.
5: ടീക് ഹെ റിമാ, ഇസ് ഖണ്ഡ് സേ ഏക് പ്രശ്ന ബനാവോ.

രാത്രി 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കഥ ലവണാസുര.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് മോഹൻ സിത്താര ഇണം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം കഥാനായകൻ.

0: ആകാശവാണി
1: രാമായണ പാരായണം 28-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: യുദ്ധാരംഭം, രാവണന്റെ പുറപ്പാട്, കുംഭകർണന്റെ നീതിവാക്യം, കുംഭകർണവധം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നടൻ എന്ന ചിത്രത്തിനു വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയത് രചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുജാ മഹേഷ് പാടുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം, ഉണരുണരൂ നീ ഉണരൂ കൃഷ്ണ, നിന്നെ കണി കാണാൻ നാടുണർന്നു.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന; 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 സന്ധ്യാഗീതം; 6:50 കിസാൻ വാണി. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിൻ്റെ വിളവ് കൂട്ടാം, ഡോക്ടർ ശൈലജകുമാരി എം എസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. അഭിനന്ദ എം കുമാർ പാടുന്ന ലളിതഗാനം, അനന്തപുരി അനന്തകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം, ഗോപകുമാർ എം ഷേണായി അവതരിപ്പിക്കുന്ന കഥകളി സംഗീതം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം വികാസ് യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാൾവഴികൾ, അനിൽകുമാർ പവിത്രേശ്വരം നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു കഥ ലവണാസുരവധം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി, ചെമ്മനം ചാക്കോ എഴുതിയ നെല്ല് എന്ന കവിത ആലാപനം അനഘശ്രീ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 29-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം എസ് സൗമ്യ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 109. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, 9 മണിക്ക് ഗാന്ധിമാർഗം, 9:15 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി ചിത്രാഞ്ജലി സ്റ്റുഡിയോ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം. കലമോൾ എൻജി പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശംഭു പി എം മൃദംഗം, തുടർന്ന് മൈസൂർ ടി ചൌഡയ്യ വയലിനിൽ വായിച്ച കൃതികൾ. 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പങ്കെടുക്കുന്നു, തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ അവതരിപ്പിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ കാരണങ്ങളും പരിഹാരങ്ങളും, ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ഗാനസല്ലാപം, 2:15 തുടർനാടകം വേനൽ മഴ 9-ാം ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി, 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല്. 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം, 9-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:45 ഖുറാൻ പാരായണം, ആലപ്പുഴ അബ്ദുൾ റഹീം പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ദേശഭക്തി ഗാനങ്ങൾ. 7 മണിക്ക് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പൂർവ്വസന്ധ്യയിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോട് നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 7:50 മലയാളത്തിൽ വാർത്തകൾ, 8 മണിക്ക് സാഹിത്യവേദി, മല്ലിക വേണുകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, മരണതാണ്ഡവം ചിത്രശലഭത്തോട്, ഷാജി വിൽസൺ എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ, കവലയൂർ വിജയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, വിരഹപ്രവാസം വാർദ്ധക്യം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM സ്വനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം. 9:30 രാഷ്ട്രപതി
ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രത്തോട് നടത്തിയ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ, തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ. 10 മണിക്ക് സംഗീത സാധകം പഠിപ്പിക്കുന്നത് ഡോക്ടർ ബി സിന്ധു, പഠിക്കുന്നത് ശ്രീപ്രിയ. 10:30 ഇംഗ്ലീഷ് പ്രോഗ്രാം, ഇന്ത്യ സെലിബ്രേറ്റ്സ് 80th ഇൻഡിപെൻഡൻസ് ഡേ. പ്രൊഫസർ വി കാർത്തികേയൻ നായർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 FM ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2°C, കുറഞ്ഞ താപനില 25.3°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജന്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നതുവരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായം അനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിന്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The monsoon session of Parliament has concluded with both houses being adjourned sine die today. The session began on July 20th and saw a total of 19 sittings over 25 days. In his concluding remarks, Rajya Sabha Chairman C.P. Radhakrishnan expressed concern over the repeated disruptions in the House. He said the floor of the House was open, but the members did not make the full use of the opportunities available to them to raise the voice of the people. He, however, said the House managed to fulfill its core legislative duties by passing and returning 12 bills. Mr. Radhakrishnan informed that the House functioned for only 37 hours and 49 minutes.
2: The House functioned for only 37 hours and 49 minutes, regarding a productivity of 39.17%. We had the opportunity to raise 285 starred questions, 380 zero-hour submissions, and 380 special mentions. Sadly, only 16 questions, 52 zero-hour submissions, and 93 special mentions could be taken up. The floor was open, but we didn't make the fullest use of the opportunities. Repeated disruptions affect the trust and aspirations of the people.
1: Earlier, the Mines and Minerals Development and Regulation Amendment Bill 2026 was passed by the Parliament, with the Rajya Sabha approving it today. Coal and Mines Minister G. Kishan Reddy moved the bill to further amend the Mines and Minerals Development and Regulation Act 1957. Union Parliamentary Affairs Minister Kiran Rijiju has accused the opposition of running away from discussions in Parliament when the government was ready for it. He said the conduct of opposition MPs is not good for democracy, especially for parliamentary democracy. Addressing a press conference in New Delhi, Mr. Rijiju said discussions were held on only one of the 12 bills which were passed during the session. He stated that during the session, productivity stood at 19% in the Lok Sabha and 39% in the Rajya Sabha. A terrorism monitoring team of the United Nations Security Council has declared that the deadly Red Fort suicide car bombing in Delhi that killed 11 people, the work of Al-Qaeda in the Indian subcontinent, or AQIS. The report by the Analytical Support and Sanctions Monitoring Team on Terrorism to the Security Council said the attack in last November was officially attributed to AQIS. The report said AQIS has continued to evolve from a fragmented group into a regional terrorist organization. It has established logistical and financial networks while operating through small, decentralized and scattered cells rather than large units. The report also highlighted that AQIS is attempting to exploit Bangladesh as a base to establish new cells. Against this backdrop, the team warned that terrorist threats intensified in South Asia. China and Russia have reaffirmed their support for India's BRICS presidency this year as New Delhi chairs the grouping for the fourth time. Chinese ambassador to India, Xu Feiyong, and Russia's charge d'affaires, Roman Babushkin, attended a BRICS ambassadors roundtable discussion hosted by Vivekanand International Foundation in New Delhi. Ambassador Xu said China is ready to work with India and other BRICS members to deepen cooperation and strengthen the grouping's role in global affairs. Russia's Roman Babushkin also reaffirmed Moscow's support for India's priorities as BRICS chair. Vice Chairperson of Niti Aayog, Ashok Kumar Lahiri, today released a report titled Key Sectors to Position India as a Global Manufacturing Hub. The report highlights 12 priority sectors that hold strong potential for global competitiveness, local value addition, job creation and deeper integration into global supply chains. Shiromani Akali Dal President and former Deputy Chief Minister of Punjab, Sukhbir Singh Badal, was attacked in Maharashtra's Nanded this afternoon. Mr. Badal and his wife Harsimrat Kaur were climbing down the steps of Gurdwara Mata Sahib Devanji Mugat when a man tried to stab Shiromani Akali Dal Chief. Mr. Badal was rushed to a hospital where he received stitches on his right hand and is out of danger. Nanded Superintendent of Police Dr. Nilab Rohan stated that the attacker, who was a sevadar in the Gurdwara, has been taken into custody. Several union ministers, including Home Minister Amit Shah, Health and Family Welfare Minister J.P. Nadda and External Affairs Minister Dr. S. Jaishankar, today joined the Har Ghar Tiranga campaign by hoisting the tricolour. And that is the end of this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് യുവജനങ്ങൾ തയ്യാറാകണമെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജി. ജിനേഷ് പറഞ്ഞു. മേരാ യുവ ഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ വികസിത് ഭാരത് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമവികസന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ യുവജന ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പങ്കെടുത്ത യുവതി യുവാക്കൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ മന്ത്രി ചൊല്ലിക്കൊടുത്തു. ഓണവിപണിയിൽ നിറസാന്നിധ്യമാകാനും ഉപഭോക്താക്കൾക്ക് സേവനം നൽകാനുമായി വിപുലമായ ഒരുക്കങ്ങളുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ രംഗത്ത്. ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന ടാഗ് ലൈനോടെയാണ് ഈ വർഷത്തെ ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുന്നത്. ആകെ 201 വിപണന മേളകളാണ് സംഘടിപ്പിക്കുന്നത്. സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവിലയും മികച്ച വിപണിയും ഉറപ്പാക്കുന്നതോടൊപ്പം വിഷരഹിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എല്ലാ കുടുംബശ്രീ സംരംഭകരെയും മേളയുടെ ഭാഗമാക്കുകയുമാണ് കുടുംബശ്രീ മിഷൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയപാത 544 കുതിരാൻ തുരങ്കപാതയുടെ കവാടത്തിന് മുകളിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് യൂണിറ്റ്, കേരള ആൻഡ് ലക്ഷദ്വീപിന്റെ വിദഗ്ധ സംഘം സ്ഥലത്ത് സമഗ്രമായ ശാസ്ത്രീയ പരിശോധന നടത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സീനിയർ ജിയോളജിസ്റ്റുകളായ എ. രമേശ് കുമാർ, നിശാന്ത് എസ് എന്നിവരടങ്ങുന്ന GSI സംഘം സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. തൃശൂർ കുന്നംകുളത്തുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ പന്നികളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലബോറട്ടറിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഈ രോഗം പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണെന്നും മനുഷ്യരിലേക്കോ മറ്റ് വളർത്തുമൃഗങ്ങളിലേക്കോ പകരില്ലെന്നും ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഐസക് സാം അറിയിച്ചു. കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തുന്നതിനും കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുന്നതിനുമായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കതിർ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി TC Thik പറഞ്ഞു. നവോത്ഥാൻ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് തരിശുഭൂമിയിൽ കൃഷിയിറക്കലും ഹൈബ്രിഡ് പച്ചക്കറി നടലും ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് കൃഷിയിൽ നേരിട്ട് പങ്കാളികളാകാനുള്ള അവസരമൊരുക്കുകയും ചെയ്യും. പദ്ധതിക്കായി ഓരോ സ്കൂളിനും 10,000 രൂപ വീതം സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചാവക്കാട് താലൂക്കിലെ തളിക്കുളം വില്ലേജിൽ ഉൾപ്പെട്ട ഇടശ്ശേരി സുനാമി കോളനിയിലെ അടിസ്ഥാന സൌകര്യങ്ങളും താമസക്കാരുടെ ആവശ്യങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിനും പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ഗീതാഗോപി MLA ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സന്ദർശനം നടത്തി. കോളനിയിലെ വീടുകളുടെ നിലവിലെ സ്ഥിതി, കുടിവെള്ള ലഭ്യത, ഡ്രൈനേജ് സംവിധാനം എന്നിവ സംഘം നേരിട്ട് പരിശോധിക്കുകയും പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി പൊക്കാഞ്ചേരി പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുൻപ് പ്രദേശത്ത് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നൽകിയിരുന്നതെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ കടലാക്രമണം ഫലപ്രദമായി തടയുന്നതിന് ജിയോ ബാഗുകൾക്ക് പകരം കരിങ്കൽ ഉപയോഗിച്ച് കടൽ ഭിത്തി കെട്ടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അഡീഷണൽ ജലസേചന വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് സർക്കാരിന്റെ അനുമതിക്കായി ജില്ലാ കളക്ടറെ ശുപാർശയോടെ സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തൃശൂർ താലൂക്കിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ മണിയൻകിണർ ഉന്നതി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി. രമേശൻ സന്ദർശനം നടത്തി. ഉന്നതിയിലെ നിവാസികൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി പ്രകാരം വാതിൽപ്പടിയായി റേഷൻ ധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതിലെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനമൊരുക്കിയത്. ഉന്നതി നിവാസികളുടെ പൊതുജീവിത സാഹചര്യങ്ങൾ, റേഷൻ ലഭ്യത, കുട്ടികൾക്കുള്ള പോഷകാഹാര ലഭ്യത എന്നിവ നേരിട്ട് അദ്ദേഹം വിലയിരുത്തി. തൃശൂർ ജില്ലയിൽ ഓഗസ്റ്റ് 25 മുതൽ 29 വരെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനമായി. തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ് ജില്ലാതല ഓണാഘോഷ പരിപാടികളും വിവിധ കലാസന്ധ്യകളും അരങ്ങേറുക. ഓണാഘോഷ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിനായി കായിക യുവജനക്ഷേമ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജിനേഷ് ചെയർമാനായി ജില്ലയിലെ MPമാരെയും MLAമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘാടകരെയും രൂപീകരിച്ചു.
3: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ശരീരഭാരം കൂടുന്നത് വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? വെരിക്കോസ് വെയിൻ, കാരണങ്ങളും പരിഹാരങ്ങളും. ഡോക്ടർ മീർ ചിസ്തി എം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. സംസദ് സദനദ്വയസ്യ ഉപവേശനം അനിശ്ചിതകാലായ സ്ഥഗിതം. പ്രാവൃട് സത്രേ ദ്വാദശ വിധേയകാനി പാരിതാനി. വിപക്ഷാണാം കോലാഹലേന ലോക്സഭായാഹ കാര്യസാധകത കേവലം ഏകോനവിംശതിഹി പ്രതിശതം ഏവാവശിഷ്ട. സംസദാ ഖനിജ വികാസഹ നിയമഹ ച സംശോധന വിധേയകം വിംശതിഹി ഷഡ്വിംശതിഹി പാരിതം. അനേന ഖനന ക്ഷേത്രം അധികം കാര്യദക്ഷം തഥാ നിവേശകാനാം അനുകൂലം ഭവിഷ്യതി. അദ്യ നവദെഹ്ലിയാം രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു കലാസാധകേഭ്യഃ പ്രതിഷ്ഠിതം സംഗീത നാടക അക്കാദമി സമ്മാനനം വ്യതരത്. ചീന റൂസ് ദേശോ ഭാരതസ്യ ബ്രിക്സ് അധ്യക്ഷതാം പ്രത്യഭിനന്ദതാം സ്വകീയ സമർത്ഥനം ച പുനഃ പ്രാകടയതാം. അപി ച ഭാരതസ്യ സ്വതന്ത്രതാ ദിവസസ്യ സമ്മാനാർത്ഥം അമേരിക്കാ ദേശസ്യ അനേകൈഹി രാജ്യൈഹി അഗസ്ത് പഞ്ചദശ ദിനാങ്കഃ ഭാരത ദിവസഃ ഇതി രൂപേണ ഉദ്ഘോഷിതഃ. അഥ വാർത്താഃ വിസ്തരേണ. സംസദഃ ഉഭേ സദനെ അനിശ്ചിതകാലായ സ്ഥഗിതെ. ഗതമാസസ്യ വിംശതി ദിനാങ്കേ ആരബ്ധസ്യ സംസദഃ പ്രാവൃട് സത്രം അദ്യ പഞ്ചവിംശതി ദിനേഷു ആഹത്യ ഏകോനവിംശതിഃ ഉപവേശനാനന്തരം സമാപ്തം. പ്രാവൃട് സത്രെ രാഷ്ട്രീയ മഹത്വയുതം സമേത്യ അനേകാനി വിധേയകാനി പാരിതാനി. ഏതേഷു ലോകപരീക്ഷാനുചിത അസാധാരണ നിവാരണ സംശോധന വിധേയകം വിംശതിഃ ഷഡ്വിംശതിഃ രാഷ്ട്രീയ സമ്മാന അപമാന നിവാരണ സംശോധന വിധേയകം ന്യായാധികരണ പരിഷ്കാര വിധേയകം കര വിഷയകാനാം തഥാ അന്യേഷാം വിധീനാം സംശോധന വിധേയകം രാഷ്ട്രീയ സഹകാരി വികാസ നിഗമ സംശോധന വിധേയകം അഥ കേരള നാമ പരിവർത്തന വിധേയകം വിംശതിഃ ഷഡ്വിംശതിഃ ഇത്യേതാനി വിധേയകാനി സമ്മിലിതാനി സന്തി. സംസദ വൈദേശിക അംശദാന വിനിയമന സംശോധന വിധേയകം വിംശതിഃ ഷഡ്വിംശതിഃ ഇത്യപി പരീക്ഷണായ സംയുക്ത സംസദീയ സമിത്യൈ പ്രേഷിതം. യദ്യപി സത്രാവധൌ നീറ്റ് പ്രശ്നപത്രസ്യ ഗോപ്യതാ ഭംഗം ആലക്ഷ്യ വിരോധ പ്രദർശനം കുർവതാം ഛാത്രാണാം വിരുദ്ധം കഥിതാരക്ഷക കാര്യം തഥാ അയോധ്യ രാമമന്ദിരസ്യ ദാനരാശൌ കഥിതാ നിയമിതതാ ഇത്യാദയഃ വിഷയാന് ആധൃത്യ പുനഃ പുനഃ വ്യവധാനാനി അപി അഭവന്. ഛാത്ര സംബന്ധേഷു വിഷയേഷു വിസ്തൃത ചർച്ചയൈ പ്രശാസനേന പുനഃ പുനഃ ആശ്വാസനാന്യപി പ്രദത്താനി. തഥാപി വിപക്ഷേണ സ്വവിരോധഃ നിരന്തരം പ്രദർശിതഃ. അഥ സദനസ്യ കാര്യാചരണം ബാധിതം. സമാപന ഭാഷണേ രാജ്യസഭായാഃ സഭാപതിഃ സി പി രാധാകൃഷ്ണൻ സദനെ വാരം വാരം ജായമാനേഷു വ്യവധാനേഷു ചിന്താം പ്രകടിതവാൻ. സഹ ഉക്തവാൻ യത് സദനെ സദസ്യേഭ്യഃ സ്വമതം പ്രകടയിതും പര്യാപ്തഃ അവസരഃ ഉപലബ്ധഃ പരന്തു സദസ്യാഃ ജനാനാം സ്വരം സ്ഥാപയിതും ഉപലബ്ധാനാം അവസരാണാം പൂർണതയാ ഉപയോഗം നൈവ കുർവന്തി. രാധാകൃഷ്ണൻ സംസൂചിതവാൻ യത് സദനം കേവലം സപ്തത്രിംശത് ഹോരാഃ ഏകോനപഞ്ചാശത് നിമേഷാഃ യാവത് അചലത് യേന സദനസ്യ കാര്യക്ഷമത ഏകം സപ്തദശാംശോത്തര നവത്രിംശത് പ്രതിശതം യാവത് ആസീത്. കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ വിപക്ഷം സംസദ ചർച്ചാഭ്യഃ പലായതെ ഇതി ആരോപിതവാൻ. യദ്യപി പ്രശാസനം ചർച്ചയൈ സജ്ജമാസീത് സഹ ഉക്തവാൻ യത് വിപക്ഷി സാംസദാനാം ആചരണം ലോകതന്ത്രായ വിശേഷതഃ സംസദീയ ലോകതന്ത്രായ ഉചിതം നാസ്തി. നവദെഹ്ലിയാം വാർത്താഹര സമ്മേളനം സംബോധയൻ ശ്രീ റിജിജുഃ ഉക്തവാൻ യത് സംസദ് ചർച്ചാ വിചാര വിനിമയ വിധി നിർമ്മാണ കാര്യാണാം കൃതേ അസ്തി കിന്തു നിരന്തര ജായമാനേഭ്യഃ കോലാഹല വിരോധ പ്രദർശനേഭ്യശ്ച സദനസ്യ കാര്യം പ്രഭാവിതം അഭവത്. ശ്രീ റിജിജുഃ അവോചത് യത് പ്രാവൃട് സത്രാവധൌ ദ്വാദശ വിധേയകാനി പാരിതാനി കിന്തു ഉഭയോഃ സദനയോഃ കേവലമേകസ്മിന് വിധേയകേ ചർച്ചാ അഭവത്. അസ്മിൻ സത്രെ ലോക്സഭായാം സദനസ്യ കാര്യക്ഷമത ഏകോനവിംശതിഃ പ്രതിശതം യാവത് രാജ്യസഭായാം ച നവത്രിംശത് പ്രതിശതം യാവദേവാസീത്.
2: ടോട്ടൽ 12 ബിൽസ് പാസ് ഓർ ചർച്ച ദൃഷ്ടി ഖുഷ് നീ ക്യോക്കി ഓപ്പോസിഷൻ ഠിക് ചർച്ച വിശേഷക്കി ലോക്സഭ ബിസിനസ് അച്ഛാ ഹുവാ അഭി ലഗ്ഭ തീൻ ദശക കാര എക്സ്പീരിയൻസ് ഹോനെ വാലെ ഹൈ പഹലി ബാർ ദൃശ്യ ദേഖനക്കി സർക്കാർ ഖുദ കെ ഡിസ്കശന ചാത്തെ ഓർ ഓപ്പോസിഷൻ ബഹാന ബാക്കി ഡിസ്കശന ഭാഗ രേ ലോക്തന്ത്ര വിശേഷക്കി സംസദീയ ലോക്തന്ത്ര ഠിക് നീ
1: संसदा खनिज विकासः नियमः च संशोधन विधेयकं 26/26 पारितम् अद्य राज्यसभा अपि अस्य विधेयकस्य पारणम् अकरोत् 11 सदनस्य उपवेशनानन्तरं केन्द्रीय कृष्णांगार खनिज मंत्री जी किशन रेड्डी इत्यनेन खनिज विकासः नियमः च अधिनियमस्य अग्रिम संशोधनाय इदं विधेयकं उपस्थापितम् प्रियाः श्रोतारः संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति राष्ट्रपति पदासीना द्रौपदी मुर्मू अद्य नवदेहल्याम आयोजिते विशेषे सम्मान समारोहे 24/24 अथ 25/25 चेत्येतयोः वर्षयोः संगीत नाटक अकादमीति संस्थायाः सर्वोच्च सम्माननं पुरस्कारांच शताधिकेभ्यः कलाविद्भ्यः प्रदत्तवती एते पुरस्काराः भारतस्य प्रदर्शन कलासु उत्कृष्टं निरन्तरं च योगदानं अभिनन्दति एतेषु संगीतं नृत्यं नाट्यं लोककलाः जनजातीयकलाः पुत्तलिक्की कला पारंपरिकनाट्यं अथ अन्ये सम्बद्धाः कलाविधयः च सम्मिलिताः सन्ति अस्मिन् अवसरे राष्ट्रपति अवोचत् यत् पुरस्कारालंकृताः कलाकाराः आधुनिक भारतस्य प्रतिभायाः समर्पणस्य च प्रतिनिधयः सन्ति
3: जो कलाकार आज सम्मानित हुए हैं वे मिलकर भारत का एक सांस्कृतिक मानचित्र प्रस्तुत करते हैं ऐसा मानचित्र जिसमें इस देश की मिट्टी से उपजे कथाएं और गीत जुड़े हैं विविधता से भरी इस धरती के नृत्य और उत्सव समाया हुआ है इसके भाषा बोलियों की सदियों से बनती आ रही संस्कृतियों की वही बसी हुई है

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ

0: ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജാചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
0: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണിവരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8th പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവി വിജേഷിനും അണ്ടർ 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ശാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. ശാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12 ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം സോപാനം എന്ന ചിത്രത്തിനുവേണ്ടി SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ TN ശേഷൻ ഗോപാലനും യേശുദാസും പാടിയ ഗാനം കേൾക്കാം.

0: അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നല്ല സൗഹൃദങ്ങൾ മുന്നോട്ട് പോകുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിലും ആദരവിലുമാണ്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം സൗഹൃദങ്ങളിലുണ്ടാകും. സന്തോഷങ്ങൾ ഇരട്ടിയാക്കാനും സങ്കടങ്ങൾ പകുത്തു നൽകാനും സൗഹൃദങ്ങൾക്ക് കഴിയും. എന്നാൽ സൗഹൃദങ്ങൾ നൽകുന്ന സന്തോഷം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ചെറിയ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ചെറിയ തെറ്റിദ്ധാരണകളോ വാശികളോ ആണ് സൗഹൃദങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടുന്നതിനെക്കുറിച്ച് ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസം എത്ര മണിക്കൂർ പ്രകാശം നൽകുന്നതാണ് ഉത്തമം? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: തെങ്ങിനെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത വീട് മുൻപ് അപൂർവമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നഗരവൽക്കരണത്തിന്റെ കാലത്ത് നല്ലത് പലതും അപ്രസക്തമാകുന്ന കൂട്ടത്തിൽ തെങ്ങും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പതിയെ. തെങ്ങും അതിനുവേണ്ട വെള്ളവും വളവും ഉൾപ്പെടെയുള്ള പരിചരണങ്ങളും നൽകി വളർത്തി തേങ്ങയെടുക്കാൻ പാകത്തിനുള്ള ക്ഷമ ഇന്ന് പലർക്കുമില്ല. അപ്പോൾ ഒരു സംശയം തോന്നാം, തെങ്ങ് വെറുതെ വളർന്നു വരുന്നതല്ലേ, അതിന് വെള്ളവും വളവും നൽകി ശ്രദ്ധയോടെ പരിചരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. സാധാരണ മലയാളികളുടെ വിചാരം തെങ്ങിന് വലിയ പരിചരണങ്ങൾ ആവശ്യം

0: ആവശ്യമില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. തെങ്ങിന് ആവശ്യമായ വെള്ളവും വളവും കൃത്യമായി നൽകണം. തെങ്ങിന്റെ വളർച്ചയ്ക്കും തേങ്ങാ ഉൽപാദനത്തിനും അത് ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ശൈലജകുമാരി MSമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: തെങ്ങിന്റെ വളപ്രയോഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് വളപ്രയോഗമൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? നിങ്ങൾ എന്തുവാണ് കണ്ടുവരുന്നത്?
2: കേരളത്തിലെ തെങ്ങ് കർഷകരെ കുറിച്ച് പറയുവാണെങ്കിൽ, തെങ്ങിൽ നിന്ന് തേങ്ങ എടുക്കുന്നതിലുപരി ഒരു വളപ്രയോഗ രീതി ശാസ്ത്രീയമായിട്ട് അവലംബിച്ചു പോരുന്ന കർഷകർ കുറവാണെന്നുള്ളതാണ് ഒരു സത്യം. വളം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കർഷകർ ചെയ്യുന്നുണ്ടാകും. ചിലർ ജൈവ രീതിയിൽ, അല്ലെങ്കിൽ ചിലർ എല്ലുപൊടി, ഫക്റ്റംപോസ് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശാസ്ത്രീയമായിട്ട് ഒരു രീതി അവലംബിക്കുന്ന കർഷകർ കുറവാണ്. ഏറെക്കുറെ മിക്ക കർഷകരും തന്നെ രാസവളപ്രയോഗം ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു സത്യം.
1: ഇവിടെ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് വരുന്നത്, ഇപ്പൊ എല്ലാവർക്കും ഒരു ജൈവ കൃഷി എന്ന് പറഞ്ഞ അതിലാണ് താല്പര്യം കൂടുതൽ. ജൈവവളം കൊണ്ട് തന്നെ നമുക്ക് തെങ്ങിന് ആവശ്യമുള്ള മൂലകങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കുമോ?
2: അതിനുത്തരം പറയണമെങ്കിൽ, തെങ്ങിന്റെ മൂലകങ്ങളുടെ ആവശ്യകത എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത്, എല്ലാ കർഷകർക്കും അറിയാവുന്നതുപോലെ തന്നെ തെങ്ങിനും പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, പിന്നീട് ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, ഗന്ധകം, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ, ഈ മൂന്ന് സെറ്റ് മൂലകങ്ങളും തെങ്ങിനും ആവശ്യമാണ്. പക്ഷെ തെങ്ങിനെ സംബന്ധിച്ചെടുത്തു പറയുമ്പോൾ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ മൂന്നെണ്ണത്തിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കുറവ് വേണ്ട മൂലകം ഫോസ്ഫറസ് ആണ്, ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യവും. അതായത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെ ഒരു അനുപാതം തെങ്ങിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ 2:1:4 എന്ന അനുപാതത്തിലാണ്. അതായത്, ഏറ്റവും കുറവ് ഫോസ്ഫറസും അതിൻ്റെ 4 ഇരട്ടി പൊട്ടാസ്യവും വേണം. ഈ ഫോസ്ഫറസിൻ്റെ 2 ഇരട്ടി നൈട്രജനും വേണം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മൂലകങ്ങളെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ജൈവവളങ്ങളിൽ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജൈവ വളപ്രയോഗ രീതി അവലംബിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെങ്കിൽ ഈ രീതിയിൽ അവലംബിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൊട്ടാസ്യം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. പൊട്ടാസ്യം കൂടുതലായിട്ടുള്ള ജൈവ സ്രോതസ്സുകൾ നമുക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഭ്യതയും കുറവാണ്. അതുകൊണ്ട് ജൈവ രീതിയിൽ അവലംബിക്കാൻ സാധിക്കും, പക്ഷേ അതിന്റെ ലഭ്യത കുറവ് ഒരു പരിമിതിയായിട്ട് നമുക്ക്.
1: ഇവിടെ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ എന്തായാലും നമ്മുടെ ഉൽപാദന ശേഷി കൂട്ടാൻ നമുക്ക് എന്തായാലും സാധിക്കും.
2: തീർച്ചയായിട്ടും നമ്മൾ കർഷകരോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം ജൈവവളങ്ങളുടെ സ്രോതസ്സ് ലഭ്യമാണോ അവ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പോരാതെ വരുന്ന മൂലകങ്ങൾ രാസവള രീതിയിൽ തന്നെ കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. കാരണം ഈ പോരാതെ വരുന്ന മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ, തെങ്ങിനെ സംബന്ധിച്ച് ഞാനിപ്പം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ തെങ്ങ് കർഷകരുടെ ഇടയിലെ മണ്ണ് പരിശോധിക്കുമ്പോൾ മണ്ണിലെ പൊട്ടാസ്യം തീരെ കുറവായിരിക്കും. അതേസമയം കർഷകർ ഉപയോഗിക്കുന്ന വളം, കുറച്ച് പേരെങ്കിലുമൊക്കെ വളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വളം എല്ലുപൊടിയും ഫാക്റ്റംപോസുമാണ്. എല്ലാ കർഷകരും നമ്മളോട് എപ്പോഴും പറയും എല്ലുപൊടിയും ഫാക്റ്റംപോസും. ഇത് രണ്ടും ഫോസ്ഫറസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വളമാണ്. നമുക്ക് ഏറ്റവും കുറവ് വേണ്ട മൂലകം തെങ്ങ് കൃഷിയിലെ മണ്ണിൽ സാധാരണയായി നമ്മൾ കൂടുതലായി കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം തുലവും കുറവുമായിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ, ഇതിന്റെ ആവശ്യകതയും മണ്ണിലുള്ള ലഭ്യതയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അതനുസരിച്ച് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ വളം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
1: പ്രധാന മൂലകങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്?
2: എല്ലാ വിളകൾക്കും കൃത്യമായിട്ടുള്ള ശുപാർശയുണ്ട്. തെങ്ങിനും ഇതുപോലെ തന്നെ ഒരു പൊതു ശുപാർശയുണ്ട്, പ്രധാന മൂലങ്ങൾ എങ്ങനെ കൊടുക്കണം. അപ്പം ശരാശരി വിളവ് തരുന്ന ഒരു തെങ്ങിന്, ഒരു ആവറേജ് 50 തേങ്ങയൊക്കെ തരുന്ന ഒരു തെങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ശുപാർശകളുണ്ട്. നല്ല വിളവ് തരുന്നതിന്, അതുപോലെ ശരാശരി വിളവ്, അതുപോലെ കുട്ടനാടിയൻ ഏരിയയിലേക്ക്, അങ്ങനെ പലതരത്തിലുള്ള ശുപാർശകളുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു ശരാശരി വിളവ് തരുന്ന തെങ്ങിന്റെ ഒരു ആവശ്യകത എടുത്താൽ ഏകദേശം ഒരു 300-340 ഗ്രാം നൈട്രജനും അതിൻ്റെ പകുതിയായ 170 ഗ്രാം ഫോസ്ഫറസും അതിൻ്റെ 4 ഇരട്ടിയായ 680 ഗ്രാം പൊട്ടാസ്യമാണ് തെങ്ങിന് വേണ്ടത്. ഇത് ഞാൻ മൂലകങ്ങളുടെ കണക്കാണ് പറയുന്നത്. ഇതിനെ നമ്മളിപ്പം രാസവളങ്ങളായ നിലവിലുള്ള യൂറിയ, രാസവസ്, പൊട്ടാഷിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ കർഷകർക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 1.25 കിലോ അടുപ്പിച്ച് യൂറിയ വേണ്ടി വരും. അത് ഒരു വർഷത്തേക്കുള്ള അളവാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 850 ഗ്രാം രാജ്ഫോസ് ഫോസ്ഫറസ് വളം, ഒരു 1.25 കിലോ പൊട്ടാഷ്, ഇതാണ് NPK അടങ്ങിയിട്ടുള്ള

0: നേർവളങ്ങളായ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഇവയുടെ ഒരു അളവ് ഒരു വർഷത്തേക്ക്, ഇതും 3 വർഷത്തിന് മേൽ പ്രായമായ തെങ്ങിന് ഉള്ള ശുപാർശയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാം, അതായത് കാലവർഷവും തുലാവർഷവും. കാരണം നമ്മൾ തെങ്ങ് നനയ്ക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, പലപ്പോഴും മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ്. അപ്പം വേനൽ മഴയുടെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു അളവ്, അതായത് ഞാനൊരു 3/4 കിലോ യൂറിയ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഒരു 1/3 ഒരു 1/4 കിലോ യൂറിയയും, രാജ്ഫോസ് 850 ഗ്രാം എന്ന് പറയുന്നത് മൊത്തവും നമുക്ക് അടിവെള്ളമായിട്ട് കൊടുക്കാം 850 ഗ്രാമും, പിന്നെ പൊട്ടാഷിൻ്റെ ഒരു 1/3, ഇത് 3ഉം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കാലവർഷത്തിൽ കൊടുക്കാം. ഇതിൻ്റെ ബാക്കി 2/3 ഭാഗം തുലാവർഷത്തിലും കൊടുക്കുക. അത് നമുക്ക് തുലാമഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം മഴയുടെ അവസാനമായിട്ട് കൊടുക്കുക. കൊരിച്ചൊരിയുന്ന മഴയുടെ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു രാസവളങ്ങളും കൊടുക്കില്ല, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 1/3, 1/2 ആയിട്ട് NPK മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള നേർവളങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും.
1: പിന്നെ കൊടുക്കുമ്പോൾ കർഷകർക്ക് അറിയാം 1 മീറ്റർ ദൂരെ ആയിട്ട് നമുക്ക്
0: കൊടുക്കുന്ന രീതി. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പം നമ്മൾ എപ്പോഴും എല്ലാ കർഷകരും അറിയാവുന്ന കാര്യമാണ് മണ്ണിലെ പുളിപ്പ്. നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം മണ്ണിൽ സൃഷ്ടിക്കണം. അതുകൊണ്ട് തന്നെ കുമ്മായ വസ്തുക്കൾ ഏതെങ്കിലും ഇട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വേണം നമ്മൾ വളപ്രയോഗം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഡോളമൈറ്റ് ഉപയോഗിക്കാം, നീറ്റുകാക്കി ഉപയോഗിക്കാം, കാൽസ്യം സിലിക്കേറ്റ് പോലുള്ള കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കാം. അതിന്റെ ഒരു ശരാശരി പൊതുവായിട്ടുള്ള ഒരു അളവെന്ന് പറഞ്ഞാൽ 1 മുതൽ 2 കിലോ വരെയാണ്
1: ഒരു തെങ്ങിന്.
0: അത് എന്ന് പറയുന്നത് മണ്ണിലെ പുളിപ്പിനനുസരിച്ച് ഇതിന്റെ അളവ് വ്യത്യാസം വരും. ചിലപ്പോൾ 1 മതിയായിരിക്കും, ചിലപ്പോൾ 1.5 മതിയായിരിക്കും, ചിലപ്പം കൂടിയ അളവിൽ വേണ്ടി വരും. അപ്പൊ ഈ പുളിപ്പിനെ ക്രമീകരിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ രാസവള വിടാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുമ്മായ വസ്തുക്കൾ ഇടുമ്പോഴും മണ്ണിൽ നനവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും മഴയുണ്ടായിരിക്കണം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പുളിപ്പ് ക്രമീകരിക്കുക മാത്രമല്ല കുമ്മായ പ്രയോഗം വഴി നടക്കുന്നത്. തെങ്ങിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ദ്വിതീയ മൂലകമായ കാൽസ്യത്തിന്റെ സ്രോതസ്സും കൂടിയാണ് കുമ്മായം. നമ്മൾ മറ്റ് കാൽസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും തെങ്ങിന് ചേർക്കുന്നില്ല. അതുകൊണ്ട് കുമ്മായ പ്രയോഗം അത്യാവശ്യമായിട്ട് തെങ്ങിന് ചെയ്യേണ്ടതാണ്. അത് വിളവിനെ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് സഹായിക്കും.
1: മാഡം സെക്കൻഡറി ന്യൂട്രിയൻസിന്റെ കാര്യം പറഞ്ഞ്, അപ്പൊ ഇത് കാൽഷ്യം എന്തായാലും തെങ്ങിന് ആവശ്യമുള്ളതാണ്, അത് കുമ്മായം വഴി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊഴിച്ച് എനിക്ക് തോന്നുന്നു മഗ്നീഷ്യവും അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ്.
0: നമ്മളിപ്പം NPK മൂലകങ്ങളിൽ കുമ്മായം വഴി കാൽസ്യം കിട്ടും. ഇനി രണ്ടാമത് വരുന്ന ദ്വിതീയ മൂലകങ്ങൾ 2 എണ്ണം കൂടിയുണ്ട്, ഒന്ന് മഗ്നീഷ്യം, മറ്റൊന്ന് സൾഫർ. തെങ്ങിനെ സംബന്ധിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ എന്നുള്ള രീതിയിൽ ഈ മഗ്നീഷ്യവും സൾഫറും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇത് മാത്രവുമല്ല, തെങ്ങിന് റൂട്ട് വിൽറ്റ് എഫക്റ്റഡ് ഏരിയയിലൊക്കെ നമ്മൾ കുറച്ച് അഡീഷണൽ ഡോസ് ഒക്കെ മഗ്നീഷ്യം പറയും.
1: കാറ്റുവീഴ്ച
0: അത് തന്നെ, വാഴയ്ക്ക് കൊക്കാൻ രോഗമുള്ള സ്ഥലത്തൊക്കെ പറയുന്നത് പോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പറയും. അതുകൊണ്ട് ഒരു 1/2 കിലോ എങ്കിലും മിനിമം മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് നമുക്ക് രാസവളമായിട്ട് ചേർത്ത് കുടിക്കാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള സൾഫറും കിട്ടും.
1: അര കിലോ
0: നമുക്ക് ഒരു വട്ടമായിട്ട് വേണേലും കൊടുക്കാം, രണ്ടാം വളത്തിന്റെ കൂടെ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യ വളത്തിന്റെ കൂടെ 1/2 കിലോ, പിന്നീട് 1/2 കിലോ കൊടുക്കാം. എന്തായാലും 1/2 കിലോ കൊടുക്കുകയാണെങ്കിൽ അത് തെങ്ങിന്റെ വളർച്ചയെ പുഷ്ടിപ്പെടുത്താനായിട്ട് സഹായിക്കും.
1: ഇതൊഴിച്ച് നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തെങ്ങ് കർഷകരെ സംബന്ധിച്ച് പറയുന്ന 2-3 കാര്യങ്ങൾ, ചെല്ലിയുടെ പ്രശ്നം, ബഡ് റോട്ട് രോഗം, പിന്നെ ഒരു പ്രശ്നം പറയുന്നതാണ് മച്ചിങ്ങ പൊഴിച്ചിൽ. സത്യം പറഞ്ഞാൽ ഈ മച്ചിങ്ങ പൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. രോഗം കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം വെള്ളക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ വന്നാൽ വരാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കീടത്തിന്റെ പ്രശ്നം കൊണ്ടോ വരാം. ഇതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂലകങ്ങളുടെ കുറവ് കൊണ്ടും വരാം. അതിൽ എടുത്തു പറയേണ്ട ഒരു അഭാവം എന്ന് പറയുന്നതാണ് ബോറോൺ. പരാഗണത്തിന് സഹായിക്കുന്ന ഒരു മൂലകമാണ് ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൂങ്കുലയിൽ ഒരുപാട് പൂ ഉണ്ടായി, അധികം പിടിക്കുന്നില്ല എന്ന് കർഷകർ പറയും. ചിലപ്പം ഇതിന്റെ ഒരു കുറവുകൊണ്ട് കൃത്യമായ പരാഗണം നടക്കാത്തതുകൊണ്ട് പിടിക്കാതെ മച്ചിങ്ങ പൊഴിയാം, അല്ലാതെ ഇതിന് ശേഷവും പിന്നീടും മച്ചിങ്ങ പൊഴിയാം. അതുപോലെ തന്നെ ചിരട്ടയ്ക്ക് കട്ടിയില്ലാതെ വരാം, ചിരട്ട പെട്ടെന്ന് പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ അകക്കാമ്പില്ലാതെ വരാം, അല്ലെ അകത്ത് ചീയൽ പോലെ വരാം. അതുപോലെ തന്നെ കുറച്ച് മച്ചുറാകുന്നതിന് മുമ്പ് പ്രിമച്ചുർ ആയിട്ടുള്ള പൊഴിച്ചിൽ വരാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ബോറോൺ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ബോറോൺ മാത്രമല്ല, ചിലപ്പം പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും കുറവ് വരുമ്പോഴും ഇതും കൂടി അസോസിയേറ്റ് ചെയ്ത് വരും. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ബോറോൺ ആണ് ഇതിനുള്ള ഒരു കാരണമായിട്ട് കണ്ടുവരുന്നത്. പിന്നീട് നമ്മൾ സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള മൂലകങ്ങളുടെ, സിങ്കിൻ്റെയൊക്കെ ചെറിയ അഭാവം മണ്ണിൽ കാണും. പക്ഷെ അത് ഇത്തരത്തിൽ ഒരു വിളവിനെ ബാധിക്കുന്നില്ല. കോപ്പർ എല്ലാ കർഷകരും തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കാലവർഷവും തുലാവർഷവത്തിന് മുന്നേ ഒക്കെ ആയിട്ട് ഒരു കുമിൾനാശിനി പ്രയോഗം നടത്തുമ്പോൾ ചെറിയ തോതിലെങ്കിലും ചെമ്പ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബോറോൺ കൊടുക്കാനായിട്ട് നമ്മൾ ബോറാക്സ് എന്ന് പറയുന്ന ഒരു രാസവളം തന്നെയാണ് പറയുന്നത്. അതിൽ ബോറാക്സ് ഒരു 200 ഗ്രാം നമുക്കൊരു ശുപാർശ ചെയ്യാൻ സാധിക്കും. 200 ഗ്രാമിൽ 100 ഗ്രാം ആദ്യം

0: പ്രാവശ്യവും രണ്ടാം വളത്തോടു കൂടിയും 100 ഗ്രാം കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും കർഷകർ പറയും വളപ്രയോഗം ചെയ്തിട്ട് നമുക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ല. തെങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പൂങ്കുല വന്ന് അതിൽ നിന്ന് ഫുള്ളായിട്ടുള്ള ഒരു തേങ്ങയാകുന്ന സമയം എന്ന് പറയുന്നത് ഒരു 36 മാസത്തോളം 3-3.5 വർഷത്തോളം എടുക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ഇപ്പം ചെയ്യുന്ന വളത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അതുകൊണ്ട് വളമിട്ടു അതിന് പ്രതിഫലം കിട്ടിയില്ല എന്ന് കരുതി വളപ്രയോഗത്തിൽ നിന്ന് ആരും പിന്മാറരുത്.
1: മേഡം, നമ്മൾ ചർച്ച ചെയ്തത് ഇതിന്റെ വളപ്രയോഗ രീതിയെ കുറിച്ചും കൂടെ ആയിരുന്നു.
0: വളപ്രയോഗ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് പറഞ്ഞത്, കാലവർഷവും തുലാവർഷവുമായിട്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പ്രാവശ്യമായിട്ട്? ഒന്ന്, നമ്മുടെ കാലവർഷവും തുലാവർഷവും അടുപ്പിച്ച്. അത് മാത്രവുമല്ല, നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ പെട്ടെന്ന് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. നൈട്രജൻ ആണെങ്കിൽ ഒലിച്ച് നഷ്ടപ്പെടും, അല്ലെ ആവിയായി അമോണിയ ആയിട്ട് വോളറ്റലൈസ് ചെയ്തൊക്കെ നഷ്ടപ്പെടും. പൊട്ടാസ്യം ആണെങ്കിൽ ഒലിച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ എത്ര തവണകളായിട്ട് കൊടുക്കാവോ അത്രയും തവണകളായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തെങ്ങിന് നമ്മൾ ഈ 2 തവണ പറഞ്ഞെങ്കിൽ പോലും ജലസേചനം ചെയ്യാൻ സൗകര്യമുള്ള കർഷകർക്ക് അത് 4 പ്രാവശ്യമോ 6 പ്രാവശ്യമോ ആയിട്ട് ചെയ്യാം. ഇവിടെ എടുത്തു പറയുന്നത് ഈ വളപ്രയോഗ രീതി ഇപ്പം നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി നമുക്കൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് വിളവിനെ കൂട്ടാൻ സാധിക്കും. അതുപോലെ രോഗങ്ങളുടെയും കീടങ്ങളുടെയൊക്കെ അവസ്ഥ കുറയ്ക്കാനും സാധിക്കും. കാരണം തെങ്ങിനെ ആരോഗ്യം കിട്ടും, വളം ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള ആരോഗ്യം കിട്ടുമ്പോൾ രോഗങ്ങളും കീടങ്ങളുടെയും അവസ്ഥ കുറയും. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ജലസേചനത്തിൽ കൂടി, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളിനന എന്ന് പറയുന്നത് കുറച്ചൊക്കെ കർഷകർ ചെയ്യുന്നുണ്ട്, വളരെ കുറവാണ്, കേരളത്തിൽ വളരെ കുറവാണ്. എന്നാൽ പോലും ഈ തുള്ളി നനയിൽ കൂടി നമുക്ക് വളം ചെറിയ അളവിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ കൂടെ രാസവളം വെള്ളത്തിന്റെ കൂടെ കൊടുക്കുന്നതിനെയാണ് ഫെർട്ടിലൈസർ ത്രൂ ഇറിഗേഷൻ വാട്ടറാണ് ഫെർട്ടിഗേഷൻ. അത് ഒരു 19 സെന്റെങ്കിലും ഉള്ള കർഷകർ, അല്ലെങ്കിൽ 19 തെങ്ങെങ്കിലും ഉള്ള കർഷകർക്ക് ഇത് കൃത്യമായിട്ട് അവലംബിക്കുകയാണെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ, അതായത് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനുള്ള ലേബർ കുറയ്ക്കാൻ സാധിക്കും, ഈ മൂലകങ്ങളുടെ കാര്യക്ഷമത കാര്യമായിട്ട് കൂട്ടാൻ സാധിക്കും, തെങ്ങിന്റെ വളർച്ചയും ഉൽപാദനവും പുഷ്ടിപ്പെടുത്താനായിട്ടും സഹായിക്കും.
1: ഈ ഫെർട്ടിഗേഷന് വേണ്ടി നമ്മൾ വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണോ അതോ നോർമൽ ഇതും നമുക്ക് ചെയ്യാൻ പറ്റും?
0: നമുക്ക് നമ്മുടെ യൂറിയ പോലുള്ളത് ഉപയോഗിക്കാം. പൊട്ടാഷ്യം നമുക്ക് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഫിൽട്ടർ സംവിധാനം ഒക്കെ ഉണ്ട്. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വളം ഉപയോഗിക്കണം എന്നില്ല. മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നമുക്ക് വളം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സോല്യൂബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഇതുവഴി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വളത്തിന്റെ അളവും വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം കൃത്യമായിട്ട് നഷ്ടം കുറയുന്നുണ്ടല്ലോ. അപ്പൊ ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് കിട്ടുന്നതുകൊണ്ട്, കാര്യക്ഷമത കൂടുന്നതുകൊണ്ട് തന്നെ പൊതുവെ പറയുന്ന അളവ് കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വളത്തിന്റെ ലഭ്യത കുറവാണ്, ചെലവ് കൂടുന്നു, വളത്തിന്റെ വില കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഫലപ്രദമായിട്ട് തെങ്ങ് കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്.
1: പിന്നെ ഇത് കൊടുക്കുമ്പം എല്ലാ കർഷകർക്കും അറിയാം, ഒരു മീറ്റർ 1.5 മീറ്റർ ദൂരെ
0: രാസവളപ്രയോഗം ചെയ്ത് എല്ലാവർക്കും അറിയാം. അതായത് ഏകദേശം ഒരു തെങ്ങിന്റെ തടിയിൽ നിന്നൊരു 6 അടി വിട്ടിട്ട് വ്യാസാർത്ഥത്തിലാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. കാരണം അവിടെയാണ് കൂടുതലായിട്ട് വേരുകൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. 6 അടി എന്ന് പറയുമ്പോൾ ഒരു 1.5-2 മീറ്റർ വിട്ടിട്ട് നമ്മൾ വൃത്താകൃതിയിൽ തടം എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. ആ വളം ഇട്ടതിന് ശേഷം മണ്ണൊന്ന് തട്ടിയിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു നനയും കൂടി ഉണ്ടെങ്കിൽ, മഴ പെയ്യുന്നുണ്ടെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് അത് അവിടെ കിടന്ന് പ്രവർത്തിക്കും. പിന്നെ ഈ പറഞ്ഞ രാസവളത്തിന്റെ ഒരു ശുപാർശ ഒപ്പം തന്നെ നമ്മൾ ജൈവവളവും തെങ്ങിന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു 25 മുതൽ 50 കിലോയാണ് ഒരു തെങ്ങിന് ഏതെങ്കിലും ജൈവവളം നമുക്കിടുന്നത്. കർഷകർ ചോദിക്കാറുണ്ട് കോഴിവളം ഇടാമോ എന്ന് ചോദിക്കും. കോഴിവളം ഇടാം. കോഴിവളത്തിൽ കുറച്ചും കൂടിയൊക്കെ നൈട്രജനും ഈ ബോറോൺ പോലുള്ള ചില മൂലകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിടാൻ നമുക്ക് സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൂടുള്ള സമയത്ത് ഉപയോഗിക്കരുത്. അതുപോലെ തീരെ പ്രായം കുറഞ്ഞ തൈത്തെങ്ങ് പോലുള്ളതിനൊന്നും ഒരുപാട് കോഴിവളം ഉപയോഗിക്കരുത്.
1: പിന്നെ CPCRI പുറത്തിറക്കിയ സൂക്ഷ്മവളക്കൂട്ടുകളുണ്ടല്ലോ,
0: അതായത് നമ്മളിപ്പം ബോറോണിന്റെ കാര്യം പറഞ്ഞു, സിങ്ക് വേണമെങ്കിൽ സിങ്ക് ആയിട്ട് കൊടുക്കാം, അതുപോലെ കാൽസ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ CPCRI പുറത്തിറക്കിയിട്ടുള്ള ഒരു കൽപ്പവർദ്ധിനി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ട്, പറഞ്ഞ മഗ്നീഷ്യം, സൂക്ഷ്മ മൂലങ്ങളായ ബോറോൺ, സിങ്ക് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ഒരു മൂലക കൂട്ടാണ് അത്. ഒരു 1/2 കിലോ നമുക്ക് ശുപാർശയുണ്ട്. 2 പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം, 3 വർഷത്തിന് മേൽ പ്രായമായ തെങ്ങിന്. തൈത്തെങ്ങിനാണെങ്കിൽ കൽപ്പപോഷക് എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് അത് 40 ഗ്രാം എന്നുള്ള കണക്കിന്, പിന്നീട് 1 വർഷം ആകുമ്പോൾ 100 ഗ്രാം എന്നുള്ള ശുപാർശയുമുണ്ട്.
1: മേഡം പറഞ്ഞ മാതിരി തന്നെ വളപ്രയോഗമൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാനുള്ള പല വഴികൾ മനസ്സിലായി കാണുമല്ലോ. കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS ആയി

0: ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഡോക്ടർ ശൈലജകുമാരി എം എസ് എന്റെ ഫോൺ നമ്പർ 8848505353.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 മുതൽ 28,500 രൂപ വരെയും കൊപ്ര 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം 1,000 എണ്ണത്തിന് 22,000 മുതൽ 26,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 69,000 രൂപ വരെയും ഗാർബിൾഡ് കുരുമുളകിന് 65,000 മുതൽ 70,000

0: ₹1,800 വരെയും വിലയുണ്ട്. ഏലം കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയാണ്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് ₹81,400 വരെയും റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,500 മുതൽ 27,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. പൈനാപ്പിൾ ക്വിന്റലിന് 4,800 മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 17,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും വില ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ ഇത്തവണയും നൽകിയിട്ടുണ്ട്.
2: തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേര് ചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾ ബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി 1 ദിവസം എത്ര മണിക്കൂർ പ്രകാശം നൽകുന്നതാണ് ഉത്തമം? ഉത്തരം ഇതാണ്, മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി 1 ദിവസം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുന്നതാണ് ഉത്തമം. 16 മണിക്കൂർ പ്രകാശത്തിൽ സ്വാഭാവിക പകൽ വെളിച്ചവും കൃത്രിമ പ്രകാശവും ഉൾപ്പെടും. ഇനി മുട്ടയുൽപാദനത്തിൽ പ്രകാശത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം.
0: മുട്ടക്കോഴികളുടെ മുട്ടയുൽപാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രകാശം. തീറ്റയും വെള്ളവും കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നായി മാത്രമാണ് നമ്മൾ സാധാരണയായി പ്രകാശത്തെ കാണുന്നത്. എന്നാൽ കോഴികളിൽ പ്രകാശത്തിന് അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുണ്ട്. പ്രകാശം കോഴിയുടെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ഥിരമായ മുട്ടയുൽപാദനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മുട്ടയിടുന്ന കാലയളവിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം വളരെ കുറയുകയാണെങ്കിൽ മുട്ടയുൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ടയിടുന്ന ഘട്ടത്തിലെത്തിയ ശേഷം പ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ പെട്ടെന്നുള്ള കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ സമയം വെളിച്ചം നൽകിയാൽ കൂടുതൽ മുട്ട ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. തുടർച്ചയായി അല്ലെങ്കിൽ അമിതമായി പ്രകാശം നൽകുന്നത് കോഴികൾക്ക് സമ്മർദ്ദമുണ്ടാക്കാനും സ്വാഭാവിക വിശ്രമത്തെ ബാധിക്കാനും കാരണമാകാം. അതുകൊണ്ടുതന്നെ ദിവസത്തിൽ 8 മണിക്കൂർ ഇരുട്ടും വിശ്രമത്തിനായി ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മുട്ടയിടുന്ന കോഴികൾക്ക് 1 ദിവസം ഏകദേശം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുക. ശരിയായ തീറ്റ, ശുദ്ധമായ വെള്ളം, നല്ല വായു സഞ്ചാരം, രോഗനിയന്ത്രണം എന്നിവയ്ക്കൊപ്പം കൃത്യമായി

0: പ്രകാശ നിയന്ത്രണവും നല്ല മുട്ടയുൽപാദനത്തിനും കോഴികളുടെ ആരോഗ്യത്തിനും അനിവാര്യമാണ്.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
2: കിസാൻ വാണി.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ചിങ്ങ 1 ഓഗസ്റ്റ് 17 രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്, എംപിമാർ, എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വെള്ളായണി കാർഷിക കോളേജിൽ ശീതകാല പച്ചക്കറിയെക്കുറിച്ച് പരിശീലന പരിപാടി ഈ മാസം 17 തിങ്കളാഴ്ച സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് അവസരം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8891540778 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,400 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കോട്ടയം 28,500 രൂപ, പാല 27,900 രൂപ, എറണാകുളം 25,800 രൂപ, കൊച്ചി റെഡി 25,500 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 23,000 രൂപ, അടൂർ 22,000 രൂപ, കായംകുളം 23,700 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 21,000 രൂപ, കോട്ടയം 30,500 രൂപ, എറണാകുളം 33,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 65,000 രൂപ, അടൂർ 69,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾ

ബേർഡ് 70,800 രൂപ, കൊച്ചി അൻഗാർ ബേർഡ് 68,800 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ അഞ്ചുതെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,500 രൂപ, പുനലൂർ 27,000 രൂപ, കോട്ടയം 26,800 രൂപ, പാല 24,500 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യുഎൻ രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ആഘോഷ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗായാത്രകളും ദേശസ്നേഹം ഉണർത്തുന്ന മറ്റു പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ത്രിവർണ പതാക ഉയർത്തി. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹവും അഭിമാനബോധവും വർദ്ധിപ്പിക്കാൻ ഹർഘർ തിരംഗയിലൂടെ സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, SJയശങ്കർ തുടങ്ങിയവരും ത്രിവർണ പതാക ഉയർത്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20-ന് ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കും സഭ വേദിയായി. എന്നാൽ നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധം, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സമ്മേളന കാലയളവിലുടനീളം പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിലെ ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടിയൊളിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ചകൾക്ക് സർക്കാർ തയ്യാറായി.

0: ആയിരുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയെങ്കിലും അതിലൊന്നിൽ മാത്രമാണ് ഇരുസഭകളിലും ചർച്ച നടന്നത്. ലോക്സഭ 19% രാജ്യസഭ 39% മാത്രം പ്രവർത്തനക്ഷമതയാണ് വർഷകാല സമ്മേളനത്തിൽ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഓപ്പോസിഷൻ ഡിസ്കഷൻസ് ഭാഗ് രഹേ തേ പാർലമെന്ററി ഡെമോക്രസി മേ ഓപ്പോസിഷൻ ഡിസ്കഷൻ കെ ലിയേ ഡിമാൻഡ് കർതേ ഹേ ഓർ സർക്കാർ ഉസ്കാ ജവാബ് ദേതേ ഹേ യേ തരീഖാ ഹോതാ ഹേ ക്യോംകി ലോഗോ നേ ഹംകോ ചുനാ ദേശ് സേവാ കെ ലിയേ തോ പഹലേ ബാർ യേ ദ്രിശ്യ ദേഖ്നേ കോ മിലാ കെ സർക്കാർ ഖുദ് കഹ രഹേ ഹേ കി ഹം ഡിസ്കഷൻ ചാഹതേ ഹേ ഓർ ഓപ്പോസിഷൻ ബഹാനാ ബനാ കർകെ ഡിസ്കഷൻ സേ ഭാഗ് രഹേ ഹേ തോ യേ ലോക്തന്ത്ര കെ ലിയേ വിശേഷ കർകെ സംസദീയ ലോക്തന്ത്ര കെ ലിയേ ഠീക് നഹീ ഹേ.
0: പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്നും സംസ്ഥാനങ്ങളുടെ വരുമാന ഘടനയെ ബാധിക്കില്ലെന്നും കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി. പ്രധാന ധാതുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖനന മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനായി സംയോജിത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഖനന മേഖലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വരുമാന വിഹിതം 65% നിന്ന് 85% വർദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീ കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. അതേസമയം ഖനി ധാതു ഭേദഗതി ബില്ലിനെതിരായ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2,00,000 രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്നും നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായി പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടിയന്തരമായി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ തുടങ്ങിയവയിലെ മികച്ച സംഭാവനകൾ മാനിച്ചാണ് 100-ലേറെ കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആധുനിക ഇന്ത്യയുടെ പ്രതിഭാശേഷിയെയും സമർപ്പണ മനോഭാവത്തെയുമാണ് പുരസ്കാര ജേതാക്കൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
3: ഭാരത് ഏസെ സംസ്കൃതി സമ്പന്ന ദേശ് ഹേ യേ തോഡാ അലഗ് ഏക് വിശ്വ അലഗ് ഏക് പൃഥ്വി യേ ജോഡോ സേ ജുഡി ഹുയി ഹേ ഭാരത് ജൈസെ ഭാഷായേ ജൈസെ പെഹനാവാ ഖാൻ പാൻ ജൈസെ അലഗ് അലഗ് ഹേ ഏസെ സംസ്കൃതി ഏസെ നൃത്യ സംഗീത് ഹാർ ചീജ് അലഗ് ഹേ വിവിധത ഔർ ഏക്ത കാ ഏസ് സംബന്ധ ഹമാരി കലാകാരോ കി സബ്സെ ബഡി ശക്തിയാ ഹേ.
0: ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ സുപ്രീംകോടതി ആശങ്ക രേഖപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി റീജിയണൽ സർക്യൂട്ട് ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശമുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: രാത്രിയിലെ പൊതുയിടങ്ങൾ സ്ത്രീകളുടേതുമാണെന്ന സാമൂഹിക ബോധം ശക്തിപ്പെടുത്തുകയും സ്ത്രീകളുടെ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. വനിതാ ബുള്ളറ്റ് റൈഡേഴ്സിന്റെ റാലിയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയുള്ള പാതയിൽ വിവിധ കലാകായിക പരിപാടികൾ നടക്കും. 30 വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള വാൾ ഓഫ് ഫ്രീഡം, സ്ത്രീ സുരക്ഷാ ആപ്പുകളുടെയും ഹെൽപ്പ് ലൈനുകളുടെയും പ്രദർശനം, ഷീ ടീം സംവിധാനം എന്നിവയും ഉണ്ടാകും. ഭക്ഷണശാലകളും രാത്രിചന്തയും ഒരുക്കും.
0: ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖ്വയ്ദ അനുബന്ധ സംഘടനയെന്ന് യു എൻ രക്ഷാസമിതി. കഴിഞ്ഞ നവംബറിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ അൽഖ്വയ്ദ ഉപസംഘടനയായ എ ക്യു ഐ എസ് ആണെന്ന് രക്ഷാസമിതിയുടെ ഭീകരവാദ

0: മതനിരീക്ഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വികേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക ഭീകരവാദ സംഘടനയായി AQIS വളർന്നു വരികയാണെന്നും ബംഗ്ലാദേശിൽ സ്വാധീനമുറപ്പിക്കാൻ സംഘടന ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. അണ്ടർ 23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്ക്വാഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. രാജസ്ഥാനിൽ ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വിവാഹം, പിന്തുടർച്ചാവകാശം, ജീവനാംശം, ലിവിംഗ് ഇൻ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏകീകൃത വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യു എൻ രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

അഭിനന്ദ എം കുമാർ ആലപിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്തതായി അനന്തപുരി അനന്തകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതി കേൾക്കാം.

അനന്തപുരി അനന്തകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതിയാണ് ഇപ്പോൾ കേട്ടത്. അവസാനമായി ഗോപകുമാർ വീഷേണോയ് അവതരിപ്പിക്കുന്ന കഥകളി സംഗീതം കേൾക്കാം.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാജീവ് ആലിങ്കലിൻ്റെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ഒപ്പം നയനയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ആമയും മുയലും.

ആയിരപ്പറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം പകർന്ന് ജയചന്ദ്രൻ പാടിയത്, ചിത്രം ജലോത്സവം.

ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങിയ രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും ദേശസ്നേഹമുണർത്തുന്ന മറ്റ് പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ, സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20 ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി 12 സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP ഇന്ന് കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരംഗയാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരംഗയാത്രയുടെ ഭാഗമായി വന്ദേമാതരം ആലാപനം ഉൾപ്പെടെ അരങ്ങേറി. കലാകായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ ദേശീയ പതാകകളുമായി യാത്രയിൽ അണിനിരന്നു. മലയാളിയുടെ ഓണാഘോഷത്തിന് വിഭവസമൃദ്ധമായ ഓണസദ്യയൊരുക്കി ഇക്കുറിയും കുടുംബശ്രീ. സംസ്ഥാനമെമ്പാടുമുള്ള 400 വനിതാ കാന്റീൻ കാറ്ററിംഗ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെ നേതൃത്വത്തിലാണ് ഓണസദ്യ തയ്യാറാക്കുന്നത്. ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളും പായസവും തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ഓർഡർ നൽകാം. 170 രൂപ മുതലാണ് നിരക്ക്. കുറഞ്ഞത് 5 സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ആവശ്യക്കാർക്ക് വിവിധ ഇനം പായസങ്ങളും 1.5 ലിറ്റർ മുതൽ ലഭ്യമാകും. ഓണക്കാലത്ത് വിവിധ കാർഡുകൾക്കുള്ള റേഷൻ അരി വിഹിതം കുറച്ചെന്നും അരിവില കൂട്ടിയെന്നുമുള്ള ആരോപണം തെറ്റാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓരോ കാർഡിനുമുള്ള സാധാരണ റേഷൻ അരി വിഹിതം കുറയ്ക്കുകയോ വില കൂട്ടുകയോ ചെയ്തിട്ടില്ല. സപ്ലൈകോയിൽ ഓരോ കാർഡിനും 36 കിലോ അരി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും കാലതാമസമുണ്ടെന്ന നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പരീക്ഷാഭവനിൽ മിന്നൽ പരിശോധന നടത്തി. ഡ്യൂപ്ലിക്കേറ്റുകളിലെ വിവരങ്ങൾ സ്കൂളുകളിൽ പോയി തിരുത്തി തിരിച്ചു വരുന്നത് കൊണ്ടുള്ളതാണ് നിലവിലെ കാലതാമസം.

0: കാലതാമസമെന്ന് പരീക്ഷാ ഭവനിലെ ജീവനക്കാർ മന്ത്രി അറിയിച്ചു. കാലതാമസം ഒഴിവാക്കുന്നതിനുവേണ്ടി കാലാനുസൃതമായി മാറ്റം വരുത്താൻ നിർദ്ദേശം നൽകിയ മന്ത്രി ഇതിനുവേണ്ടി പരീക്ഷാഭവനിൽ അടിയന്തരമായി 60 ലാപ്ടോപ്പുകളും അനുവദിച്ചു. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകുന്നതിന് ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. സ്ഥാനക്കയറ്റം നടക്കാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ഡോക്ടർമാരുടെ കുറവ് മൂലം ജനങ്ങളും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീട്ടിലിരുന്ന് ഉയർന്ന വരുമാനം നേടാവുന്ന ഓൺലൈൻ ജോലികൾ, നിക്ഷേപത്തിന് ഉയർന്ന ലാഭം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഇതിനായി NTL എന്ന പേരുള്ള വ്യാജ ആപ്പാണ് തട്ടിപ്പുകാർ ഉപയോഗിച്ചു വരുന്നത്. വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പുണിത്തുറ അത്തച്ചമയം ഞായറാഴ്ച. തൃപ്പുണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ രാവിലെ 9 മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ദോസ്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ S. രമേശൻ നായരുടേതാണ്. സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾ വഴികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകനും സാഹിത്യകാരനുമായ അനിൽകുമാർ പവിത്രേശ്വരം.
2: 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുകയും ദേശാഭിമാന പ്രചോദകങ്ങളും രാജ്യത്തിൻ്റെ അന്തസ്സുയർത്തുന്നതുമായ വിവിധ പരിപാടികൾ രാജ്യത്തുടനീളം നടത്തുകയും ചെയ്യുന്നു. അത്തരമൊരു സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുന്നതിനു വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായതും ബൃഹത്തായതുമായ അധ്യായങ്ങളിലൊന്നുമാണ്. AD 1600 വ്യാപാര ബന്ധങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായി സ്ഥാപിച്ച കച്ചവട ബന്ധങ്ങൾ ഒടുവിൽ രാഷ്ട്രീയ ആധിപത്യങ്ങളിലേക്കും അധികാരങ്ങളിലേക്കും എത്തിച്ചേരുകയായിരുന്നു. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ച് ബംഗാളിൻ്റെ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കേവലം വ്യാപാര സംഘം എന്നതിനപ്പുറം ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായും ഭരണകൂടമായും മാറി. ആറ്റിങ്ങൽ കലാപവും വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരവും പഴശ്ശി വിപ്ലവവും പോലെയുള്ള ഒറ്റപ്പെട്ട പ്രാദേശിക വിപ്ലവങ്ങളും സമരങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായെങ്കിൽ പോലും അവയെല്ലാം അതിജീവിക്കുവാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന പ്രാദേശികവും ദുർബലവുമായ ചെറുത്തുനിൽപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ശക്തവും വ്യാപകവുമായ ചെറുത്തുനിൽപ്പും യുദ്ധവുമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. വടക്കേ ഇന്ത്യയിലെ പ്രമുഖ ചക്രവർത്തിമാരും ഭരണാധികാരികളുമായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഝാൻസി റാണി തുടങ്ങിയവരും ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരും ഒരുമിച്ചു ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ ശക്തമായ സായുധ പോരാട്ടമായിരുന്നു അത്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിത്തറ ഇളകിയെങ്കിലും ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൃത്യമായ ഏകോപനവും കേന്ദ്രീകൃത നേതൃത്വവും ഇല്ലാതിരുന്ന ഈ സമരത്തെ ആധുനിക ആയുധങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. എങ്കിലും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടും ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഒപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു വലിയ പ്രചോദനമായി മാറുകയും ചെയ്തു. ഇന്ത്യക്കാരിൽ വളർന്നു വരുന്ന ബ്രിട്ടീഷ് വിരുദ്ധ രോഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലെ ഒരു വൻ വിപ്ലവമായി പൊട്ടിത്തെറിക്കുന്നത് തടയാനും അവരുടെ പരാതികൾ സമാ

സമാധാനപരമായി ഉന്നയിച്ച് പരിഹാരം തേടാനുമുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനും പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ആളായ ഏവോ ഹ്യൂ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. ബംഗാളിയായ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഇതിൻ്റെ ആദ്യ അധ്യക്ഷൻ. 1885 രൂപീകരണം മുതൽ 1890 വരെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഏവോ ഹ്യൂ തുടർന്നു. മുംബൈക്കാരായ ദാദാഭായ് നവറോജി, ദിൻഷാ വാച്ച, ഫെറോസ് ഷാ മേത്ത തുടങ്ങിയവരും സംഘാടനത്തിൽ നേതൃത്വം വഹിച്ചു. 1885 December 28 മുതൽ 31 വരെ നീണ്ട സമ്മേളനത്തിൽ വിവിധ പ്രവിശ്യകളിൽ നിന്നായി 72 പ്രതിനിധികൾ പങ്കെടുത്തു. 1885 മുതൽ ഓരോ വർഷവും വിവിധ സ്ഥലങ്ങളിലായി കൂടിയ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നുള്ള അനീതികളെക്കുറിച്ചും ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചില ചർച്ചകളും നിവേദനങ്ങളും ഉയർന്നു വന്നതൊഴിച്ചാൽ സ്വാതന്ത്ര്യ സമ്പാദനം ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാതൊരു ലക്ഷണവും കോൺഗ്രസിൽ കണ്ടില്ല. ഇത്തരം ചർച്ചകളിലും നിവേദനങ്ങളിലും കൂടി ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് നീതി ലഭിക്കുകയില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും രണ്ട് ചേരിതിരിവുണ്ടാവുകയും മിതവാദികളുടെ എണ്ണവും ശക്തിയും കുറയുകയും ക്രമേണ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി പരിണമിക്കുകയും ചെയ്തു. സുരേന്ദ്രനാഥ് ബാനർജി, സി ശങ്കരൻ തുടങ്ങിയവരായിരുന്നു മിതവാദികളുടെ നേതൃനിരയിലുണ്ടായിരുന്നത്. ഭരണഘടനാപരമായ മാറ്റങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സ്വയംഭരണം നേടാമെന്ന് മിതവാദികൾ വിശ്വസിച്ചു. എന്നാൽ ലാലാ ലജപത് റോയ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ തീവ്ര ദേശീയവാദി വിഭാഗം ശക്തമായ സമരമാർഗങ്ങളിലൂടെ സ്വയംഭരണം നേടണമെന്ന അഭിപ്രായക്കാരായി. ഈ ഘട്ടത്തിലാണ് 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് തീവ്രദേശീയവാദി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായി മാറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ബംഗാളിലെ ഐക്യവും ഒത്തൊരുമയും തകർത്ത് വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ബംഗാൾ വിഭജനം നടത്തിയത്. എന്നാൽ ഇത് ബംഗാളിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങൾ ഐക്യത്തോടെയും ഒത്തൊരുമയോടെയും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിന് കാരണമായി. ഈ ഘട്ടത്തിലാണ് സ്വദേശി പ്രസ്ഥാനവും വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണവും ശക്തി പ്രാപിക്കുന്നത്. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കപ്പെട്ടു. ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയങ്ങളിലൊന്നുമായി. ഇന്ത്യയെ മാതൃരാജ്യത്തെ പോലെ സ്നേഹിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും വേണ്ടി പരമാവധി പ്രയത്നിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വനിതയായ ആനി ബെസൻ്റ് 1916 രൂപീകരിച്ച ഹോം റൂൾ ലീഗ് പ്രസ്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ശക്തി പകർന്നു. കോൺഗ്രസിൻ്റെ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് സ്വയംഭരണാവകാശം വേണമെന്നാവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കുകയും കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ആനി ബെസൻ്റ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ വിവിധ സംഘടനകളുടെ പ്രതിനിധികളടങ്ങിയ ഒരു പൊതുസഭ വേണമെന്ന താൽപ്പര്യത്തിലാണ് ഹോം റൂൾ ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതുവരെയും ആനി ബെസൻ്റ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നേതൃനിരയിൽ നിലകൊണ്ടു. 1919 ഗാന്ധിജിയുടെ കടന്നുവരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ മാനങ്ങളും വലിയ ദിശാമാറ്റങ്ങളും നൽകുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും വ്യാപിക്കുന്നതും എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുക്കുന്നതും പൂർണ്ണമായ അർത്ഥത്തിൽ അതൊരു ജനകീയ പ്രക്ഷോഭമായി മാറുന്നതും അതിനുശേഷമാണ്. അഹിംസയിലൂടെയും അക്രമരാഹിത്യത്തിലൂടെയും സത്യാഗ്രഹമാർഗത്തിലൂടെയും കാൽനൂറ്റാണ്ടുകാലം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടി വിജയം വരിച്ച് ലോകശ്രദ്ധേയനായ നേതാവായിട്ടാണ് 1915 ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നത്. കുറച്ചുകാലം ഗാന്ധിജി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പഠിച്ചും ചമ്പാരൻ

0: സത്യാഗ്രഹം പോലെയുള്ള ചില പ്രാദേശിക ഇടപെടലുകൾ നടത്തിയും ചെലവഴിച്ചു. ഈ സമയത്താണ് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താനായി റൗലറ്റ് ആക്ട് നിയമം നടപ്പിലാക്കുന്നത്. റൗലറ്റ് ആക്ടിനും പോലീസിൻ്റെ ക്രൂര നടപടികൾക്കും എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് മൈതാനിയിൽ യോഗം ചേർന്ന വലിയ ജനാവലിക്കു നേരെ ബ്രിട്ടീഷ് പട്ടാളം നിർത്താതെ വെടിവെച്ചതും 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതുമായ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷുകാർക്കെതിരെ ജനരോഷം വർദ്ധിക്കുന്നതിനും സ്വാതന്ത്ര്യസമരം കൂടുതൽ ശക്തമാകുന്നതിനും കാരണമായി. അതിനെ തുടർന്നാണ് 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് പദവികളും ബഹുമതികളും തിരിച്ചു നൽകിയും വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചും വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ചും നടത്തിയ ഈ സമരം ഭാരതമെമ്പാടും വ്യാപിച്ചു. ഇന്ത്യ രാജ്യം മുഴുവൻ ഒരേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രക്ഷോഭവും ഈ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. എന്നാൽ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് പോലീസ് വെടിവയ്പ്പിൽ രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ചൗരി ചൗര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഗതിമാറ്റിയ മറ്റൊരു പ്രധാന സംഭവമാണ് 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും 1930 നിയമലംഘന പ്രസ്ഥാനവും. അതുവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യസമരങ്ങളെല്ലാം ഇന്ത്യയുടെ ഡൊമിനിയൻ പദവിക്ക് വേണ്ടിയുള്ളതായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള സ്വയംഭരണമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കോൺഗ്രസിലെ യുവനേതാക്കളായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ ഡൊമിനിയൻ പദവി എന്ന ആശയത്തെ ശക്തമായി എതിർക്കുകയും ബ്രിട്ടനിൽ നിന്ന് വേറിട്ട പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുകയും ചെയ്തു. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1930 ജനുവരി 26 ആദ്യ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അടുത്ത ചുവടുവയ്പ്പായി നിയമലംഘന പ്രസ്ഥാനം പ്രഖ്യാപിക്കുകയും 1930 ദണ്ഡിയാത്രയിലൂടെയും ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയും അതിന് തുടക്കമിടുകയും ചെയ്തു. അത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. പ്രസ്ഥാനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും 1931 ഒപ്പുവച്ച ഗാന്ധി ഇർവിൻ കരാറിലൂടെ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ വട്ടമേശ സമ്മേളനങ്ങളുടെയും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയും 1942 ക്രിപ്സ് ദൗത്യത്തിലൂടെയും ഇന്ത്യക്ക് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നൽകിയെങ്കിലും 1942 ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി അതൊന്നും അംഗീകരിക്കാതെയും പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിനോടും സഹകരിക്കാതെയും 8 കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ഇന്ത്യയിൽ തുടരുന്നത് ഒരു തരത്തിലും സാധ്യമല്ലാതെ വന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് അധികാര കൈമാറ്റം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ബ്രിട്ടൻ സന്നദ്ധമായി. 1946 ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനെക്കുറിച്ചും ഭരണഘടനാ നിർമ്മാണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതിനായി ക്യാബിനറ്റ് മിഷൻ എന്ന 3-അംഗ സംഘത്തെ അയച്ചു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 സെപ്റ്റംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല മന്ത്രിസഭയും ഡിസംബറിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭയും രൂപീകരിച്ചു. സ്വതന്ത്ര പാകിസ്ഥാൻ വേണമെന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ക്യാബിനറ്റ് മിഷൻ അന്ന് അംഗീകരിച്ചില്ല. 1947 അന്നത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിൻ്റെയും സിഖ് സമുദായത്തിൻ്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത ഭൂഖണ്ഡത്തെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും 2 സ്വതന്ത്ര രാജ്യങ്ങളാക്കി സ്വാതന്ത്ര്യം നൽകാനുള്ള തൻ്റെ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തു. 1947 ജൂൺ 3 ഈ മൗണ്ട് ബാറ്റ് പദ്ധതി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും അതിന് പ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകനും സാഹിത്യകാരനുമായ അനിൽകുമാർ പവിത്രേശ്വരം.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം ഹരീഷും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്. പാലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. വാത്മീകിയുടെ ആശ്രമത്തിൽ സീത തന്റെ മക്കളായ കുശലവന്മാരോടുകൂടി വസിക്കുന്ന കാലം. ഒരു ദിവസം കുശലവന്മാർ തങ്ങൾ കാടുകാണാൻ പൊയ്ക്കോട്ടെ എന്ന് അമ്മയോട് അനുവാദം ചോദിക്കുന്നു. അവർക്ക് സീത അനുവാദം നൽകുന്നു. കാട്ടിലൂടെ കുശലവന്മാർ സഞ്ചരിക്കുന്നതിനിടയിൽ ശ്രീരാമന്റെ അശ്വമേധയാഗം കഴിഞ്ഞ കുതിരയെ കാണുന്നു. കുതിരയുടെ നെറ്റിയിലെഴുതിയത് വായിച്ച് കുതിരയെ ബന്ധിക്കണമെന്ന് ആ ബാലന്മാർ തീരുമാനിക്കുന്നു. അങ്ങനെ ലവൻ കുതിരയെ ബന്ധിക്കുന്നു. കുതിരയെ പിടിച്ചുകെട്ടിയ കുട്ടികളെ ബ്രാഹ്മണർ ഉപദേശിക്കുന്നു. എന്നാൽ കുശലവന്മാർ ഒരു കൂസലുമില്ലാതെ കുതിരയെ മോചിപ്പിക്കാതെ കാട്ടിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സന്ദർഭം. കാംബോജി, യദുകുല കാംബോജി, ഭൈരവി, മോഹനം, മധ്യമാവതി, സാരംഗം, തോടി, കേദാരഗൗള എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചത്.

കുതിരയെ പിടിച്ചു കെട്ടിയ കുട്ടികളെ ബ്രാഹ്മണർ ഉപദേശിക്കുകയും എന്നാൽ ഒരു കൂസലുമില്ലാതെ കുശലവന്മാർ കുതിരയെ മോചിപ്പിക്കാതെ കാട്ടിൽ തന്നെ നിലകൊള്ളുന്നിടത്ത് പലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ഹരീഷ്, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം സായ്കൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും മിൻമിനിയും പാടിയത് ചിത്രം കുടുംബസമേതം.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിനുവേണ്ടി മഞ്ചരി പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിത്താര.

ഏപ്രിൽ 19 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനമാണിനി. രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ചത് ചിത്രം കാണാൻ കൊതിച്ചു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് സാഹിത പ്രമുഖൻ.
1: വിഷാദ രോഗത്തിന് ചികിത്സ തേടിയാണ് അയാൾ നഗരത്തിലെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചത്. ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ, മക്കളുടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം, അടച്ചു തീർക്കാനാവാത്ത ബാങ്കു വായ്പകൾ, ബന്ധുക്കളുമായുള്ള സ്വത്തുതർക്കം, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മനസമാധാനമില്ലാത്തതുകൊണ്ടുള്ള ഉറക്കക്കുറവ്, തൻ്റെ ദുഃഖത്തിനുള്ള കാരണങ്ങൾ ഓരോന്നായി അയാൾ ഡോക്ടറുടെ മുന്നിൽ നിരത്തി. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡോക്ടർ അയാളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. നിരാശ ബാധിച്ച മുഖവും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു.

0: പോയ കണ്ണുകളും, ജീവിതം പരാജയമായിപ്പോയി എന്ന നിരാശാബോധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരുതരം ശൂന്യതയാണ് അദ്ദേഹത്തിന് അയാളിൽ കാണാൻ കഴിഞ്ഞത്. അയാളുടെ കുടുംബ പശ്ചാത്തലവും പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും കുട്ടികളുടെ സ്വഭാവശൈലികളും അവരുടെ പഠന വിവരങ്ങളുമൊക്കെ വിശദമായി അന്വേഷിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, താങ്കളോടൊപ്പം 10-ാം ക്ലാസ് വരെ പഠിച്ചവരുടെ മേൽവിലാസം കണ്ടെത്തി അവരെക്കുറിച്ച് അന്വേഷിച്ചു തിരിച്ചു വരൂ. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നിരാശനായി അയാൾ വീട്ടിലേക്കു മടങ്ങിപ്പോയി. എന്നാൽ ഏതാനും ആഴ്ചകൾക്കു ശേഷം അയാൾ താൻ ശേഖരിച്ച വിവരങ്ങളുമായി വീണ്ടും അദ്ദേഹത്തെ കാണാനെത്തി. കുശല പ്രശ്നങ്ങൾക്കു ശേഷം അയാൾ കാര്യത്തിലേക്കു കടന്നു. തന്റെ സഹപാഠികളിൽ കുറേയേറെ പേർ മരണപ്പെട്ടുപോയി. ചിലർക്കു ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടു. ചിലരുടെ മക്കൾ ലഹരിക്കടിമപ്പെട്ട് ചികിത്സിച്ചാലും ഭേദമാകാത്ത വിധം രോഗികളായി ദുരിത ജീവിതം നയിക്കുന്നു. ശേഷിച്ചവരിൽ ചിലർ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുമാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് കൗൺസിലർ അയാളെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ആദ്യം കണ്ടതിനേക്കാൾ വളരെ ഉന്മേഷവാനാണെന്ന് അയാളെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ശരീരം കൂടുതൽ പുഷ്ടിപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾക്ക് പഴയതിനേക്കാൾ തിളക്കവും ഊർജസ്വലതയും കൈവന്നിരിക്കുന്നു. എന്തിനേയും നേരിടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം അയാളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ നോട്ടത്തെ കൗതുകത്തോടെ നേരിട്ടതിന് ശേഷം തന്റെ രോഗം പൂർണമായും ഭേദമായതായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ ഉല്ലാസത്തോടെ ഇറങ്ങി നടന്നു. അയൽക്കാരന്റെ സുഖസൗകര്യങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നവരെയാണ് വിഷാദ രോഗങ്ങൾ പിടികൂടുന്നതെന്ന് അയാൾക്ക് ബോധ്യമായി. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളും അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളും വിഭിന്നമായിരിക്കും. ചില ചുറ്റുപാടുകൾ പോലും ചിലരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്തും. തനിക്കില്ലാത്ത സുഖങ്ങൾ അപരൻ അനുഭവിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ടു കാര്യമില്ല. സുഖങ്ങൾ ആരിലും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അയൽക്കാരന്റെ വീട്ടിലെ ആർഭാടങ്ങളിൽ കുണ്ഠിതപ്പെടുന്നവർ അവരുടെ വീടുകൾക്കുള്ളിലെ വിഷമതകൾ കണ്ടെന്നു വരില്ല. സമ്പത്തും ദാരിദ്ര്യവും രോഗങ്ങളുമൊക്കെ മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളാണെന്ന യാഥാർത്ഥ്യം പലരും അറിയാതെ പോകുന്നു. ജീവിതത്തിന്റെ നശ്വരതയും ക്ഷണികതയും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ സാധിക്കില്ലെന്നറിയാം. ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആർക്കുമുണ്ടാകില്ല. സുഖങ്ങൾ മാത്രമായും ലഭിക്കില്ല. ചെറിയ രോഗങ്ങളിൽ പോലും അക്ഷമരാകുന്നവർ മാറാരോഗികളുടെ ആശുപത്രി വാർഡുകൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചാൽ അവരുടെ വിഷാദ രോഗത്തിന് ശമനമാകും. വരുമാനം കുറഞ്ഞുപോയതോർത്ത് സങ്കടപ്പെടുന്നവർ കയറിക്കിടക്കാനൊരിടമോ ജീവിക്കാനൊരു തൊഴിലോ ഒരു നേരമെങ്കിലും ഭക്ഷണത്തിനുള്ള വകയോ പോലുമില്ലാത്തവൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതം നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല. വളവുകളും തിരിവുകളും വീഴ്ചകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ താണ്ടി കിതച്ചു കിതച്ചു നീങ്ങുന്ന ഒരു പഴഞ്ചൻ KSRTC ബസ് പോലെയാണത്. സ്റ്റിയറിംഗ് പിടിക്കുന്നവൻ്റെ മനോബലം പോലെ ആയിരിക്കും അതിൻ്റെ സഞ്ചാരവും. എന്തിനേയും സമചിത്തതയോടെ നേരിടാനുള്ള ആന്തരിക ബലമാണ് ജീവിതത്തിൻ്റെ ബാലൻസിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. എന്തു വന്നാലും നേരിടുമെന്നുള്ള ആത്മവിശ്വാസവും ഏതു വീഴ്ചയിലും തളർന്നു പോകാത്ത മനസ്സുമുണ്ടെങ്കിൽ ജീവിതം കേൾക്കാൻ ഇമ്പമുള്ള ഒരു സംഗീതം പോലെ മധുരതരമായിരിക്കും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത പ്രമുഖൻ.